ആരും പോകാൻ ആഗ്രഹിക്കാത്ത ഒരിടമുണ്ട്, സെമിത്തേരി. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലെങ്കിലും അവിടെ പോകണം. ശ്രദ്ധിച്ചാൽ ഓരോ കല്ലറയ്ക്കുള്ളിൽ നിന്നും അതുവരെ കേൾക്കാത്ത ചില ശബ്ദങ്ങൾ കേൾക്കാം. ആ ശബ്ദങ്ങൾ സ്നേഹത്തിൻ്റെതാണ്, ക്ഷമയും നന്ദിയും പറയുന്നതാണ്, മാപ്പ് അപേക്ഷിക്കുന്നതാണ്, അപേക്ഷകളും പരിഭവങ്ങളുമാണ്. പറയാനും കേൾക്കാനും പ്രവർത്തിക്കാനും ബാക്കി വെച്ചിട്ട് പോയ ഒരുപാട് ഒരുപാട് ശബ്ദങ്ങളാണവ. ഒരുപക്ഷെ ആ ശബ്ദങ്ങൾ ശ്രവിച്ചാൽ നമ്മുടെ ഹൃദയമിടിപ്പും അതിൻ്റെ വേഗതയും ശ്രവിക്കാനാകും. എവിടെ നിന്നോ ഒരു തേങ്ങലുയരും, ആരെങ്കിലും താങ്ങായി അടുത്തുണ്ടെങ്കിലും നാശിച്ചു പോകും. ലോകസത്യം നാം തിരിച്ചറിയുകയാണ്, മരണം. നിശബ്ദതയും ശബ്ദ മുഖരിതമാണെന്ന് തോന്നാം, മനസ്സിൻ്റെ ശൂന്യത. എന്തിനായി ഞാൻ അഹങ്കരിക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ, ആറടി മണ്ണിൽ ഒടുങ്ങുന്ന അഹങ്കാരം. സെമിത്തേരി എന്ന വാക്ക് തന്നെ നമ്മെ ഒരുപക്ഷെ മനുഷ്യനാകാൻ പ്രേരിപ്പിച്ചേക്കാം. ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാറ്റാരിയിൽ ആദ്യം റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കവിതാരയിൽ ചങ്ങമ്പുഴയുടെ ആ പൂമാല എന്ന കവിത. ആലപിക്കുന്നു ആര്യനന്ദ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:20 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. തുടർന്ന് സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥാ ഗാനലയം. അധ്യാത്മരാമായണ പാരായണത്തിൽ കുംഭകർണന്റെ നീതിവാക്യം എന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത് ശിവന്യ പട്ടാനൂർ. 6:45 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷമാണ്. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയത്തിൽ തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു ശ്രുതി ശ്രീധരൻ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എഡ് സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു കൃഷ്ണകുമാർ കണ്ണൂത്ത്. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് നാടകനേരം. ഇതിൽ നാടകം നെല്ലിക്ക 2 5 അധ്യായം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദം നൽകിയവർ രാമകൃഷ്ണൻ പഴശ്ശി, അമൽമണി മട്ടന്നൂർ, ശ്രീഹരി രാംദാസ്, ബൈജു സുന്ദരൻ മട്ടന്നൂർ, അശ്വിനി കവണിശ്ശേരി, അർഷിത. ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ. 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയരാഗം, ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ തോലകവിയെക്കുറിച്ച് കേൾക്കാം. 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ്. 9:00 വായനശാല. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: കാവ്യധാര.
2: നമസ്കാരം, എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ചങ്ങമ്പുഴയുടെ ആ പൂമാല എന്ന കവിതാഭാഗം കേൾക്കാം. ആലപിക്കുന്നു ആര്യനന്ദ കെ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചങ്ങമ്പുഴയുടെ ആ പൂമാല എന്ന കവിതാഭാഗം. ആലപിച്ചത് ആര്യനന്ദ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
4: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
5: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ്. പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, മട്ടന്നൂർ. ഫോം 0490247140, 7225900018.
1: കർക്കിടക വാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കിടക വാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073, 9447448305.
6: വേട്ടയ്ക്കൊരു മകൻ തമ്പുരാനെ.
7: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: ചരിത്രപഥം, ചരിത്രത്തിൻ്റെ വഴികളിലൂടെ.
1: ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് 10 വർഷത്തിലെ 222 ദിനമാണ്. ലോക സിംഹദിനം, ഡെങ്കിപ്പനി പ്രതിരോധ ദിനം എന്നിവ ഓഗസ്റ്റ് 10 പ്രത്യേകതകളാണ്. കൂടാതെ USA ദേശീയ അലസ ദിനമായി ആചരിക്കുന്നതും ഓഗസ്റ്റ് 10. ഓഗസ്റ്റ് 10 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1741 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ചു. 1809 ഇക്വഡോർ സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. 1875 പ്രൈം മെറിഡിയനിൽ സ്ഥാപിച്ച ഏക ബഹിരാകാശ കേന്ദ്രം റോയൽ ഒബ്സർവേറ്ററിക്ക് ലണ്ടനിൽ തറക്കല്ലിട്ടു. 1942 ഗാന്ധിജിയുടെ അറസ്റ്റിൽ ഇന്ത്യയിൽ പ്രതിഷേധമുയർന്നു. 1945 ഇന്നേ ദിവസമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങുന്നത്. 1979 രോഹിണി ഉപഗ്രഹം വിക്ഷേപിച്ചു. ഭൂമിയുടെ ഇരട്ടയായ ശുക്രനെപ്പറ്റി പഠിക്കുവാൻ കെന്നഡി ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വിക്ഷേപിച്ച മെസഞ്ചർ ബഹിരാകാശ ക്രാഫ്റ്റ് ശുക്രന്റെ ഭ്രമണപഥത്തിലെത്തിയത് 1990. 2013 ചരിത്ര വിസ്മയമായ ഡാവിഞ്ചിയുടെ മൊണാലിസയുടെ മോഡൽ DNA ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാൻ ഇറ്റലിയിലെ ഫ്ലോറൻസിലെ ലിസാഗ്രാഡിനിയുടെ ശവക്കലറ ശാസ്ത്രജ്ഞർ തുറന്നു പരിശോധിച്ചു. 2017 ഖത്തറിലേക്കുള്ള ഇന്ത്യക്കാരുടെ വിസ നിയന്ത്രണം ഒഴിവാക്കാൻ തീരുമാനമായി. മലയാള സാഹിത്യകാരൻ PINET, വെൽവത്ത് വിപ്ലവത്തിന്റെ നേതാവ് വാൾട്ടർ കാമറക്, 2016 സമാധാന നോബൽ ജേതാവ് ഹുവാൻ കാർലോസ് സാന്റോസ്, ചമ്പൽ റാണി എന്നറിയപ്പെടുന്ന ഫുലൻ ദേവി തുടങ്ങിയവരുടെ ജന്മദിനവും മോഡേൺ റോക്കറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന റോബർട്ട് എച്ച് ഗർദാദ്, പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് യാഹ്യ ഖാൻ, 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് നേതൃത്വം നൽകിയ 13th കരസേനാ മേധാവി ജനറൽ AS വൈദ്യ, നവോത്ഥാന നായകൻ പ്രേംജി, ഗായകനായ KP ബ്രഹ്മാനന്ദൻ, നാരായം എന്ന ചിത്രം സംവിധാനം ചെയ്ത ശശി ശങ്കർ തുടങ്ങിയവരുടെ ചരമദിനവും ഓഗസ്റ്റ് 10.
0: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: വിജയിക്കാൻ ഞാനെടുത്തിട്ടുള്ള തീരുമാനത്തിൽ കരുത്തുണ്ടെങ്കിൽ പരാജയമൊരിക്കലും എന്നെ പിന്തള്ളുകയില്ല. ഡോക്ടർ APJ അബ്ദുൽ കലാം.
1: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
3: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
4: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
3: ഉണ്ട്.
4: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 4 വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
5: SK ഡോഴ്സ്. എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
2: CM വിസ്താര. ആ പ്രൊഡക്ട്സ്: ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ്: ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880,
1: 8111933600.
2: CM വിസ്താര.
1: CM വിസ്താര നെല്ലൂന്നി.
6: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
7: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 10, കർക്കടകം 25, തിങ്കളാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗിക രേഖകളിൽ കേരള എന്നതിനു പകരം കേരളം എന്നാക്കാനുള്ള ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. കേരളം എന്ന പേര് മാറ്റാൻ 2024 ജൂൺ 24 സംസ്ഥാന നിയമസഭ പാസാക്കി അയച്ച പ്രമേയത്തിന് ഈ വർഷം ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരുന്നു. വ്യവസായ സംരംഭങ്ങളുടെ വികസനത്തിന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി 100 കോടി രൂപ വരെ സാമ്പത്തിക സഹായം നൽകാൻ അനുമതി. നിലവിലുള്ള 50 കോടി പരിധി അപര്യാപ്തമാണെന്ന വിലയിരുത്തലിലാണ് നടപടി. ഈ മാസം 4 തായ്ലൻഡിലെ ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് പറക്കുന്നതിനിടെ ആകാശച്ചുഴിയിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ പൈലറ്റുമാരിലൊരാൾ ലഹരി ഉപയോഗിച്ചിരുന്നെന്ന് സൂചന. സ്ഥിരീകരണത്തിനായി കൂടുതൽ പരിശോധന ആവശ്യമാണെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. വിമാനം ഡൽഹിയിൽ സുരക്ഷിതമായി പറന്നിറങ്ങിയെങ്കിലും ആകാശച്ചുഴിയിൽപ്പെട്ടപ്പോൾ 13 യാത്രക്കാർക്കും 4 ക്യാബിൻ ക്രൂ അംഗങ്ങൾക്കും പരിക്കേറ്റിരുന്നു. തുടർ നടപടിയെന്ന നിലയ്ക്ക് വ്യോമയാന മന്ത്രാലയത്തിന് കീഴിലുള്ള വിമാന അപകട അന്വേഷണ ബ്യൂറോയാണ് ലഹരി പരിശോധനയ്ക്ക് ഉത്തരവിട്ടത്. പ്രാഥമിക പരിശോധനയിൽ പൈലറ്റുമാരിലൊരാൾ ലഹരി പദാർത്ഥം ഉപയോഗിച്ചിരുന്നതായി സംശയിക്കുന്നു. എന്നാൽ ഇത് സ്ഥിരീകരിക്കാൻ സാമ്പിളുകൾ ലബോറട്ടറിക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ്. കോടതി വിധിയുടെ പിൻബലത്തിൽ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ മാറി മാറി ഭരണം നടത്തിയിട്ടുള്ള പിറമാടം സെയിന്റ് ജോൺസ് ബത്ലഹേം യാക്കോബായ പള്ളിയിൽ സംഘർഷം. വികാരിമാരടക്കം 11 പേർക്ക് പരിക്കേറ്റു. ക്രിമിനൽ കേസിൽ ഒളിവിൽ കഴിയവേ ആഭ്യന്തരമന്ത്രിക്കും പോലീസിനുമെതിരെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വെല്ലുവിളിയും അധിക്ഷേപവും നടത്തി.

എത്തിയ അർജുൻ അയങ്കി പിടിയിൽ. കണ്ണൂർ നഗരത്തിലെ താളിക്കാവിൽ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇന്നലെ പുലർച്ചെ 2:10 പിടികൂടിയത്. ഉത്തരമേഖല DIG കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം അപ്പാർട്ട്മെന്റ് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഡൽഹി ജന്തർ മന്ദിറിൽ സമരം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ വിവാദ പരാമർശം നടത്തിയ സംഘപരിവാർ സഹയാത്രികൻ TG മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരത്ത് നിന്ന് മട്ടാഞ്ചേരിയിലെത്തിയ സൈബർ പോലീസ് സംഘമാണ് കസ്റ്റഡിയിലെടുത്തത്. മയക്കുമരുന്ന് കേസുകൾ അന്വേഷിക്കുന്നതിന് രാജ്യവ്യാപകമായി ഏകീകൃത മാർഗരേഖ വേണമെന്നാവശ്യപ്പെടുന്ന ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. മയക്കുമരുന്ന് കടത്തുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണം, കേസുകളുടെ വിചാരണ സമയബന്ധിതമായി നടത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഡ്വക്കേറ്റ് അശ്വിനികുമാർ ഉപാധ്യായ നൽകിയ ഹർജിയാണ് പരിഗണിക്കുന്നത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കാസർകോട് കുമ്പള മഞ്ചേശ്വരം ഉപജില്ലാ സ്കൂളുകളിൽ നടത്തിയ ക്വിസ് മത്സരം വിവാദമായ സംഭവത്തിൽ അധ്യാപകന് സസ്പെൻഷൻ. പള്ളത്തടുക്ക AUP സ്കൂൾ അധ്യാപകനായ ഗുരുപ്രസാദിനെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കാസർകോട് വിദ്യാഭ്യാസ ഉപഡയറക്ടറെ വകുപ്പുതല അന്വേഷണത്തിനും നിയോഗിച്ചു. ബ്രിട്ടീഷുകാരിൽ നിന്ന് കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യസമര സേനാനി ആരാണ് എന്ന ചോദ്യവും VD സവർക്കർ എന്ന ഉത്തരവുമാണ് വിവാദമായത്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ രൂപം നൽകിയ 15 സമാധാന പദ്ധതി തള്ളി ഇസ്രയേൽ. ഹമാസ് പൂർണ്ണമായും നിരായുധീകരിക്കുകയും അവരിൽ നിന്ന് ഇസ്രയേൽ പൗരർക്കെതിരായ ഭീഷണി അവസാനിപ്പിക്കുകയും ചെയ്യുന്നതുവരെ ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഞായറാഴ്ച അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആവശ്യമെങ്കിൽ അടുത്ത സഖ്യകക്ഷികളെയും ഇക്കാര്യത്തിൽ എതിർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞൻ ദീപക് ധറിന് 2026 ഡിറാക് മെഡൽ. ഇന്റർനാഷണൽ സെന്റർ ഫോർ തിയേറ്ററിക്കൽ ഫിസിക്സ് നൽകുന്ന ഈ പുരസ്കാരം ഭൗതികശാസ്ത്ര മേഖലയിലെ പ്രധാന അന്താരാഷ്ട്ര അംഗീകാരങ്ങളിലൊന്നാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ സംഭാവനകളാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഈ വർഷം 4 പുരസ്കാരമുണ്ട്. കരതൊട്ടതോടെ സാധാരണ ജീവിതത്തെ കാര്യമായി ബാധിച്ച് ഡോൾഫിൻ ചുഴലിക്കാറ്റ്. ചൈനയിലെ ഷാങ്ഹായിലെ 2 വിമാനത്താവളങ്ങളിലായി 1400 വിമാനങ്ങൾ റദ്ദാക്കി. 100,000 ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തു. തെക്കൻ ചൈനയിലെ ഗ്വാങ്ഡോങ് പ്രവിശ്യയിലെ കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഞായറാഴ്ച വൈകിട്ടോടെയാണ് കിഴക്കൻ ചൈനയിലെ സിജിയാങ് പ്രവിശ്യയിലേക്ക് പ്രവേശിച്ചത്. ജപ്പാനിലെ ഓക്കിനാവയിലും വലിയ നാശമുണ്ടായി. ഇനി ഹോങ്കോങ്ങിലേക്ക് കടക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ചെറിയ തുകയുടെ കറൻസികളിൽ കള്ളനോട്ടുകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതായി സുരക്ഷാ ഏജൻസി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 200-500 നോട്ടുകളുടെ ഇടപാടുകളിൽ കാണിക്കുന്ന ജാഗ്രത 10-20-50 നോട്ടുകളുടെ കാര്യത്തിൽ ഉണ്ടാകില്ലെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റകൃത്യ സംഘങ്ങൾ പ്രവർത്തന ശൈലി മാറ്റിയതാണെന്നാണ് സുരക്ഷാ ഏജൻസികളുടെ നിഗമനം. മഴക്കെടുതിയിൽ കുട്ടനാട്ടിലുൾപ്പെടെ സംസ്ഥാനത്ത് 127.61 കോടിയുടെ കൃഷിനാശമുണ്ടായതായി മന്ത്രി TC സിദ്ദിഖ്. ഞായറാഴ്ച വരെയുള്ള കൃഷിവകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ അനുസരിച്ചുള്ള കണക്കാണിത്. ഹയർ സെക്കൻഡറി 1 സ്കൂൾ വിഷയം മാറ്റത്തിന് അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് ഇന്ന് പകൽ 11 നാളെ വൈകിട്ട് 4 പ്രവേശനം നേടാം. 7380 മാറ്റം ലഭിച്ചത്. 5829 സ്കൂൾ മാറ്റവും 1551 കോഴ്സ് മാറ്റവും ലഭിച്ചു. 2 സപ്ലിമെന്ററി അലോട്ടിന് ശേഷമുള്ള ഒഴിവുകളാണ് അലോട്ട്മെന്റിന് പരിഗണിച്ചത്. നിലവിൽ പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കായി സ്കൂൾ വിഷയം മാറ്റത്തിന് ശേഷമുള്ള ഒഴിവുകൾ സ്പോട്ട് അഡ്മിഷനായി 13 പ്രസിദ്ധീകരിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇരിട്ടി പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡും കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ കാറിൽ നിന്ന് 96 MDMA കണ്ടെടുത്തു. 2 അറസ്റ്റ് ചെയ്തു. വാഹനത്തിലുണ്ടായിരുന്ന കണ്ണൂർ കൊളച്ചേരി സ്വദേശികളായ നിസാർ, ഷമീം എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പഴശ്ശി കനാലിന്റെ പ്രധാന അണ്ടർ ടണൽ തകർന്നുണ്ടായ ദുരിതത്തിൽ നിന്ന് ഇനിയും കരകയറാനാകാതെ തേക്കിൻകാട് തെളുപ്പ് പ്രദേശവാസികൾ. രാപ്പകൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ഇന്നലെ ഉച്ചയോടെയാണ് മിക്ക വീടുകളിൽ നിന്നും വെള്ളമിറങ്ങിയത്. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് ടണൽ തകർന്ന് തേക്കിൻകാടും തെളുപ്പിലുമുള്ള 8 വീടുകളിലുള്ളവർ ദുരിതത്തിലായത്. തെളുപ്പിൽ പഴശ്ശി കനാൽ തകർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ദുരിതത്തിലായവരെ സഹായിക്കാൻ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് കിഴലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CS സജീവൻ ആവശ്യപ്പെട്ടു. പഴശ്ശി കനാലിന്റെ പ്രധാന തുരങ്കം തകർന്ന് വീടുകൾക്ക് നാശം നേരിട്ട സാഹചര്യത്തിൽ ജലവിഭവ മന്ത്രി മോൻസ് ജോസഫ് ഈ മാസം 13 തിരുവനന്തപുരത്ത് യോഗം വിളിച്ചു. യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് VK സനോജ് MLA മന്ത്രിക്കും കലക്ടർക്കും കത്ത് നൽകിയിരുന്നു. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന കർഷക പുരസ്കാരങ്ങൾ

0: പ്രഖ്യാപിച്ചു. കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനത്തിനുള്ള സി അച്യുതമേനോൻ പുരസ്കാരം കോഴിക്കോട് കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തും കണ്ണൂർ ഉളിക്കൽ പഞ്ചായത്തും പങ്കിട്ടു. സമഗ്ര സംഭാവനയ്ക്ക് പുതുതായി ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി സ്മാരക പുരസ്കാരം ചെറുവയൽ രാമന്, മികച്ച കൃഷിഭവനുള്ള വി വി രാഘവൻ പുരസ്കാരം പത്തനംതിട്ട കുറ്റൂർ കൃഷിഭവനാണ്. കെ വിശ്വനാഥൻ നെൽക്കതിർ പുരസ്കാരം പാലക്കാട് നെന്മേനി നെല്ലുൽപാദക പാടശേഖര സമിതിക്കും, ജൈവകൃഷി നടത്തുന്ന ആദിവാസി ഉന്നതിക്കുള്ള പുരസ്കാരം പാലക്കാട് പുതൂർ ഉന്നതിക്കുമാണ്. കൊടുങ്ങല്ലൂർ സ്വദേശി വി വൈ ഷാജഹാനെ മികച്ച ജൈവ കർഷകനായും, വയനാട് പൊഴുതന സ്വദേശി കെ ഹാഷിഖിനെ യുവ കർഷകനായും, ചിതറയിൽ പി പുഷ്പഹാസിനെ ഹൈടെക് കർഷകനായും തെരഞ്ഞെടുത്തു. തടവറയിലെ പച്ചപ്പിനെ തേടി സംസ്ഥാന പുരസ്കാരം. കൃഷിയിൽ മികവുറ്റ പൊതുമേഖലാ സ്ഥാപനത്തിനുള്ള സംസ്ഥാന പുരസ്കാരമാണ് കണ്ണൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം സ്വന്തമാക്കിയത്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗത്തിൽ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മീൻപിടുത്തത്തിന് പോകാൻ പാടില്ല. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ തീരങ്ങളിൽ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഓണക്കാലത്ത് പ്രവാസി മലയാളികളെ കൊള്ളയടിക്കാൻ യാത്രാ ടിക്കറ്റ് നിരക്ക് 5 ഇരട്ടി വരെ വർദ്ധിപ്പിച്ച് വിമാന കമ്പനികൾ. ഗൾഫ് രാജ്യങ്ങളിലേക്ക് സാധാരണ ദിവസങ്ങളിൽ 8,000 മുതൽ 20,000 രൂപ വരെ മാത്രം ഈടാക്കിയിരുന്ന ഇക്കണോമി ക്ലാസ് ടിക്കറ്റുകൾക്ക് നിലവിൽ 40,000 മുതൽ 60,000 രൂപ വരെയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ബിസിനസ് ക്ലാസ് നിരക്ക് 1,00,000 രൂപയ്ക്ക് മുകളിലാണ്. കേരള പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റായി അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലിസിനെയും ജനറൽ സെക്രട്ടറിയായി ബാദുഷ കടലുണ്ടിയെയും തെരഞ്ഞെടുത്തു. കെ സി സജീവ് തൈക്കാടാണ് ട്രഷറർ. എം യു അഷറഫ്, നന്ദിനി മോഹനൻ, EMP അബൂബക്കർ, കെ കെ പ്രീത എന്നിവർ വൈസ് പ്രസിഡന്റുമാരും, സി കെ കൃഷ്ണദാസ്, ആർ കൃഷ്ണപിള്ള, വി കെ ഉമ്മർ, പ്രശാന്ത് കുട്ടാമ്പള്ളി എന്നിവർ സെക്രട്ടറിമാരുമാണ്. ഇന്ത്യ ശ്രീലങ്ക ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് ശനിയാഴ്ച ആരംഭിക്കും. സന്നാഹ മത്സരത്തിൽ ശ്രീലങ്ക 11 6 വിക്കറ്റിന് ഇന്ത്യ തോൽപ്പിച്ചു. അവസാന ഓവറിൽ 3 സിക്സറുകൾ അടിച്ച് ടീമിന്റെ വിജയശില്പിയായി സിറാജ്. ഇന്ത്യക്കെതിരെ സൗഹൃദ ഫുട്ബോൾ മത്സരം കളിക്കാൻ വരുന്നത് യുവ ബ്രസീൽ ടീം. ഒക്ടോബർ 3 കൊൽക്കത്തയിലാണ് ഇന്ത്യ ബ്രസീൽ മത്സരം. ലോക അണ്ടർ 20 അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് ചരിത്ര നേട്ടം. ഹൈജമ്പിൽ ബസന്ത് കുമാർ മെഗ്വാൾ വെള്ളി മെഡൽ നേടി. ലോങ് ജമ്പിൽ ഷാനവാസ് ഖാൻ വെങ്കലവും സ്വന്തമാക്കി. ബാഡ്മിന്റൺ വേൾഡ് ടൂറിലെ കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ അഷ്മിത ചാലിയയ്ക്ക് കിരീടം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ.
3: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
1: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും, വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
4: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
1: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
5: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
6: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ

രാമകഥ ഗാനലയം 25-ാം ദിവസമായ ഇന്ന് അധ്യാത്മരാമായണം യുദ്ധകാന്ഡത്തിലെ കുംഭകർണന്റെ നീതിവാക്യം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ശിവന്യ പട്ടാനു.

ഹനുമാൻ തിരിച്ചെത്തി. വാനരന്മാർ സഹർഷം ഹനുമാനെ സ്വാഗതം ചെയ്തു. പവനപുത്രനായ ഹനുമാൻ സീതയെ കണ്ട് മടങ്ങി വന്ന വാർത്ത സുഗ്രീവൻ ശ്രീരാമനെ അറിയിച്ചു. ശ്രീരാമന്റെയും സുഗ്രീവന്റെയും മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് ഹനുമാൻ പറഞ്ഞു, ഹേ രാജേന്ദ്ര, ദുഃഖാർത്ഥിയായ സീതാദേവി അങ്ങയുടെ കുശലം അന്വേഷിച്ചു. അശോകവനിക മധ്യത്തിലായി ശിംശിപാവൃക്ഷത്തിന്റെ ചുവട്ടിൽ രാക്ഷസികളാൽ ചുറ്റപ്പെട്ട് ശോകാകുലിയായി രാമരാമ എന്ന് ജപിച്ചുകൊണ്ട് സീതാദേവിയെ കാണപ്പെട്ടു. ഹനുമാന്റെ ലങ്കാമർദ്ദന വൃത്താന്തവും ശ്രീരാമനെയും സുഗ്രീവനെയും അറിയിച്ചു. ഹനുമാന്റെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ അത്യന്തം സന്തുഷ്ടനായി. ഹേ ഹനുമൻ, ഭവാൻ ചെയ്യപ്പെട്ട ഈ കാര്യം ദേവന്മാർക്ക് പോലും

ദുഷ്കരമായിട്ടുള്ളതാണ്. ഇതിന് പ്രത്യുപകാരം ചെയ്യുവാനായി ഒന്നും ഞാൻ കാണുന്നില്ല. ഹേ വായുപുത്ര, എന്റെ സർവസ്വവും ഞാനിതാ തന്നിരിക്കുന്നു. സുഗ്രീവൻ പറഞ്ഞു, വലിയ സമുദ്രം നാം തരണം ചെയ്യണം. സമുദ്രം തരണം ചെയ്യുവാനുള്ള ആലോചനകളാണ് ഇനി നാം ചെയ്യേണ്ടത്. ലങ്കാപുരിയുടെ പ്രത്യേകതകളെല്ലാം ഹനുമാൻ വിവരിച്ചു കൊടുത്തു. സുഗ്രീവൻ സൈനികരെ സജ്ജരാക്കി. അവർ സമുദ്രതീരത്തേക്ക് ചെന്നു. ശ്രീരാമൻ സുഗ്രീവനോട് പറഞ്ഞു, നമ്മളെല്ലാവരും മകരമത്സ്യാദികൾ വസിക്കുന്ന സമുദ്രത്തിൻ്റെ കരയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഉപായം കൊണ്ടല്ലാതെ മുന്നോട്ടു പോകുവാൻ സാധ്യമല്ല. നമുക്ക് സമുദ്രം തരണം ചെയ്യുവാനുള്ള മാർഗങ്ങൾ ആലോചിക്കാം. ഈ സമയത്ത് രാവണൻ തൻ്റെ മന്ത്രിമാരെയെല്ലാം വിളിച്ച് ഹനുമാൻ ചെയ്ത പരാക്രമങ്ങളെക്കുറിച്ച് ആലോചിച്ചു. അക്ഷകുമാരനെയും അസംഖ്യം സൈനികരെയും വധിച്ച കാര്യം അവർ ചർച്ച ചെയ്തു. രാവണന്റെ വാക്കുകൾ കേട്ട് രാക്ഷസന്മാർ പറഞ്ഞു, നാഥ, യുദ്ധത്തിൽ സർവ്വലോകങ്ങളും ജയിച്ച അങ്ങേക്ക് രാമനിൽ നിന്ന് എന്തു ശങ്കിക്കാനാണ്? അങ്ങയുടെ പുത്രനാൽ ദേവേന്ദ്രനെ ബന്ധനസ്ഥനാക്കി ഈ രാജധാനിയിൽ കൊണ്ടുവയ്ക്കപ്പെട്ടു. കുബേരനെ പരാജയപ്പെടുത്തി പുഷ്പക വിമാനം കൈക്കലാക്കി. ഇവൻ വെറുമൊരു വാനരൻ. ഇവനിൽ നാം എന്ത് പൗരുഷമാണ് കാണിക്കാനുള്ളത്? അങ്ങ് ആജ്ഞാപിക്കുകയാണെങ്കിൽ ഞങ്ങൾ പോയിട്ട് ഭൂമിയിൽ വാനരന്മാരും മനുഷ്യരുമില്ലെന്ന അവസ്ഥ വരുത്തിയിട്ട് തിരിച്ചുവരാം. അപ്പോൾ രാവണനോട് സഹോദരനായ കുംഭകർണൻ പറഞ്ഞു, ഭവാൻ ഇപ്പോൾ തുടങ്ങിവെച്ച ഈ കാര്യം സ്വന്തം വിനാശത്തിന് മാത്രമായിട്ടുള്ളതാണ്. ഭാഗ്യവശാൽ ഭവാൻ ഇതേവരെ മഹാത്മാവായ ശ്രീരാമനാൽ കാണപ്പെട്ടിട്ടില്ല. ശ്രീരാമൻ ഭവാനെ കാണുകയാണെങ്കിൽ അങ്ങ് ജീവനോടെ മടങ്ങിവരില്ല. രാമൻ വെറുമൊരു മനുഷ്യനല്ല, സീതയാകട്ടെ മഹാലക്ഷ്മിയാണ്. അവൾ ഭവാനാൽ കൊണ്ടുവരപ്പെട്ടു. ഇനി എന്തുതന്നെയും സംഭവിക്കാം. എല്ലാം ഞാൻ വേണ്ടതുപോലെയാക്കാം. ഭവാൻ ശാന്തനായിരിക്കുക. കുംഭകർണന്റെ വാക്കുകൾ കേട്ട് ഇന്ദ്രജിത്ത് പറഞ്ഞു, എനിക്ക് അനുജ്ഞ നൽകുകയാണെങ്കിൽ ഞാൻ രാമലക്ഷ്മണന്മാരെയും സുഗ്രീവനെയും വധിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് തിരിച്ചുവരാം. അപ്പോൾ രാവണ സഹോദരൻ വിഭീഷണൻ അവിടെ വന്ന് രാവണനെ പ്രണമിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു, ഹേ രാജൻ, കുംഭകർണനോ ഇന്ദ്രജിത്തോ മഹാപാർശ്വനോ മഹോദരനോ നികുംഭകുംഭന്മാരോ അധികായനോ ആരും തന്നെ ശ്രീരാമനോട് യുദ്ധം ചെയ്യുവാൻ ശക്തരല്ല. സീതാദേവിയെ തന്നെ ധാരാളം ധനത്തോടുകൂടി ശ്രീരാമചന്ദ്രന് സമർപ്പിച്ച് സുഖിയായിരിക്കുക. വിഭീഷണവാക്യങ്ങൾ കേട്ട് ക്രുദ്ധനായ രാവണൻ പറഞ്ഞു, എന്നാൽ ദത്തമായ ഭോഗങ്ങൾ അനുഭവിച്ച് പോഷിപ്പിക്കപ്പെട്ട നീ എന്റെ സമീപത്തിരുന്നു കൊണ്ട് എന്റെ ഹിതകാരികളായി ഇവരോട് എതിർനിൽക്കുകയാണല്ലോ. മിത്രഭാവം നടിച്ചുകൊണ്ടിരിക്കുന്ന നീ എന്റെ ശത്രു തന്നെ. നിന്റെ കൂട്ടുകെട്ട് എനിക്ക് യോജിച്ചതല്ല. മറ്റൊരു രാക്ഷസനാണ് ഇപ്രകാരം പറഞ്ഞതെങ്കിൽ ഞാൻ അവനെ അപ്പോൾ തന്നെ വധിച്ചു കളയുമായിരുന്നു. രാവണന്റെ പരുഷവചനങ്ങളാൽ ധിക്കരിക്കപ്പെട്ട വിഭീഷണൻ സഭാമധ്യത്തിൽ നിന്ന് പെട്ടെന്നെഴുന്നേറ്റ് നാല് മന്ത്രിമാരോടുകൂടി ആകാശത്തിലേക്ക് ഉയർന്ന് രാവണനോട് പറഞ്ഞു, ഭവാൻ നാശം പ്രാപിക്കാതിരിക്കട്ടെ. പ്രിയം പറയുന്ന എന്നെ ഭവാൻ ധിക്കരിച്ചുവെങ്കിലും അങ്ങ് എന്റെ ജ്യേഷ്ഠനും പിതാവിന് തുല്യനുമാണ്. ദശരഥന്റെ രാജധാനിയിൽ അങ്ങയുടെ കാലൻ ശ്രീരാമനായി ജനിച്ചിരിക്കുന്നു. ഹേ രാവണ, മുഴുവൻ രാക്ഷസകുലവും ഭവാനും വധിക്കപ്പെടുന്നത് കാണാൻ എനിക്ക് കരുത്തില്ല. അതിനാൽ ഞാൻ രാഘവ സമീപത്തേക്ക് ഗമിക്കുകയാണ്. ഞാൻ പോയിക്കഴിഞ്ഞാൽ വളരെക്കാലം സുഭവനത്തിൽ രമിച്ചുകൊണ്ടിരുന്നാലും

0: നിലയം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
2: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായി

0: ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306481521 6238180381.
2: ഓണം നബിദിന ആശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: ഫോൺ നമ്പർ 9656120022.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത പരിശീലനത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. രാജ്യത്തെ ഫോസിൽ ഇന്ധന അധിഷ്ഠിത വൈദ്യുതി ഉൽപ്പാദന ശേഷി 300 GW കവിഞ്ഞതായി കേന്ദ്ര ഗവൺമെന്റ്. സംസ്ഥാനത്ത് ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ പോലീസിന്റെ ഓപ്പറേഷൻ ഗ്രിപ്പ് പരിശോധനകൾ തുടങ്ങി. കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധി കോൺക്ലേവിന് കോഴിക്കോട്ട് ഇന്ന് തുടക്കം. FISU വേൾഡ് യൂണിവേഴ്സിറ്റി സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വെള്ളി മെഡൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത പരിശീലന പരിപാടിക്ക് ഇന്ന് കൊച്ചിയിലെ സതേൺ നാവിക കമാൻഡിൽ തുടക്കമാകും. സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കൽ, നീക്കം ചെയ്യൽ തുടങ്ങിയവയിലാണ് പരിശീലനം. ഈ മാസം 14 വരെയാണ് പരിശീലനമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. ഇരു നാവികസേനകളിലെയും സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ് EOD ടീമുകൾ തമ്മിലെ സഹകരണം ശക്തിപ്പെടുത്താനും പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനുമാണ് ഉഭയകക്ഷി പരിശീലനം ലക്ഷ്യമിടുന്നത്. 2005 മുതൽ രണ്ട് നാവികസേനകളും സംയുക്തമായി സാൽവേജ് EOD പരിശീലനങ്ങൾ നടത്തിവരുന്നുണ്ട്. മേഖലയിലെ 8th പതിപ്പ് പരിശീലനത്തിനാണ് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകുന്നതെന്നും രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. തന്ത്രപ്രധാന സമുദ്രപാതകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും ഇന്ത്യയിലേക്കും പുതിയ റെയിൽപാത നിർമ്മിക്കുന്ന പദ്ധതി റഷ്യ മുന്നോട്ട് വച്ചു. ഹോർമൂസ് കടലിടുക്ക്, ബോസ്ഫറസ് കടലിടുക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ പരിഹരിക്കാൻ ഇത്തരം ബദൽ പാതകൾ സഹായിക്കുമെന്ന് റഷ്യൻ ഉപപ്രധാനമന്ത്രി മരാത് ഗുസ്നുലിൻ വ്യക്തമാക്കി. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഫോസിൽ ഇതര ഇന്ധനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. രാജ്യത്തെ ഫോസിൽ ഇന്ധനാധിഷ്ഠിത വൈദ്യുത ഉൽപ്പാദന ശേഷി 300 GW കവിഞ്ഞതായി നവ പുനരുപയോഗ മന്ത്രാലയം അറിയിച്ചു. മൊത്തം സ്ഥാപിത വൈദ്യുത ഉൽപ്പാദന ശേഷിയിൽ ഫോസിൽ ഇന്ധനാധിഷ്ഠിത വൈദ്യുത ഉൽപ്പാദന ശേഷിയുടെ പങ്ക് 54% അധികമാണ്. വിവിധ മേഖലകളിലെ ശക്തമായ സംഭാവനകളാണ് ശുദ്ധോർജ ഉൽപ്പാദനത്തിലെ വളർച്ചയ്ക്ക് കാരണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. പുനരുപയോഗ ഊർജ്ജശേഷിയിലെ ദ്രുതഗതിയിലെ പുരോഗതി ഊർജ്ജോൽപാദനത്തിലും പ്രതിഫലിപ്പിക്കുന്നുവെന്ന് മന്ത്രാലയം അറിയിച്ചു. ശുദ്ധമായ ഊർജ്ജ പരിവർത്തനം, ഇന്ത്യയുടെ വ്യാവസായിക മത്സരശേഷി, ഊർജ്ജ സ്വാതന്ത്ര്യം, സാമ്പത്തിക പ്രതിരോധ ശേഷി എന്നിവ രൂപപ്പെടുത്തുന്നതിൽ പ്രധാനമാണ്. ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ കേരള പോലീസ് ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന പേരിൽ പരിശോധനകൾ വ്യാപകമാക്കാൻ തീരുമാനിച്ചു. ADGP പി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന വ്യാപക പരിശോധന. ഒന്നിലധികം കേസുകളിൽ പ്രതികളായവർ, ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ടവർ, ക്വട്ടേഷൻ സംഘങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവർ, അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നവർ തുടങ്ങി പൊതുജന ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ സാമൂഹ്യ വിരുദ്ധ ശക്തികളെയും അമർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി

0: ാണ് ഓപ്പറേഷൻ ഗ്രൂപ്പ് നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ആകെ 18 പേർ അറസ്റ്റിലായി. 1879 വാഹനങ്ങൾ പരിശോധിച്ചു. ഉത്സവകാലത്ത് സപ്ലൈകോ നടത്തുന്ന വിപണി ഇടപെടൽ സാധാരണക്കാർക്ക് സഹായകമാകുകയാണെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കോഴിക്കോട്ട് ജില്ലാതല സപ്ലൈകോ മെഗാ ട്രേഡ് ഫെയർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിത്യോപയോഗ വസ്തുക്കൾ മിതമായ വിലക്കാണ് സ്റ്റാളുകളിൽ ഒരുക്കിയതെന്നും ഒട്ടേറെ പുതുമകളോടെയാണ് ഇത്തവണ ട്രേഡ് ഫെയറുകളുടെ സംഘാടനമെന്നും സ്റ്റാളുകൾ സന്ദർശിച്ച ശേഷം മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ഫൈസൽ ബാബു എംഎൽഎ അധ്യക്ഷനായിരുന്നു. മേയർ ഒ സദാശിവൻ വിശിഷ്ടാതിഥിയായി. ഈ മാസം 25 വരെ രാവിലെ 10 മുതൽ വൈകിട്ട് 9 വരെയാണ് മെഗാ ട്രേഡ് ഫെയർ. സംസ്ഥാന കൃഷിവകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി കോൺക്ലേവ് രാവിലെ കോഴിക്കോട്ട് ആരംഭിക്കും. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. കെ ജയന്ത് എംഎൽഎ അധ്യക്ഷനാവുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ മുഖ്യപ്രഭാഷണം നടത്തും. കാർഷിക രംഗത്ത് പുതുമയാർന്ന പ്രവർത്തനത്തിന് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ സി അച്യുതമേനോൻ സ്മാരക പുരസ്കാരത്തിന് അർഹമായി. 5 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: സംസ്ഥാനതലത്തിൽ നേരത്തെ 2-ാം സ്ഥാനവും ജില്ലാതലത്തിൽ 1-ാം സ്ഥാനവും ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട്. മികച്ച കാർഷിക കർമ്മസേന, സ്വന്തമായി കാർഷിക നഴ്സറി എന്നിവ ഈ ഗ്രാമപഞ്ചായത്തിലുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് സിജി സണ്ണി ആകാശവാണിയോട്.
2: എല്ലാ വർഷവും ഉളിക്കൽ പഞ്ചായത്തിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കുമൊക്കെ ആവശ്യമുള്ള പച്ചക്കറി തൈകൾ ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യാനായി സാധിക്കുന്നു. ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് ആവശ്യമായ തെങ്ങും തൈ, തോങ്ങും തൈകൾ, പച്ചക്കറി തൈകൾ എന്നിവ ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ സാധിക്കുന്നു. കാർഷിക കർമ്മസേന വഴി സാങ്കേതിക പരിജ്ഞാനം ലഭിച്ച തൊഴിലാളികൾ വാടശേഖരങ്ങളിൽ പണിയെടുത്തു കൊടുക്കുന്നുണ്ട്. ട്രാക്ടർ, അഗസ്കട്ടർ, സ്പ്രേയർ മുതലായ ഉപകരണങ്ങൾ വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട്.
3: സംസ്ഥാന തലത്തിൽ ഇത്തരമൊരു അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്.
0: മന്ത്രി എൻ ഷംസുദ്ദീൻ കാസർകോട് ജില്ലയിൽ ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കുമ്പള GHSS കെട്ടിടം, കുമ്പള സഹകരണ ആശുപത്രിയിലെ EV ചാർജിംഗ് സ്റ്റേഷൻ എന്നിവ മന്ത്രി ഉദ്ഘാടനം ചെയ്യും. മൊഗ്രാൽ പുത്തൂർ GHSS +1 അഡീഷണൽ ബാച്ചുകളുടെ പ്രഖ്യാപനവും മന്ത്രി നടത്തും. ഉച്ചയ്ക്ക് കടമ്പാല ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനവും എരുന്നുകാട് ഗവൺമെന്റ് LPSലെ ഇന്ററാക്ടീവ് ക്ലാസ് റൂം ബോർഡ് സമർപ്പണവും മന്ത്രി നിർവഹിക്കും. സംസ്ഥാനത്ത് ചില ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. ജില്ലാ കലക്ടർ ചേതൻകുമാർ മീണയാണ് ഇക്കാര്യം അറിയിച്ചത്. ആലപ്പുഴ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളുമായി ന്യൂഡൽഹിയിലെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തി. ജേതാക്കൾ പ്രധാനമന്ത്രിയുമായി ഗെയിംസിലെ അനുഭവങ്ങൾ പങ്കുവച്ചു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര സഹമന്ത്രി രക്ഷാനിഗ്ലി ഗഡ്സെ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗെയിംസിൽ പങ്കെടുത്ത താരങ്ങൾ അസാധാരണ പ്രകടനത്തിലൂടെ രാജ്യത്തിന് അഭിമാനമേകിയിട്ടുണ്ടെന്നും അവരുടെ വിജയം യുവാക്കളെ പ്രചോദിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്കോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും നേടി ഇന്ത്യ മെഡൽ പട്ടികയിൽ 4-ാം സ്ഥാനത്തെത്തിയിരുന്നു. FISU വേൾഡ് യൂണിവേഴ്സിറ്റി സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ വെള്ളി മെഡൽ നേടി. മുംബൈയിലെ സോമയ്യ വിദ്യാവിഹാർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു മത്സരം. ഹോങ്കോങ്, ചൈനയാണ് സ്വർണ മെഡൽ ജേതാക്കൾ. ഓം സെംവാൾ, ഷെമീന അറിയ, സൂരജ് കുമാർ ചന്ദ്, നിരുപമ ദുബെ എന്നിവരടങ്ങുന്ന ഇന്ത്യൻ ടീമാണ് മത്സരിച്ചത്. ഒറിഗോണിലെ യൂജനിൽ ലോക അത്ലറ്റിക്സ് U20 ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ ബസന്ത്കുമാർ മേഘ്വാൾ പുരുഷന്മാരുടെ ഹൈജമ്പിൽ വെള്ളിയും ഷഹനവാസ് ലോങ് ജമ്പിൽ വെങ്കലവും നേടി. ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 3. ഇന്നലെ 2.21 മീറ്റർ ചാമ്പ്യൻഷിപ്പിൽ മികച്ച വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് സ്കോർ ബസന്ത് ഹൈജമ്പിൽ മെഡൽ നേടിയിരുന്നു. കണ്ണൂരിൽ പിടിയിലായ അർജുൻ ആയങ്കിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൂത്തുപറമ്പ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് റിമാൻഡ് ചെയ്തത്. പ്രതിയെ തലശ്ശേരി സബ് ജയിലിലേക്ക് മാറ്റി. പോലീസിനെയും ഗവൺമെന്റിനെയും വെല്ലുവിളിച്ച് ഒളിവിൽ കഴിയുകയായിരുന്ന ആയങ്കിയെ ഇന്നലെ പുലർച്ചെയാണ് കണ്ണൂരിൽ നിന്ന് പിടികൂടിയത്. കേരള തമിഴ്നാട് അതിർത്തിയായ അട്ടപ്പാടി മുള്ളിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് 3 പേർ മരിച്ചു. നീലഗിരി സ്വദേശികളായ രാജകണ്ണൻ, TD ഭോജൻ, രാധിക എന്നിവരാണ് മരിച്ചത്. മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം കോയമ്പത്തൂരിലേക്ക് മടങ്ങുകയായിരുന്ന സംഘമാണ് ഇന്നലെ വൈകിട്ട് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് ബസ്സിൽ നിന്നിറങ്ങവെ അതേ ബസ് കയറി മരിച്ച യാത്രക്കാരിയുടെ സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 വെസ്റ്റ് ഹിൽ ശ്മശാനത്തിൽ നടത്തും. ഈങ്ങാപ്പുഴ സ്വദേശി വസന്തകുമാരിയാണ്.

0: സി ശിവകുമാറിന്റെ അവയവങ്ങൾ അഞ്ചു പേർക്ക് പുതുജീവനേകും. ശിവകുമാറിന്റെ രണ്ട് വൃക്കകളും കരളും രണ്ട് നേത്രപടലങ്ങളുമാണ് ബന്ധുക്കളുടെ സമ്മതത്തോടെ ദാനം ചെയ്തത്. തീരാവേദനയിലും അവയവദാനത്തിന് സന്നദ്ധരായ കുടുംബത്തോട് മന്ത്രി കെ മുരളീധരൻ ആദരവ് അറിയിച്ചു. കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മന്ത്രി പറഞ്ഞു. കർക്കിടകവാവ് ബലിതർപ്പണത്തിനെത്തുന്നവർക്ക് യാത്ര സുഗമമാക്കുന്നതിന് കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30-11:30 സർവീസ് ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത പരിശീലനത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. രാജ്യത്തെ നോൺ ഫോസിൽ ഇന്ധന അധിഷ്ഠിത വൈദ്യുതി ഉൽപ്പാദന ശേഷി 300 GW കവിഞ്ഞതായി കേന്ദ്ര ഗവൺമെന്റ്. സംസ്ഥാനത്ത് ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ പോലീസിന്റെ ഓപ്പറേഷൻ ഗ്രൂപ്പ് പരിശോധനകൾ തുടങ്ങി. കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധി കോൺക്ലേവിന് കോഴിക്കോട്ട് ഇന്ന് തുടക്കം. FISU വേൾഡ് യൂണിവേഴ്സിറ്റി സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വെള്ളി മെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹ്യഃ നവദില്യാം സ്വനിവാസേ 20-26 ഇത്യസ്യ രാഷ്ട്രമണ്ഡല ക്രീഡായാഃ പതക വിജേതൃഭിഃ സഹ മേളനം കൃതവാന്. സംവാദസമയേ പതക വിജേതാരഃ പ്രധാനമന്ത്രിണാ സഹ ക്രീഡായാഃ സ്വാനുഭവാന് നിവേദിതവന്തഃ. സാമാജിക സഞ്ചാരപടലെ പ്രകാശിതെ ഏകസ്മിൻ സന്ദേശേ ശ്രീമോദീ അവദത് യത് തേഷാം ഏകൈകഃ അപി അസാധാരണ പ്രദർശനേന രാഷ്ട്രം ഗൗരവാന്വിതവാന് തഥാ തേഷാം സഫലതാ ബഹൂൻ യൂനഃ പ്രേരയിഷ്യതി. ശ്രീമോദീ ഏകം ദൃശ്യ ശ്രവ്യ സന്ദേശം അപി പ്രകാശിതവാന്. അഥ അവദത് യത് യേ ക്രീഡകാഃ ഭവിഷ്യേ ക്രീഡാസു ഭാഗം ഗ്രഹിഷ്യന്തി തേ പ്രഗതിം കരിഷ്യന്തി. असौ नागरिकान् भारतस्य सदैव उत्साहवर्धनं कर्तुं आहूतवान्.
2: जो खेलेगा वो खेलेगा. ऑलवेज चीयर फॉर भारत. भारत माता की जय. भारत माता की जय. भारत माता की जय.
1: അവസരേസ്മിൻ യുവകാര്യാണാം ക്രീഡാമന്ത്രി മനസുഖ മാണ്ഡവ്യ തഥാ യുവകാര്യ ഖേല രാജ്യമന്ത്രി രക്ഷാ നിഖില ഖഡ്സേ ച ഉപസ്ഥിതി ആസ്താം. देशस्य सर्वेषु भागेषु हर घर तिरंगा इत्यभियानं देशभक्तेः राष्ट्रैकतायाः भारतस्य च समृद्ध सांस्कृतिक परम्परायाः प्रोत्साहनाय आयोज्यते.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം.
2: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ കെ ജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി എ കെ ജി ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം എ കെ ജി ആശുപത്രി.
1: ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗിലെ BSc നഴ്സിംഗ് കോഴ്സ് മാനേജ്മെന്റ് സീറ്റിലെ പ്രവേശനത്തിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 15 വരെ നീട്ടി. www.pnrccon.com എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾ, യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്നിവയും വെബ്സൈറ്റിൽ ലഭ്യമാണ്. ത്രിവത്സര LLB കോഴ്സിൽ 4 സർക്കാർ ലോ കോളേജുകളിലെ മുഴുവൻ സീറ്റുകളിലേക്കും 20 സ്വകാര്യ സ്വാശ്രയ ലോ കോളേജുകളിലെ 50% സർക്കാർ സീറ്റുകളിലേക്കും പ്രവേശനത്തിന് കേന്ദ്രീകൃത അലോട്ട്മെന്റ് ആരംഭിച്ചു. www.zkerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ മറ്റന്നാൾ രാത്രി 11:59 വരെ ഓൺലൈനായി ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാം. കേന്ദ്ര സർവകലാശാലയിൽ ഡോക്ടർ അംബേദ്കർ സെന്റർ ഓഫ് എക്സലൻസിയുടെ SSC OBC വിഭാഗക്കാർക്ക് സിവിൽ സർവീസ് പരിശീലനം നൽകുന്നുണ്ട്. 50% മാർക്കോടെ ബിരുദമോ തത്തുല്യ യോഗ്യതയോ നേടിയവർക്കും അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും ഈ മാസം 25 വരെ അപേക്ഷിക്കാം. പ്രതിമാസം 4,000 രൂപ സ്റ്റൈപ്പൻഡോടെ ഒരു വർഷമാണ് പരിശീലനം. ആകെയുള്ള 100 സീറ്റുകളിൽ 30 പെൺകുട്ടികൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. പ്രായപരിധി SSC വിഭാഗത്തിന് പരമാവധി 35, OBC വിഭാഗത്തിന് 32. പ്രവേശന പരീക്ഷ സെപ്റ്റംബർ 5 നടക്കുക. 10 ഫലം പ്രഖ്യാപിക്കും. വെബ്സൈറ്റ് www.cukerala.az.in. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കളിൽ 2024-25 അധ്യയന വർഷം കല, കായിക, അക്കാദമിക രംഗങ്ങളിൽ കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ മികവ് പുലർത്തിയവർക്ക് പാരിതോഷികം നൽകുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചു. പദ്ധതിയിൽ 2024 മാർച്ച് 31 വരെ അംഗത്വമെടുത്ത സജീവ അംഗങ്ങളായിരിക്കണം. അപേക്ഷ വിദ്യാഭ്യാസ സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം, സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ സഹിതം സെപ്റ്റംബർ 5 ജില്ലാ ഓഫീസിൽ ലഭിക്കണം. ഫോൺ നമ്പർ 0497270517. തളിപ്പറമ്പ് ബ്ലോക്ക് ആത്മ 2025-26 പദ്ധതിയിൽ വിവിധ അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച കർഷകൻ, പച്ചക്കറി കർഷകൻ, സംരംഭം, സേവന മേഖല, കൃഷിക്കൂട്ടം എന്നീ വിഭാഗങ്ങളിലാണ് മികച്ച കർഷകരെ അവാർഡിനായി പരിഗണിക്കുന്നത്. ഇന്ന് തളിപ്പറമ്പ് ബ്ലോക്കിലെത്തി അപേക്ഷ നൽകേണ്ടതാണ്. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി തൊഴിലറിയിപ്പുകൾ. കണ്ണൂർ സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിൽ ടെലിഫോൺ ടെക്നീഷ്യന്റെ ഒഴിവുണ്ട്. 1 കരാറടിസ്ഥാനത്തിലാണ് നിയമനം. പ്രീ ഡിഗ്രി, പ്ലസ് ടു, തത്തുല്യ യോഗ്യതയും ടെലികമ്മ്യൂണിക്കേഷനിൽ ഡിപ്ലോമയും ഇന്റർനെറ്റ് ഇമെയിൽ സർട്ടിഫിക്കറ്റ് പരീക്ഷയും പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. EPBX, ഫാക്സ് എന്നിവയുടെ പരിപാലനത്തിലും ഓപ്പറേറ്റിംഗിലും 3 പ്രവൃത്തി പരിചയം നിർബന്ധം. 2026 ജനുവരി 1 50 വയസ്സായിരിക്കണം. വിശദവിവരങ്ങൾക്ക് www.kannuryuniversity.az.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. പാനൂർ കുന്നോത്ത് പറമ്പ് പഞ്ചായത്തിന്റെ കീഴിലെ ചെറുപറമ്പിലെ ബഡ്സ് സ്കൂളിൽ കരാറടിസ്ഥാനത്തിൽ IAE നിയമിക്കുന്നു. അഭിമുഖം 3:30. മാടായി ഗവൺമെന്റ് IT ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ പെയിന്റർ തസ്തികയിൽ 2 താൽക്കാലിക നിയമനം നടത്തുന്നു. കൂടിക്കാഴ്ച ഇന്നുച്ചയ്ക്ക് 12 ഏലത്തൂർ ഗവൺമെന്റ് IT. ഫോൺ നമ്പർ 0495237451. പയ്യാമ്പലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒഴിവുള്ള NVT കെമിസ്ട്രി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. അഭിമുഖം 11:00 സ്കൂളിൽ. ഫോൺ നമ്പർ 9605790686. തലശ്ശേരി കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-27 താൽക്കാലിക ഒഴിവുള്ള വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കുള്ള അഭിമുഖം ഈ മാസം 13 സ്കൂളിൽ വെച്ച് രാവിലെ 9 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.talasheri.kvs.az.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. ജൈവ സംസ്കൃതി പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രതിമാസ ജൈവോൽപ്പന്ന മേള ഇന്ന് ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ സർവകലാശാലയും ബ്രിട്ടീഷ് അക്കാദമിയും വെസ്റ്റ്മിൻസ്റ്റർ സർവകലാശാലയും സസെക് സർവകലാശാലയിലെ സെന്റർ ഫോർ വേൾഡ് എൻവയോൺമെന്റ് ഹിസ്റ്ററിയും സംയുക്തമായി ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള സെമിനാർ ഇന്നും നാളെയും കണ്ണൂർ സർവകലാശാല താവക്കര ക്യാമ്പസിൽ നടക്കും. മണക്കടവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മറ്റന്നാൾ ബലിതർപ്പണ ചടങ്ങുകൾ ഉണ്ടായിരിക്കും. കാങ്കോൽ ആലക്കാട് മൂകാംബിക ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഈ മാസം 14-ാം തീയതി രാവിലെ 6 മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉണ്ടാകും. പിലാത്തറ തൃക്കുറ്റിയേരി കൈലാസനാഥ ക്ഷേത്രത്തിൽ കർക്കടകവാവു ബലിതർപ്പണം മറ്റന്നാൾ നടക്കും. മട്ടന്നൂർ കീഴല്ലൂർ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കടകവാവു ബലിതർപ്പണം 12-ാം തീയതി രാവിലെ 6 മണി മുതൽ ആരംഭിക്കും. എടക്കാടിനും കണ്ണൂർ സൗത്തിനും ഇടയിലുള്ള താഴെ ചൊവ്വ ആയിക്കര റോഡ് കടന്നുപോകുന്ന ലെവൽ ക്രോസ് ഇന്ന് രാവിലെ 8 മണി മുതൽ 15-ാം തീയതി രാത്രി 11 മണി വരെ അടച്ചിടും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം
1: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ,
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ,
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
5: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
5: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
7: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
7: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
7: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
7: 9447371836,
1: 8078502836. ജനകീയം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ജനകീയത്തിലേക്ക് സ്വാഗതം. ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിതപാതയിലൂടെ മുന്നേറുന്ന ഒരു സഹയാത്രിക, തില്ലങ്കേരിയിലുള്ള ശ്രുതി ശ്രീധരന്റെ അനുഭവങ്ങൾ കേൾക്കാം ഇന്ന്.
8: പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ സ്റ്റുഡിയോയിൽ ഇന്നൊരു അതിഥി എത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിള് ചെയ്തിട്ട് ഇപ്പോൾ നല്ലൊരു സ്ഥാനത്ത് ആ അതിജീവനത്തിന്റെ പാതയിലൂടെ ഇച്ഛാശക്തി കൊണ്ട് മുന്നേറിയ ഒരു സ്ത്രീരത്നം തന്നെ നമുക്ക് പറയാം. അവരുടെ വിശേഷങ്ങൾ കേൾക്കാം. റേഡിയോ മലബാറിന്റെ ഈ ഒരു വേദിയിലേക്ക് സ്നേഹസ്വാഗതം. പേരെന്താണ്?
9: ശ്രുതി ശ്രീധരൻ.
8: ശ്രുതിയെ കുറിച്ച് ഒരു ഇൻട്രോ.
9: 1985 May 1st ഹൃതിയുടെയും ശ്രീധരൻ നമ്പ്യാരുടെയും മൂത്ത മകളായി ജനിച്ചിരുന്നു. കണ്ണൂർ ജില്ലയിലെ മനോഹരമായ ഗ്രാമപ്രദേശമായ തില്ലങ്കേരി സ്വദേശിനിയാണ്. പ്രിമച്ചർ ബർത്താണ് എൻ്റേത്. അതിനെ ചൊല്ലിയാണ് എൻ്റെ ഈ ശാരീരിക വൈകല്യം എന്ന് മുൻപേ പറഞ്ഞിട്ടുണ്ട്. ശാരീരിക വൈകല്യം എന്ന് പറയുന്നത് സെറിബ്രൽ പാൽസിയാണ് എൻ്റേത്. എനിക്ക് ദൈവം സഹായിച്ചിട്ട് തലച്ചോറിനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ എൻ്റെ ലിമിറ്റഡ് മൂവ്മെൻറ്റ്സ് ആണ്. ലിമിറ്റഡ് മൂവ്മെൻറ്റ്സ് ഇൻ ദ സെൻസ് എല്ലാവരെക്കാളും കുറച്ച് സ്ലോ ആണ് കാര്യങ്ങൾ ചെയ്യാൻ. അപ്പം ഈ പറഞ്ഞ പോലെ അതിജീവനം എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു കാര്യമാണ്. അത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അനിയത്തിയുടെയും നിലയ്ക്കാത്ത സപ്പോർട്ട് കാരണമാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നിരവധി നിരവധി ശസ്ത്രക്രിയകൾ ഒരുപാട് കഴിഞ്ഞിട്ടുള്ള ഒരു ആളാണ്. ഇതിലെല്ലാം ഉപരി ഞാനൊരു അമ്മ കൂടിയാണ്. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആദ്യ എന്ന പൊന്നുമോളുടെ അമ്മ കൂടിയാണ്. ഞാൻ അവളെ സ്നേഹത്തോടെ അമ്മു എന്ന് വിളിക്കും. അവള് CMI ക്രൈസ്റ്റ് ഇരിട്ടിയിൽ നല്ലൊരു സ്കൂളിൽ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ട് നിലവിൽ ഇവിടെ കേരളത്തിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം ഇരുന്നുകൊണ്ട് പഠിക്കുന്നു. ജീവിതത്തിലെ വൈകല്യം എന്ന് ഒരുപാട് സഹിച്ചിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ഒറ്റപ്പെടലുകൾ, പിന്നെ വിഷമിപ്പിക്കുന്നവര് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്ക് അവരോട് ആരോടും ഒരു ദേഷ്യമോ വിഷമോ ഒന്നും എനിക്കില്ല. എല്ലാവരടുത്തും നന്ദി മാത്രമുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ടത് എൻ്റെ അച്ഛൻ അമ്മ. ശരിക്കും 4-ാം ക്ലാസ് വരെ എടുത്തോണ്ടാണ് സ്കൂളിൽ പോയത്. സ്കൂളിന് തൊട്ടടുത്താണ്. അവിടെ ഇവിടെ എന്ന് പറഞ്ഞ പോലെയാണ് സ്കൂള്. പ്രോഗ്രസീവ് ഇംഗ്ലീഷ് സ്കൂളിലും NA മോഡൽ സ്കൂളിലുമായിട്ടാണ് എൻ്റെ വിദ്യാഭ്യാസം, പ്രൈമറി വിദ്യാഭ്യാസം ചെയ്തത്. പിന്നെ ഞാൻ ഡിഗ്രിയും ഡിപ്ലോമയും ഒക്കെ UAE തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. 2010 എനിക്ക് UAE വിടേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്.
8: UAE എങ്ങനെയാണ്? പാരന്റ്സ് അവിടെയായിരുന്നു?
9: പാരന്റ്സ് അവിടെയായിരുന്നു. എൻ്റെ അച്ഛനൊരു ബാങ്ക് ഓഫീസർ ആയിരുന്നു. ട്രേഡ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ വലിയ ഉന്നത തലത്തിലെ ഒരാളെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്ത ഒരാളാണ് അച്ഛൻ. ഇന്ന് നല്ല കൃഷിയിടത്തിൽ നിൽക്കുന്നു. നല്ല ആക്റ്റീവായിട്ട് ഇന്നും അച്ഛനുണ്ട്. അച്ഛന് 70 വയസ്സിന് മേലെയുള്ള ഒരു ഒരാളാണ്.
8: തില്ലങ്കേരി
9: ശ്രീകൃഷ്ണ വീട്ടിൽ താമസിക്കുന്നു. കുഴപ്പമില്ലാതെ മനോഹരമായിട്ടൊരു ജീവിതം ഇന്നും തുടർന്നു പോകുന്നു.
8: നമുക്ക് ആ കുട്ടിക്കാലത്തിലേക്ക് ഇപ്പൊ പറഞ്ഞു വന്നതിലേക്ക് തിരിച്ചു പോവാം.
9: കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1985 May 1 എൻ്റെ ജനനം. 7-ാം മാസമാണ്. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് വളരെ വൈകിയാണ് അറിയുന്നത്. വളരെ വൈകി എന്ന് പറഞ്ഞാൽ എനിക്ക് 2 വയസ്സുള്ളപ്പോൾ, ഞാൻ 7-ാം മാസമാണ് കമിഴ്ന്നത്. എനിക്ക് 2 വയസ്സായിട്ടും നടക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഉഷ, അവരെ ഒരു സൂപ്പർവിഷനിലായിരുന്നു എൻ്റെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്. അപ്പം അവിടെ നിന്നാണ് പറഞ്ഞത്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലായിരുന്നു എൻ്റെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പം അവിടെ വെച്ചായിരുന്നു ആദ്യത്തെ ഒരു ഡയഗ്നോസിസ് വരുന്നത്. വളരെ താമസം പിടിക്കും നടക്കാൻ എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മസിൽ കോൺട്രാക്ഷനാണ് എൻ്റെ വിഷയമായിട്ട് വരുന്നത്. മസിൽ കോൺട്രാക്ഷൻ, അവർ ഓരോ മസിൽസും അവർ ഈ ടെൻഡൻ മാറ്റിവെക്കും. അതിനുള്ള സർജിക്കൽ കറക്ഷൻസാണ് എനിക്ക്. ഞാനൊരു 10-11 സർജറി കാലിലും കഴിഞ്ഞിട്ടുള്ള ഒരാൾ. അത് എൻ്റെ ആദ്യത്തെ സർജറി കഴിയുന്നത്, എനിക്ക് 6 വയസ്സുള്ള, അതായത് 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ആദ്യത്തെ സർജറി. അണ്ടർ മിസ്റ്റർ ഡോക്ടർ നായിക് വളരെ സപ്പോർട്ടീവായ ഒരു മനുഷ്യനായിരുന്നു. ഞാൻ എത്ര വേദന സഹിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ചിരി മതിയായിരുന്നു. എല്ലാ കാര്യങ്ങളും സെറ്റാവാനും കരഞ്ഞ ഒരു മുഖം ചിരിയാക്കി മാറ്റാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെ അങ്ങോട്ട് സ്കൂൾ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ലൈഫ് ആയിരുന്നില്ല എൻ്റേത്. കാരണം ഈ പറഞ്ഞ പോലെ ഒറ്റപ്പെടുത്തലുകൾ, 3 കുട്ടികളുണ്ടെങ്കിൽ നടുവിലിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കും ഞാൻ. അപ്പം എന്നോട് സംസാരിക്കാനുള്ള ഒരു മടി, ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് കാരണം തന്നെ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ്. എഴുതുമൊക്കെ ചെയ്യട്ടോ, പക്ഷെ എന്നാലും എഴുതാൻ മറ്റുള്ളവരെക്കാളൊക്കെ
8: സ്ലോ ആണ്,
9: പേസ് കുറച്ച് കുറവാണ്. അന്ന് എന്ന് പറയുന്നത് എനിക്ക് ഇതുപോലെ ഡെവലപ്ഡ് അല്ല, മെഡിക്കൽ ഫെസിലിറ്റീസ് അന്ന് ഇല്ല. എന്നെ പരിചയമുള്ള ഒരു ആള് പറഞ്ഞു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യമേ ഡയഗ്നോസ് ചെയ്തിരുന്നെങ്കിൽ ഇത് ഇത്രയും ആവില്ലായിരുന്നു എന്ന് എന്നോട് പറഞ്ഞൊരാളുണ്ട്. വളരെ ചാലഞ്ചസ് നടന്നൊരു കുട്ടിക്കാലമായിരുന്നു എൻ്റെത്. പിന്നെ എനിക്ക് നല്ല ഓർമ്മകൾ എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലം തന്നെ, അതായത് UAE ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അന്ന്. അന്ന് ഈ പ്രായമുള്ളവരും എല്ലാവരും ഉണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ട കുറേ ആൾക്കാരുള്ള രാഗിണി ആൻറ്റി, രാജ ആൻറ്റി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോസ് നിറ്റ് ഫാമിലി പോലെയായിരുന്നു നമ്മളന്ന്. എൻ്റെ അച്ഛൻ 35 വർഷത്തെ പ്രവാസം അവസാനിപ്പിച്ചിട്ടാണ് 2010 എല്ലാവരും UAE വിട പറഞ്ഞത്. അതിനുശേഷം ഒരു 12 വർഷത്തിൻ്റെ ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും 2022 എനിക്ക് ഇതേ സ്കൂളിൽ ജോലി ചെയ്യാൻ.
8: പഠിച്ച സ്കൂളല്ല,
9: ഞാനും അനിയത്തി ഒരേ സ്കൂളിലാണെന്ന് പറഞ്ഞല്ലേ, എമിറേറ്റ്സ് നാഷണൽ സ്കൂൾ. അവിടെ 2022 നവംബർ 9 അങ്ങോട്ട് പോയി, നവംബർ 21 അവിടെ കയറി, ഇന്ന് 3 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ആ സ്കൂളിൽ. ഓൾ മൈ താങ്ക്സ് ടു രവി തോമസ് സർ ഫോർ ദ സ്റ്റേജ് വെയർ ഐ എം റൈറ്റ് നൗ. കാരണം വെച്ചാൽ അദ്ദേഹം നേരിട്ട് വീട്ടിൽ വന്ന എൻ്റെ അനിയത്തി ത്രൂ ആയിട്ടാണ് കിട്ടുന്നത്. ത്രൂ മൈ സിസ്റ്റർ ഐ ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി. സോ വാട്ട് ഹാപ്പൻ, ഇറ്റ് വാസ് വെനസ്ഡേ 2:30 ഇൻ ദ ആഫ്റ്റർനൂൺ, ജൂലൈ 13. അപ്പൊ അന്നാണ്
8: മൂന്ന് വർഷം കംപ്ലീറ്റ് ആയത്
9: നവംബർ 21 2025. മൂന്ന് വർഷം കംപ്ലീറ്റ് ആയി ഈ നവംബർ 21 വരുമ്പം നാലാമത്തെ വർഷം. അപ്പൊ അങ്ങനെയായിരുന്നു. പിന്നെ രവി തോമസ് സാറിനാണ് ഈ ഒരു ഒരു സ്ഥാനത്ത് നന്ദി പറയേണ്ടത്. കാരണം അദ്ദേഹം നേരിട്ട് എൻ്റെ വീട്ടിൽ വന്നു, അച്ഛനെയും അമ്മേനെയും ഒക്കെ കണ്ട്, പിന്നെ എൻ്റെ അനിയത്തി ത്രൂ ആയിട്ടാണ് ഓപ്പർച്യൂണിറ്റി സക്സസ്ഫുൾ ആവണതും ഫ്രൂട്ട്ഫുൾ ആവണതും. അദ്ദേഹം അനിയത്തിനെ ഓഫീസിൽ വിളിപ്പിച്ചിട്ട് പറഞ്ഞാണ്, അവൾ നല്ലൊരു പാട്ടുകാരി കൂടിയാണ്, അപ്പൊ അവളുടെ പാട്ടോ എന്തോ കൊടുക്കാൻ പോയ സമയത്ത് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ മൂന്ന് വർഷം കംപ്ലീറ്റ് ആയി. പിന്നെ എൻ്റെ കുട്ടിക്കാലം പറയുകയാണെങ്കിൽ നാട്ടിലും നല്ലൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ അമ്മയുടെ വീട്ടിലായിരുന്നു ഞങ്ങളുടെ വെക്കേഷൻ മൊത്തവും. ഞങ്ങൾക്ക് തില്ലങ്കേരി ഈ വീടായത് ഞാൻ പ്ലസ് വണ്ണിന് പഠിക്കുന്ന സമയത്താണ്.
8: അമ്മയുടെ നാട് എവിടെയായിരുന്നു?
9: അമ്മയുടെ നാട് തലശ്ശേരി മാടപ്പിടി എന്ന് പറയും, അവിടെയാണ് എൻ്റെ അമ്മയുടെ നാട്. അപ്പോൾ അമ്മയുടെ നാട് എന്ന് പറയുമ്പോൾ അതെപ്പോഴും ഒരു ഫീലാണ് ഞങ്ങൾക്ക്. ഇന്ന് പ്രായമുള്ളവരാരും ജീവിച്ചിരിപ്പില്ല, അൺഫോർച്ചുനേറ്റ്ലി ദേ ഹാവ് ഓൾ പാസ്ഡ് അവേ ഡ്യൂ ടു വേരിയസ് എയിൽമെന്റ്സ്. ഇവിടെ എന്ന് പറയുന്നത് എൻ്റെ അമ്മൂമ്മയായിട്ടുള്ള ഒരു ബന്ധം, അതെടുത്ത് പറയേണ്ട ഒരു ബന്ധമാണ്. എന്നെ എൻ്റെ പേര് ശ്രുതി എന്ന് ഇട്ടതും എൻ്റെ അമ്മൂമ്മയാണ്. അമ്മൂമ്മയുടെ മുന്നിൽ ഒരു വലിയൊരു ട്രിബ്യൂട്ട് ഇപ്പം ആവശ്യമുണ്ട്. കാരണം എൻ്റെ അമ്മൂമ്മ മരിച്ചിട്ട് ഇപ്പം 30 വർഷമായി. 30 വർഷമല്ല, 28 വർഷം. അമ്മൂമ്മയുടെ പേര് അമ്മു അമ്മ എന്ന് തന്നെയാണ്. അമ്മൂമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അമ്മൂന്ന് എൻ്റെ മോൾക്ക് പെറ്റ് നെയിം ഇട്ടിരിക്കുന്നത്. അവൾക്ക് ശരിക്കുള്ള പേര് ആദ്യ എന്നാണ്. വീട്ടിലെല്ലാവർക്കും ഇത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. അമ്മൂന്ന് പേരിട്ട് എൻ്റെ അമ്മൂമ്മയുടെ ഒരു ഓർമ്മയും കൂടി അതിനകത്ത് ഇരിപ്പുണ്ട്. അമ്മൂമ്മയായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടൊരു പേരക്കുട്ടിക്ക് കിട്ടുന്നൊരു ബന്ധം. എല്ലാവരുടെയും എനിക്കത് പറയാൻ പറ്റും. കാരണം ഐ വാസ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഗ്രാൻഡ് ചൈൽഡ് ഓഫ് മൈ ഗ്രാൻഡ് മദർ. ഞാൻ പറഞ്ഞല്ലേ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് മഹാലക്ഷ്മി എന്നാണ്. അപ്പൊ ഞാനൊരു പ്രിമച്യൂർ ബേബി ആയത് കാരണം ഒരു പരിധിവരെ നോക്കാനും ഒക്കെ അമ്മൂമ്മയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അമ്മൂമ്മയുടെ കേസിൽ എന്ന് പറഞ്ഞാൽ ഷീ വാസ് അൻഹറന്റ് പേഷ്യന്റ്. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ 35-ഉം 40-ഉം വയസ്സിൽ ഡയബറ്റിക്കും പ്രഷറും വന്നൊരാളാണ് എൻ്റെ അമ്മൂമ്മ. അന്നത്തെ ഒരു മിത്ത് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അന്ന് ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗറും ഉള്ളവർ ഹൗസ് കോൾ ഷോസ് അറ്റൻഡ് ചെയ്യാൻ പാടില്ല, ഫുള്ളി ബെഡ് റിഡൺ ആയിരിക്കണം എന്നുള്ളൊരു വേർഷനാണ് അന്നത്തെ ഡോക്ടറിന്. അന്നത്തെ ഡോക്ടർ ഡോക്ടർ ലീലാവതി എൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്ന അമ്മ പറയാറുണ്ട്, നിങ്ങളുടെ കയ്യിലാണ് അമ്മമ്മയുടെ ജീവിതം എന്ന് അമ്മ പറയാറുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ അവർ 7 മക്കളും ഉണ്ട്, അവർക്ക് അങ്ങനെ പണിയെടുക്കേണ്ട ആവശ്യം വന്നിട്ടുമില്ല. പിന്നെ എന്ന് പറയുന്നത് എപ്പോഴും മോസ്റ്റ് ഓഫ് ദി ടൈം കിടത്തമാണ്. ഇപ്പം ലാസ്റ്റ് ആകുമ്പോൾ ആൾക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, ഭക്ഷണം വേണ്ട, അങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാ വെക്കേഷനും പോയി കഴിഞ്ഞാൽ ഞാൻ കാലിങ്ങനെ തടവി കൊടുക്കും, ഒന്നുമില്ല, ഒരു സിമ്പിൾ ഹാൻഡ് മസാജാണ് ചെയ്യുന്നത്. ആ ഹാൻഡ് മസാജിലൂടെയാണ് ആള് എന്നോട് കൂടുതൽ അടുക്ക്. ഏത് സമയം വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്നുള്ള ഒരാളായിരുന്നു ഞാൻ.
8: അങ്ങനെ അറ്റാച്ച്മെന്റ്
9: ആയിരുന്നു. അമ്മമ്മയുടെ മരണം എന്ന് പറഞ്ഞാൽ ആ മരണം വലിയൊരു ഷോക്കായിരുന്നു. 1998 April 22 ആണ് അമ്മമ്മയുടെ മരണം സംഭവിക്കുന്നത്. അതാണ് നമ്മുടെ ഫാമിലിയിലെ ആദ്യത്തെ ഡെത്ത്. 71 ഇയേഴ്സ് ആയപ്പോൾ ആ ഒരു ടൈമിലാണ് വലിമയ്ക്ക് എല്ലാം കൊണ്ടും ഹെൽത്ത്. 40 വയസ്സ് മുതലേ കംപ്ലീറ്റ് പേഷ്യൻ്റ് ആണല്ലോ. അപ്പം ബാബു രാമേന്ദ്രൻ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ആൾക്ക്. അപ്പോൾ ആ സമയത്ത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയാണ് കാര്യങ്ങൾ, ജീവിതം അങ്ങനെയായിരുന്നു. അപ്പം ഡെത്ത് കെയിം അറ്റ് ദ ഏജ് ഓഫ് 71. 71-ാമത്തെ വയസ്സിൽ April 22, 1998 എനിക്ക് എൻ്റെ അമ്മൂമ്മയെ നഷ്ടപ്പെടുന്നത്.
8: അപ്പൊ ഈ വെക്കേഷൻ സമയത്താണ് അവിടെ പോവാറ്.
9: അതായത് നമുക്ക് ഇപ്പോഴത്തെ ഒരു വെക്കേഷൻ രീതി ആയിരുന്നില്ല അന്ന്. ഇന്ന് എന്ന് പറഞ്ഞാൽ 10-40 ദിവസമേ ഉള്ളൂ വെക്കേഷൻ UAE സ്കൂൾസിൽ. അപ്പൊ അന്ന് എന്ന് പറയുന്ന June 25 എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ അന്ന് ഞങ്ങൾ നാട്ടിലെത്തിയിരിക്കുക. അതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ അവിടെ ആയിരുന്നല്ലോ. ഒരു ജാൻവരി മിഡ് ഒക്കെ ആകുമ്പോൾ, അതായത് ഒരു 26-27 ഒക്കെ ആകുമ്പോൾ അച്ഛനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, മക്കളുടെ എക്സാം എന്നാ കഴിയുന്നത്. അപ്പൊ ത്രൂ ദിസ് ക്വസ്റ്റ്യൻ ഐ ഹാവ് ടു കം ടു നോ ദാറ്റ് ഐ ഹാവ് ടു ബി അണ്ടർ ദ കൺക്ലൂഷൻ ദാറ്റ് വി ആർ ഗോയിങ് ഓൺ വെക്കേഷൻ. പന്ത് മുതലുള്ള കൗണ്ട് ഡൗൺ ആണ്. അന്ന് എന്ന് പറഞ്ഞാൽ രാത്രി 2 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. അതൊക്കെ ഇപ്പോഴും എൻ്റെ കൺമുന്നിൽ എനിക്കിങ്ങനെ പറയുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ഇത്. ഇന്ന് എൻ്റെ അമ്മയുടെ പാരൻസും അച്ഛൻ്റെ പാരൻസും ഇന്ന് ചെറുപ്പത്തിലേ ഇല്ല. അമ്മയുടെ പാരൻസ് ഇന്നും ജീവിച്ചിരിപ്പില്ല രണ്ടുപേരും. ഇങ്ങനെ ഒരു ചാലഞ്ച് ഉണ്ടെങ്കിലും വളരെ നല്ലൊരു കുട്ടിക്കാലമായിരുന്നു എൻ്റേത്. മീൻസ് ഹൗസ്ഫുള്ളായിട്ട് ഒരുപാട് അന്ന് അമ്മപ്പം നല്ല ഹെൽത്തി ആയിരുന്നു. ആള് പെട്രോൾ പമ്പിലൊക്കെ പോവായിരുന്നു, ക്യാഷ്യറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് 85 വയസ്സുവരെ. 50 വർഷം ഒരു മുടക്കവും ഇല്ലാതെ വിത്തൗട്ട് ഫെയിൽ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. പിന്നെ ഗുരുസ്വാമി എന്ന ടൈറ്റിലാണ് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്. 94-ാമത്തെ വയസ്സിലാണ് ആൾ മരിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ അമ്മയുടെ അനിയത്തി ലത എന്ന് പറഞ്ഞ ഒരു അനിയത്തി, ഇന്ന് അവളിവിടെ സെറ്റിൽ ആയിട്ടുണ്ട്. കൊളശ്ശേരി ഭാഗത്ത് സെറ്റിലാണ് ലതയിലെ അമ്മ. ഞാൻ ലത ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ അവർക്കും 2 മക്കളുണ്ട്. അവർ വീട്ടിൽ തന്നെയായിരുന്നു. അവരെ ഭർത്താവും നമ്മുടെ കൂടെ ദുബായിലായിരുന്നു. അമ്മൂമ്മേനെ അച്ചാച്ചനെ നോക്കാൻ ഒരാൾ വേണമെന്നുള്ള രീതിയിൽ അവർ തന്നെയായിരുന്നു വീട്ടിൽ. അപ്പം അതും ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ആയിരുന്നു നമുക്ക് എപ്പോഴും. അത് കൂടാതെ എൻ്റെ അമ്മൂമ്മയുടെ ഒരു അൺമാരിഡ് കസിനും കൂടി വീട്ടിലുണ്ടായിരുന്നു. അവരും ഇപ്പം 2022 മെയ് 12 അവരും മരിച്ചു.
10: ഒരുപാട് നല്ല ഓർമ്മകളാണ്.
9: നല്ല ഓർമ്മകൾ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നീ ടെൻഷൻ കൊടുക്കുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഒരേ ഒരുപാട് റിമാർക്സ് അങ്ങനെയും ഉണ്ട്. അത്ര സിമ്പിൾ ആയിരുന്നില്ല ലൈഫ്. എന്നാലും ഈ നല്ല ഓർമ്മകൾ എന്നും ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാനാണ്.
1: ശാരീരിക പരിമിതികൾക്കപ്പുറം തന്റെ കഴിവിനാൽ ജീവിതപാതയിലൂടെ മുന്നേറുന്ന തില്ലങ്കേരി സ്വദേശിനി ശ്രുതി ശ്രീധരന്റെ വിശേഷങ്ങൾ അടുത്ത ദിവസം ജനകീയത്തിലൂടെ തുടർന്ന് കേൾക്കാം. ജനകീയം സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
11: ആ, വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
12: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
1: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരുമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരുമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ, 4-വീലർ. വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരുമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
13: മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ, പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306481521 6238180381.
14: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
15: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
16: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
17: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
16: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
17: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. 2026 കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന EOD സ്ഫോടക വസ്തു നശീകരണ പരിശീലനം ഇന്ന് കൊച്ചിയിൽ. രാജ്യത്തെ ഫോസിൽ ഇതര ഊർജ്ജ ഉൽപാദന ശേഷി 300 GW പിന്നിട്ടു. ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്കും ഊർജ്ജ സ്വയം പര്യാപ്തതയ്ക്കും അടിത്തറയിടുന്നതാണ് ഈ നേട്ടമെന്ന് കേന്ദ്ര സർക്കാർ. ഇറാനിൽ പുതിയ സൈനിക നീക്കത്തിനില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ബൊളീവിയയ്ക്ക് ഇന്ത്യയുടെ സഹായ ഹസ്തം. 8 മെട്രിക് ടൺ ആവശ്യമരുന്നുകളുടെ ശേഖരം കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയം. വാർത്തകൾ വിശദമായി. 2026 കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ കൂടിക്കാഴ്ച നടത്തി. കായിക താരങ്ങളുടെ മികച്ച പ്രകടനം രാജ്യത്തിന് അഭിമാനകരമാണെന്നും യുവാക്കൾക്ക് പ്രചോദനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു.
1: जो खेलेगा वो खेलेगा. ऑलवेज चीयर फॉर भारत. भारत माता की. भारत माता की. भारत माता की.
0: കേന്ദ്ര കായിക മന്ത്രി മൻസൂർ മാണ്ഡവ്യയും സന്നിഹിതനായിരുന്നു. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നടന്ന ഗെയിംസിൽ 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനത്തായിരുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഹർഹർ തിരങ്ക യജ്ഞം രാജ്യമെമ്പാടും ആഘോഷിക്കുന്നു. തിരങ്ക യാത്രകൾ, റാലികൾ, സംഗീത പരിപാടികൾ എന്നിവയിലൂടെ പ്രചാരണം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരെ ത്രിവർണ പതാകയുടെ ആഘോഷത്തിൽ ഒന്നിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സൂര്യവ തിരങ്ക സംരംഭം ഇത്തവണ സംഘടിപ്പിക്കുന്നുണ്ട്. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം ആഘോഷിക്കുന്ന വേള എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ഹർഹർ തിരങ്ക പ്രചാരണത്തിൽ എല്ലാവരും പങ്കുചേരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. രാജ്യത്തെ ഫോസിൽ ഇതര ഊർജ്ജ ഉൽപാദന ശേഷി 300 GW പിന്നിട്ടു. 2030 രാജ്യം ലക്ഷ്യമിടുന്ന 500 GW ശേഷിയുടെ 60%ത്തിലധികമാണിത്. ഒരു റിപ്പോർട്ട്.
2: രാജ്യത്തെ ആകെ വൈദ്യുതി ഉൽപാദനത്തിൽ ശുദ്ധ ഊർജ്ജത്തിന്റെ വീതം 54% കടന്നതായി പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. സൌരോർജ്ജ മേഖലയിലെ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് ഈ ചരിത്ര നേട്ടത്തിന് വഴിയൊരുക്കിയത്. 2014 2.8 GW ആയിരുന്ന സൌരോർജ്ജ ശേഷി നിലവിൽ 165 GW ആയി ഉയർന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 55.29 GW അധിക ശേഷിയാണ് രാജ്യം കൈവരിച്ചത്. ശുദ്ധ ഊർജ്ജത്തിലേക്കുള്ള ഈ മാറ്റം കേവലം പരിസ്ഥിതി സംരക്ഷണം മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്കും ഊർജ്ജ സ്വയം പര്യാപ്തതയ്ക്കും അടിത്തറയിടുന്നതാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സുതാര്യവും വിശ്വസനീയവുമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ജാർഖണ്ഡിൽ നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ 2 ആഴ്ചയിലേറെയായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. മാർച്ചിനോടനുബന്ധിച്ച് ജാർഖണ്ഡ് പോലീസ് നിയമസഭാ പരിസരത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തി. റാഞ്ചിയിലുടനീളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനിടെ ജാർഖണ്ഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തലസ്ഥാനത്തേക്ക് വരുന്ന 100 കണക്കിന് വിദ്യാർത്ഥികളെ പോലീസ് ബലമായി തടയുന്നതായി സമരക്കാർ ആരോപിച്ചു. നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച 6 വിദ്യാർത്ഥികളാണ് നിരാഹാര സമരം നടത്തുന്നത്. ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന EOD സ്ഫോടക വസ്തു നശീകരണ പരിശീലനം ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. ദക്ഷിണ നാവിക കമാൻഡിൽ നടക്കുന്ന 5 ദിവസത്തെ അഭ്യാസത്തിൽ ഇരുസേനകളുടെയും ഡൈവിംഗ് EOD ടീമുകൾ പങ്കെടുക്കും. പരസ്പര സഹകരണം ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന പരിശീലനത്തിന്റെ 8ാം പതിപ്പാണിത്. ബൊളീവിയയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. 8 മെട്രിക് ടൺ വരുന്ന ആവശ്യമരുന്നുകളുടെ ശേഖരമാണ് ഇന്ത്യ കൈമാറിയത്. ബൊളീവിയയുമായി സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ എപ്പോഴും തയ്യാറാണെന്ന് വിദേശകാര്യ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡയറക്ടർ രാഹുൽ നവീന്റെ കാലാവധി 1 വർഷം കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. ഈ മാസം 13 മുതൽ അടുത്ത വർഷം ഓഗസ്റ്റ് 13 വരെയായിരിക്കും കാലാവധി. അടുത്ത വർഷം ജൂലൈ 31 വിരമിക്കാനിരിക്കെയാണ് മന്ത്രിസഭയുടെ നിയമനകാര്യ സമിതി കാലാവധി നീട്ടി നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലിലും ലഭ്യമാണ്.
0: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കുന്ന പെർമനന്റ് വിക്ടോറിയൽ ക്യാൻസലേഷൻ സ്പെഷ്യൽ കവർ എന്നിവ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യും. കേരള സർക്കാർ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ്, മേയർ വി വി രാജേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നുണ്ടെങ്കിലും മഴ കെടുതികൾ തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലകൾക്കും കടൽ ആക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്നീ വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല സംഘടിപ്പിക്കുന്ന ദ്വിദിന രാജ്യാന്തര സെമിനാർ ഇന്ന് ആരംഭിക്കും. സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിലാണ് സെമിനാർ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: ഗോത്രവർഗ ഗവേഷണ രീതികൾ, പരമ്പരാഗത അറിവുകൾ, കൊളോണിയൽ പാരമ്പര്യങ്ങൾ, ഗൃഹാരോഗ്യം എന്നീ നാല് വ്യത്യസ്ത വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള സെഷനുകളാണ് സെമിനാറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പണിയ, കാട്ടുനായ്ക്ക, കുറിച്ച വിഭാഗങ്ങളിൽ നിന്നുള്ള ഗോത്ര പ്രതിനിധികൾ പങ്കെടുക്കുന്ന റൌണ്ട് ടേബിൾ ചർച്ചകൾ ശില്പശാലയുടെ പ്രത്യേകതയാണ്. കണ്ണൂർ സർവകലാശാലയും ബ്രിട്ടീഷ് അക്കാദമിയും വെസ്റ്റ്മിൻസ്റ്റർ സർവകലാശാലയും സസക്സ് സർവകലാശാലയിലെ സെന്റർ ഫോർ വേൾഡ് എൻവയോൺമെന്റ് ഹിസ്റ്ററിയും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്.
0: സംസ്ഥാന വ്യാപകമായി ഗുണ്ടാ പ്രവർത്തനങ്ങൾക്കെതിരെ ഓപ്പറേഷൻ ഗ്രൂപ്പുമായി കേരള പോലീസ്. എഡിജിപി പി വിജയന്റെ നിർദ്ദേശപ്രകാരം ഇതിന്റെ ഭാഗമായി പരിശോധനകൾ നടന്നു. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരായ നടപടികളും ഒന്നിലധികം കേസുകളിൽ പ്രതിയായവർ, ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ തുടങ്ങി സമാധാനപരമായ പൊതുജന ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ സാമൂഹ്യ വിരുദ്ധ ശക്തികളെയും അമർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഓപ്പറേഷൻ ഗ്രൂപ്പ് നടപ്പാക്കിയത്. കേരളത്തിൽ കർക്കടക ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് കർക്കടകവാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങളുണ്ടായിരിക്കും. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കടക വാവ് ബലിതർപ്പണം ബുധനാഴ്ച പുലർച്ചെ 2 മണിക്ക് തുടങ്ങും. തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രത്തിലെ ബലിതർപ്പണ മുന്നൊരുക്കങ്ങൾ രാജീവ് ചന്ദ്രശേഖര എംഎൽഎ ഇന്ന് വിലയിരുത്തും. കർക്കടക വാവ് ബലിതർപ്പണത്തിന് എത്തുന്നവർക്ക് യാത്ര സുഗമമാക്കാൻ കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. നാളെ തൃക്കുണത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30-11:30 സർവീസ് ഉണ്ടായിരിക്കും. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഫോസിൽ ഇതര ഇന്ധനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. ഫോർമോസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾക്കിടെ ഇറാനിൽ പുതിയ സൈനിക ആക്രമണത്തിനില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ഇറാൻ ഭരണകൂടത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയെന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യയിലേക്കും ഇന്ത്യൻ സമുദ്ര മേഖലകളിലേക്കും നേരിട്ടുള്ള റെയിൽവേ പാത സ്ഥാപിക്കാൻ റഷ്യ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. ഫോർമോസ്, ബോസ്ഫറസ് കടലെടുപ്പ് ഉൾപ്പെടെ തന്ത്രപ്രധാന ജലപാതകളുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ നേരിടാൻ ഇതര പാതകൾ സഹായിക്കുമെന്ന് റഷ്യൻ ഉപപ്രധാനമന്ത്രി വ്യക്തമാക്കി. തുർക്മെനിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവയിലൂടെ കടന്നുപോകുന്ന റെയിൽവേ പാതകൾ ഇന്ത്യയിലേക്കുള്ള ഗതാഗതത്തിനായി ഉപയോഗപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. മുംബൈയിൽ സമാപിച്ച FISU ലോക സർവകലാശാല സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിന്റെ ടീമിനത്തിൽ ഇന്ത്യയ്ക്ക് വെള്ളി. ഫൈനലിൽ ഹോങ്കോങ് ചൈനയോടാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. നേരത്തെ ചാമ്പ്യൻഷിപ്പിന്റെ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ സൂരജ് കുമാർ ചന്ദ് സ്വർണം നേടിയിരുന്നു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പ്രതിരോധ സേനകളും മറ്റ് സായുധ സേനകളും രാജ്യമെമ്പാടും ബാൻഡ് പ്രകടനം അവതരിപ്പിക്കുന്നു. ദക്ഷിണ വ്യോമസേനയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 12-13 തീയതികളിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ബാൻഡ് പ്രകടനം സംഘടിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US നാവിക സേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന EOD സ്ഫോടക വസ്തു നശീകരണ പരിശീലനം ഇന്ന് കൊച്ചിയിൽ. രാജ്യത്തെ ഫോസിൽ ഇതര ഊർജ്ജ ഉൽപാദനശേഷി 300 GW പിന്നിട്ടു. ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്കും ഊർജ്ജ സ്വയം പര്യാപ്തതയ്ക്കും അടിത്തറയിടുന്നതാണ് ഈ നേട്ടമെന്ന് കേന്ദ്ര സർക്കാർ. ഇറാനിൽ പുതിയ സൈനിക നീക്കത്തിനില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ബൊളീവിയയ്ക്ക് ഇന്ത്യയുടെ സഹായഹസ്തം. 8 മെട്രിക് ടൺ അവശ്യമരുന്നുകളുടെ ശേഖരം കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

കുട്ടികളുടെ ചിന്തകളും സ്വപ്നങ്ങളും കഴിവുകളും ശബ്ദമായി നിങ്ങളിലേക്ക് എത്തിക്കുന്ന മനോഹരമായ വേദിയാണ് റേഡിയോ മലബാറിന്റെ റേഡിയോ അറ്റ് സ്കൂൾ. കവിതകളുണ്ട്, കഥകളുണ്ട്, പാട്ടുകളുണ്ട്, അറിവും ആനന്ദവും നിറഞ്ഞ ഒട്ടേറെ വിശേഷങ്ങളുണ്ട്. ഇന്ന് വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത്. ആദ്യം മാപ്പിളപ്പാട്ടാണ് പാടുന്നു. ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം തരം വിദ്യാർത്ഥി ഫാത്തിമ എം സി.

0: ഇപ്പോൾ കേട്ട മാപ്പിളപ്പാട്ട് പാടിയത് ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം തരം വിദ്യാർത്ഥിനി ഫാത്തിമ എം സി. ഇനിയൊരു കവിതയാണ് കവിത അവതരിപ്പിക്കുന്നു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവങ്ങാട് ആറാം തരത്തിൽ പഠിക്കുന്ന അൻവിക എം.
1: എന്റെ പേര് അൻവിക. ഞാൻ GHSS തിരുവങ്ങാട് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് വിനോദ് പൂവക്കോടിന്റെ കാട്ടുപൂവ് എന്ന കവിതയാണ്.

പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുൻപിലെത്തിടുമ്പോൾ നിന്റെ കൊലുസിൻ്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നൊന്നു നിന്നിടുന്നു. ഒന്നും പറ

0: காத்திரிக்கான் இனியுள்ள காலம் காத்திரிக்கான் இனியுள்ள காலம் காத்திரிக்கான്.
1: മനോഹരമായ ഈ കവിത അവതരിപ്പിച്ചത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവങ്ങാട് ആറാന്തരത്തിൽ പഠിക്കുന്ന അൻവിക എം. ഇനി മോണോ ആക്ട് കേൾക്കാം. അവതരിപ്പിക്കുന്നു അൻഷിക എം. അൻഷിക പഠിക്കുന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവങ്ങാട് നാലാം തരത്തിലാണ്.
2: എന്റെ പേര് അൻഷിക, തിരുവങ്ങാട് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാനിവിടെ അവതരിപ്പിക്കുന്നത് മോണോ ആക്ട് ആണ്. ഈ അടുത്ത കാലത്തായി തെരുവ് പട്ടികളുടെ ആക്രമണം മൂലം വാഹനങ്ങൾ ആക്സിഡന്റ് ആവുകയും പരിക്ക് പറ്റുകയും അകാരണമായി മരിക്കുകയും ചെയ്ത മനുഷ്യജീവന്റെ കഥ. അങ്ങനെ ഒരു കൊച്ചു കഥയേറ്റമാണ് ഞാനിവിടെ മോണോ ആക്ട് രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. മീനുട്ടി, മീനുട്ടി, നീ എവിടെയാ പോയ കുട്ടി? ശാന്തേച്ചി, എന്റെ മോള് മീനൂട്ടി ഉണ്ടോ അവിടെ? നീ വിഷമിക്കണ്ട രേണു, അവൾ ഇവിടെ അമ്മൂന്റെ കൂടെ കളിച്ചോണ്ടിരിക്ക. അല്ല രേണു, നീ കുളിമുറിന്ന് തെന്നി വീണെന്ന് പറഞ്ഞ മീനൂട്ടി കാലി പെങ്ങനുണ്ട്. ഹോസ്പിറ്റലൊക്കെ പോയിരുന്നു ശാന്തേച്ചി, നല്ല നീരുണ്ട്, അധിക ദൂരൊന്നു നടക്കണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. മീനൂട്ടി ഒന്ന് വേം വാട്ടോ. അമ്മേ, ഞാൻ ഇപ്പം വരാം, അമ്മുച്ചിച്ച് കളിക്കുന്ന കണ്ടിട്ട് ഞാൻ ഓടി വന്നതാ.
3: മീനൂട്ടി, മീനൂട്ടി.
2: അമ്മേ, ഇതാ അച്ഛൻ വന്നു. അച്ഛൻ ഇന്ന് നേർത്തിയാ?
3: ഞാൻ ഇന്ന് കുറച്ച് നേർത്തിയാ, അമ്മക്ക് വയ്യാത്തതല്ലേ, നീ അമ്മയെ സഹായിച്ചോ?
2: ഞാൻ പാത്രം കഴുകാനും അടിച്ചു വാരാനും ഒക്കെ സഹായിച്ചു. ഞാൻ വലുതായി ഡോക്ടറായി എല്ലാവരും സഹായിക്കും.
3: എന്റെ മോളെ മിടുക്കി കിട്ടി.
2: അതെ ഭാരേട്ടാ, നാളെ മോളെ സ്കൂളിലേക്ക് എന്ന കാര്യം ആലോചിച്ചിട്ട് എനിക്ക് പേടിയാ. ഞാൻ ഈ കാലം വെച്ച് എന്റെ മോളെങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുപോവുക? ഈ നാട്ടിലാണെങ്കിലോ തെരുവ് പട്ടികളുടെ ആക്രമണം മൂലം എന്റെ മോൾ എങ്ങനെയാ സ്കൂളിലേക്ക് പോവാ? നീ വിഷമിക്കണ്ട രേണു, അവൾക്കില്ലേ അമ്മു, അമ്മു നമ്മുടെ മോളെ നോക്കിക്കോളും. അമ്മേ, ഇതാ അമ്മുച്ചു വന്നു, ഞങ്ങൾ വേഗം പോയിട്ട് വരാട്ടോ.
3: അമ്മ, ശരി മക്കളെ, സൂക്ഷിച്ചു പോണേ, അമ്മു എന്റെ മോളെ നോക്കണേ.
2: ആ ശരി.
3: അമ്മുച്ചി, കൊറേ പട്ടികള് വരുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു. അമ്മുച്ചി,
2: നീ പേടിക്കണ്ട മീനുക്കുട്ടി, അമ്മുച്ചി ഇല്ലേ, നമുക്ക് പട്ടികൾ വരുമ്പോ ഏതെങ്കിലും വീട്ടിൽ പോകാം.
3: അമ്മുച്ചി, മീനുക്കുട്ടി, മീനുക്കുട്ടി, കൊറേ പട്ടികൾ വരുന്നുണ്ട്, നമുക്ക് വേഗം ഓടണം.
2: മീനുക്കുട്ടി, മീനുക്കുട്ടി, വേഗം പോ, അയ്യോ എന്നെ കടിക്കല്ലേ.
3: അമ്മേ, അച്ഛാ കടിക്കല്ലേ.
2: വോ വോ വോ വോ,
3: അമ്മേ,
2: അച്ഛാ എന്നെ കടിക്കല്ലേ. മീനുട്ടി, എഴുന്നേക്ക് മോളെ, മീനുട്ടി
3: എഴുന്നേക്ക് മോളെ. എന്റെ മോളെ ഡോക്ടർ ആരെങ്കിലും എന്നെ രക്ഷിക്കണേ,
2: എന്റെ മോളെ ആരെങ്കിലും ആശുപത്രി കൊണ്ടുപോകണേ.
3: മീനുട്ടി, ഡോക്ടറെ എന്റെ മോളെ എന്റെ മോളെ രക്ഷിക്കണേ ഡോക്ടറെ, എന്റെ മോളെ നായികൾ കടിച്ചു മറിച്ചിട്ടുണ്ട് ഡോക്ടറെ, എന്റെ മോളെ ഇൻഡക്ഷൻ അടിച്ചെങ്കിലും രക്ഷിക്കണേ ഡോക്ടറെ.
2: നിങ്ങൾ വിഷമിക്കാതിരി, ഞങ്ങൾ വന്നവടെ ഇൻഡക്ഷൻ എടുത്തിരുന്നു. കുട്ടിക്ക് ഏറ്റവും കൂടുതൽ കടിയേറ്റത് തലക്കാണ്, നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ.
3: മോളെ മീനൂട്ടി, ഈ പാൽക്കന്നെങ്കിലും കുടിക്കും മോളെ, മോക്കിഷ്ടപ്പെട്ട പാൽക്കന്നില്ലേ മോളെ, ഇതെങ്കിലും കഴിക്കും മോളെ.
2: അമ്മേ,
3: എനിക്ക് തൊണ്ടേന്ന് കഞ്ഞി പോട്ടെ അമ്മേ, എനിക്ക് വെള്ളം പോലും ഇറക്കാൻ പറ്റുന്നില്ല അമ്മേ, എനിക്ക് വെള്ളം കാണുമ്പോ പേടിയാവുന്ന അമ്മേ. അമ്മേ, ഞാൻ മരിച്ചു പോവെൻ്റെ അമ്മേ.
2: അങ്ങനെ ഒന്നും പറയല്ലേ മോളെ,
3: മോക്കൊന്നും സംഭവിക്കില്ല കേട്ടോ.
2: കുട്ടിയെ ഞങ്ങൾ വേറെ റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കുട്ടിക്ക് നല്ല പനിയും വയ്യാതെയും ഉണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ.
3: എനിക്കിത് സഹിക്കാൻ പറ്റില്ല. 15 വർഷത്തെ നിധിയാണ് അവൾ. അവൾ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല. എന്റെ ബാല്യട്ടാ, എനിക്ക് അവളാണ് ഏതൊരു പ്രതീക്ഷ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, എല്ലാം പോയില്ലേ എന്റെ ബാല്യട്ടാ. എന്റെ മോള് ഒറ്റൊരു വെള്ളം കുടിക്കാന്നാണ് എന്റെ മോള് മരിച്ചത്. ഏതൊരു അമ്മക്കും അച്ഛനും ഇത് സഹിക്കാനും പറ്റില്ല. ഏതൊരു അമ്മക്കും അച്ഛനും ഇത് ഉണ്ടാവാതാതെ നിക്കണേ എന്റെ ദൈവമേ.
1: ഇപ്പോൾ കേട്ട മോണോ ആക്ട് ഇവിടെ അവതരിപ്പിച്ചത് തിരുവങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അൻഷിക. നിങ്ങളുടെ സ്കൂളിലും ഒളിഞ്ഞിരിക്കുന്ന എത്രയോ കുഞ്ഞു പ്രതിഭകളുണ്ട്. പാട്ട്, കവിത, കഥ, പ്രസംഗം, വായന, നാടൻപാട്ട്, സംഗീതോപകരണം, മോണോ ആക്ട്, ശാസ്ത്രവിശേഷങ്ങൾ, പൊതുവിജ്ഞാനം, അങ്ങനെ ഏത് കഴിവും ലോകം കേൾക്കട്ടെ. ഞങ്ങളിലൂടെ റേഡിയോ മലബാർ കൂട്ടുകാർക്കായിട്ട് അവസരം ഒരുക്കുകയാണ് റേഡിയോ അറ്റ് സ്കൂളിലൂടെ. നിങ്ങളുടെ അവതരണങ്ങൾ മൊബൈലിൽ വ്യക്തമായി റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ പേര്, ക്ലാസ്, സ്കൂളിന്റെ പേര്, സ്ഥലം എന്നിവ ചേർത്ത് ഞങ്ങൾക്ക് അയച്ചു തരൂ. തിരഞ്ഞെടുക്കപ്പെടുന്ന അവതരണങ്ങൾ റേഡിയോ മലബാർ 89.6 FM റേഡിയോ അറ്റ് സ്കൂൾ പരിപാടിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. വാട്സാപ്പ് നമ്പർ 9037008960. നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ കഴിവും ഇനി റേഡിയോയിലൂടെ മുഴങ്ങട്ടെ. ഇന്നത്തെ റേഡിയോ അറ്റ് സ്കൂൾ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ സസ്യശാതുലതയും തലയെടുപ്പിൻ്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

മധുര ഗീതങ്ങൾ എല്ലാ ശ്രോതാക്കൾക്കും മധുര ഗീതങ്ങളിലേക്ക് സ്വാഗതം. യാത്രകൾ. യാത്ര ചെയ്യുന്നതും യാത്രയുടെ ദൃശ്യങ്ങൾ വെള്ളിത്തിരയിൽ കാണുന്നതും ഏറെ ആസ്വാദ്യകരമാണ്. മിക്കവാറും സിനിമകളുടെ തുടക്കം ഒരു യാത്രയിലായിരിക്കും. ഒരു ടൈറ്റിൽ സോങ്ങായി സിനിമയുടെ തുടക്കത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. പഴയകാല സിനിമകളിലാണെങ്കിൽ ഒരു കാളവണ്ടിയിലോ മറ്റേതെങ്കിലും വാഹനങ്ങളിലോ യാത്ര നടത്തുന്ന കാഴ്ചയാണ് പലപ്പോഴും വെള്ളിത്തിരയിൽ നമുക്ക് ആദ്യമായി കാണാൻ സാധിക്കുക.

സിനിമയുടെ ഇതിവൃത്തത്തിലേക്ക് നമ്മെ നയിക്കുന്ന ആ യാത്രകളിൽ മനോഹരമായ ഗാനങ്ങളും ഉണ്ടാകാറുണ്ട്. മലയാള സിനിമകളിൽ യാത്രകളുടെ പശ്ചാത്തലത്തിലുള്ള ചില ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1980 പുറത്തിറങ്ങിയ ഒരു ജയൻ സിനിമയാണ് കരിമ്പന. ഇതിൽ ബിച്ചു തിരുമലയുടെ വരികൾക്ക് എ ടി ഉമ്മർ ഈണം നൽകി യേശുദാസും സംഘവും പാടിയൊരു ഗാനമുണ്ട്. രവി മേനോനും ജയനും ചേർന്നാണ് ഈ ഗാനരംഗത്ത് അഭിനയിച്ചിരിക്കുന്നത്. 1980s നാട്ടിൻപുറങ്ങളും അവിടുത്തെ കച്ചവടവും കൃത്യമായി നമുക്ക് കാണാവുന്നതാണ്. കണ്ണിൽ വിളക്കും വെച്ച് കന്നിപ്പും പെണ്ണൊരുത്തി ദൂരെയൊരു കൂരയിൽ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ലാടം വെച്ച കാളയോട് വേഗത്തിൽ പോകുവാൻ പറയുകയാണ്. കരിപ്പെട്ടി വിൽക്കാൻ പോയ നായകൻ കുടിലിൽ കാത്തിരിക്കുന്ന നായികയെ ഓർത്ത് പാടുകയാണ്. കൊമ്പിൽ കിലുക്കും കെട്ടി പുള്ളരിങ്ങ പന്തുരുട്ടി ലാടം വെച്ച കുഞ്ഞിക്കുളം പടി ചോടിക്കോ കാളയും.

ഈ ഗാനം 1990 പുറത്തിറങ്ങിയ പുറപ്പാട് എന്ന സിനിമയിലേതാണ്. മമ്മൂട്ടിയും മുരളിയും പാർവതിയും കവിയൂർ പൊന്നമ്മയും ജഗതി ശ്രീകുമാറും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ സിനിമയിലും ഒരു യാത്രാരംഗമുണ്ട്. ഒരു ഗ്രാമമൊന്നാകെ പലായനം ചെയ്യുന്ന മനോഹരമായ ദൃശ്യം, അവിടെ കഥയിലേക്ക് സൂചന നൽകുന്ന ഗാനവും. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി. പി ബി ശ്രീനിവാസും ചിത്രയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ദൂരെ ദൂരെ ഏതോ തീരം തേടി തേടി യാത്ര, അനന്തമാം യാത്ര.

ഈ ഗാനം മൃഗയ എന്ന പടത്തിൽ യേശുദാസ് പാടിയതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ രചന, ശങ്കർ ഗണേഷിന്റെ സംഗീതം. ഈ സിനിമയിലും കാളവണ്ടിയാണ് പശ്ചാത്തലം. വണ്ടി ഓടിക്കുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും മഹേഷാണ്. ചന്തയിൽ നിന്ന് ഗ്രാമത്തിലേക്ക് വരുന്ന ഒരു കാഴ്ച, ഗാനത്തിൻ്റെ ആരംഭത്തിലുള്ള ഹമ്മിങ് കേൾക്കുമ്പോൾ തന്നെ ഒരു യാത്രയുടെ പശ്ചാത്തലം നമ്മുടെ മനസ്സിൽ നിറയും. പിന്നീട് ശ്രീകുമാരൻ തമ്പിയുടെ മനോഹരമായ വരികളും, ഒരിക്കൽ നിറഞ്ഞും ഒരിക്കൽ മെലിഞ്ഞും ഒഴുകും പുഴ പോലെ ഇടയ്ക്ക് തളിർക്കും ഇടയ്ക്ക് വിളറും ഇവിടെ ജീവിതം.

1991 പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം വിഷ്ണു ലോകത്തിലും യാത്രയുടെ പശ്ചാത്തലമുള്ള ഒരു ഗാനമുണ്ട്. പണ്ടുകാലത്ത് നാട്ടിൻപുറങ്ങളിൽ എത്തിച്ചേരുന്ന നാടോടി സർക്കസുകാരുടെ കഥ പറയുന്ന വിഷ്ണു ലോകം പ്രദർശന വിജയം നേടിയ ഒരു ചലച്ചിത്രമായിരുന്നു. സിനിമ ആരംഭിക്കുന്നത് തന്നെ ഒരു ഗാനത്തിലാണ്. ആ ഗാനത്തിനും ആലാപനത്തിനും മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഗാനരചയിതാവ് കൈതപ്രൻ തന്നെയാണ് ഗാനരംഗത്ത് അഭിനയിക്കുന്നത്. പാണന്റെ പൊന്നൊടുക്കുമായി നാടോടിത്താളത്തിൽ പാടി നടക്കുന്ന ആ പാണൻ ചൊല്ലാക്കഥയിലെ കണാപ്പൊരുളിലെ മേളങ്ങളാണ് തുയിലുണർത്തുന്നത്. ആ നന്ദുണിപ്പാട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് ചലച്ചിത്രത്തിൻ്റെ ടൈറ്റിൽസ് സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്നത്. ആലാപനം മലേഷ്യ വാസുദേവൻ, ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ. പാണപ്പുഴ പാടി നിർത്തി നന്ദുണിപ്പാട്ട്.

ഈ ഗാനം തേന്മാവിൻ കൊമ്പത്ത് എന്ന പടത്തിലേതാണ്. 1994 പ്രിയദർശൻ ഒരുക്കിയ ഈ സൂപ്പർ ഹിറ്റ് സിനിമ പുറത്തിറങ്ങിയത്. മോഹൻലാൽ, നെടുമുടി വേണു, ശോഭന, കവിയൂർ പൊന്നമ്മ, ശ്രീനിവാസൻ തുടങ്ങിയവർ അഭിനയിക്കുന്ന ഈ സിനിമയിൽ മനോഹരമായ ഗാനങ്ങളേറെയുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബെണി ഇഗ്നീഷ്യസ് ഈണം നൽകി മാൽഗുടി ശുഭ പാടിയ ഒരു ഗാനമാണിത്. കുളമ്പച്ചമോളും തുടിത്താളമോടെ നടക്കൻ്റെ കാളെ വേഗം, വഴിക്കണ്ണുമായി തിരക്കുന്നു ദൂരെ എനിക്കിഷ്ടമേറുന്ന നാട്. ഇഷ്ടപ്പെട്ട നാട്ടിലേക്ക് പോകുന്ന ആ ഗാനം സിനിമയുടെ പശ്ചാത്തലത്തിലേക്ക് പ്രേക്ഷകനെയും കൂടെ കൂട്ടുകയാണ്. നിലാപൊങ്കിലായാലോ

നെൽകർഷകരുടെ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ് ആയിരപ്പറ. 1993 വേണു നാഗവള്ളി സംവിധാനം ചെയ്ത മധുവും മമ്മൂട്ടിയും ഊർവശിയും ശ്രീനിവാസനും ജഗതി ശ്രീകുമാറും അഭിനയിച്ച ആയിരപ്പറ എന്ന

സിനിമയിലെ ഒരു ഗാനമാണ് അടുത്തത്. കാവാലം നാരായണപ്പണിക്കരുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി. യേശുദാസും ജാനമ്മ ഡേവിഡും പാടിയ ഗാനം. ഗാനരംഗത്ത് മമ്മൂട്ടി ഒരു ലാടന്റെ വേഷത്തിലാണ്. ഒരു കൂട്ടം ലാടന്മാരുമായി പുഴകളും വയലുകളും നിറഞ്ഞ ഒരു ഗ്രാമഭംഗി ആസ്വദിച്ച് മുന്നേറുന്ന ആ സംഘത്തിന് പശ്ചാത്തലമായ ഒരു ഗാനം. അഞ്ഞാഴിത്തണ്ണിക്ക് അങ്കയും ഇങ്കയും എങ്കയുമുണ്ടേ അരനാഴി ചെളിമണ്ണ്.

നാടോടി എന്ന മോഹൻലാൽ ചിത്രത്തിലും യാത്രയുടെ പശ്ചാത്തലമുള്ള ഒരു ഗാനമുണ്ട്. 1992 പുറത്തിറങ്ങിയ തമ്പി കണ്ണന്താനം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ഈ സിനിമയിൽ മോഹൻലാലിനൊപ്പം സുരേഷ് ഗോപിയും മോഹിനിയും ജഗതി ശ്രീകുമാറും അഭിനയിക്കുന്നുണ്ട്. ഓൻവിയുടെ വരികൾക്ക് എസ് പി വെങ്കിടേഷ് ഈണം നൽകിയ ഒരു ഗാനം. ആലാപനം എം ജി ശ്രീകുമാർ. സിനിമയിൽ നായകനെ അവതരിപ്പിക്കാനാണ് ഈ ഗാനരംഗം ഉപയോഗിക്കുന്നത്. യാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ളൊരു ഗാനം. ദൂരെ ദൂരെ പാറും വാനമ്പാടിയെ പോലെയാണ് നായകൻ്റെ യാത്ര.

കളിച്ചും ചിരിച്ചും വഴിയിൽ കണ്ടവരോട് കുശലം പറഞ്ഞും ആ യാത്ര നീങ്ങുകയാണ്. കാലിക്കുടമണി ഏതൊരു ദുഃഖം മൂളുന്നു, കമ്പിളി വിൽക്കും കൈകൾ മഞ്ഞിൽ ചൂളുന്നു, വഴിയോര കാഴ്ചകൾ ഇങ്ങനെ ഏറെയാണ്. നമുക്ക് ആ ഗാനം ആസ്വദിക്കാം. ദൂരെ ദൂരെ പാറും വാനം പാടി, പോരൂ പോരൂ കാടിൽ തേങ്ങൽ കേൾക്കുന്നില്ല.

0: സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ. നടുവൊടുങ്ങുന്ന മട്ടനോർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075-17-5647.
2: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
3: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
2: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
3: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: ഫോൺ 7999-447-6836,
3: 9447-371-836,
2: 8078-502-836.
4: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
5: മധുര ഗീതങ്ങൾ.
6: മലയാള സിനിമകളിൽ യാത്രകളുടെ പശ്ചാത്തലത്തിലുള്ള ചില ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1998 പുറത്തിറങ്ങിയ ഒരു ദിലീപ് ചിത്രമാണ് സുന്ദരക്കില്ലാടി. ഒരു നാടിൻ്റെ വരൾച്ച മാറ്റാൻ കിണർ കുഴിക്കാനെത്തുന്ന ഒരു സംഘം ആളുകൾ. ദിലീപിനൊപ്പം നെടുമുടി വേണു, അശോകൻ, ശങ്കരാടി, കുതിരവട്ടം പപ്പു, ശാലിനി, ബാബു നമ്പൂതിരി, നന്ദു തുടങ്ങിയവരാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. ബിച്ചു തിരുമലയുടെ വരികൾ, ഔസപ്പച്ചൻ്റെ സംഗീതം, എം ജി ശ്രീകുമാറാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. പതിവ് തെറ്റിക്കാത്ത ഇതിലും ഒരു കാളവണ്ടിയിലാണ് നായകനും സംഘവും കിണർ കുഴിക്കുക എന്ന ദൗത്യവുമായി ഒരു ഗ്രാമത്തിലേക്ക് എത്തുന്നത്. വിശാലമായ വയൽപ്പരപ്പിനിടയിലെ മണ്ണ് റോഡിലൂടെ പോകുന്ന കാളവണ്ടി ഇടയ്ക്ക് പുഴയിലിറങ്ങിയും മരച്ചുവട്ടിൽ വിശ്രമിച്ചുമൊക്കെയാണ് നീങ്ങുന്നത്. പഞ്ചമുടി പുഴ താണ്ടി ചെറുപുഞ്ചിരി ചുണ്ടിൽ ചൂടി കാടുകുലിക്ക് വരുന്നേ സുരസുന്ദര

ഇത് ധനം എന്ന സിനിമയിലെ ഒരു ഗാനമാണ്. 1991 സിബിമലയിൽ ഈ സിനിമ സംവിധാനം ചെയ്ത് പുറത്തിറക്കിയത്. മോഹൻലാലും മുരളിയുമാണ് പ്രധാന വേഷങ്ങളിൽ. ഒപ്പം നെടുമിട് വേണു, കവിയൂർ പൊന്നമ്മ, ഇന്ദ്രൻസ്, ചാർമിള തുടങ്ങിയവരും അഭിനയിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായി വലിയൊരു തുക കൂട്ടുകാർക്ക് കിട്ടുകയും അതിനെ ചൊല്ലിയുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം. സർക്കാരിൽ നിന്നും പാരിതോഷികമും ലഭിച്ച വലിയ തുക തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനിടയുള്ള സന്തോഷ നിമിഷങ്ങൾ ആലോചിച്ചുകൊണ്ടാണ് കൂട്ടുകാർ ഈ ഗാനരംഗത്ത് അഭിനയിക്കുന്നത്. മുരളി വേഷമിടുന്ന കഥാപാത്രം ഒരു ടാക്സി ഡ്രൈവറാണ്. അതുകൊണ്ട് കാളവണ്ടിയിലോ പഴയ വാഹനങ്ങളിലോ അല്ല യാത്ര, പഴയൊരു ടാക്സി കാറിൽ തന്നെയാണ്. പി കെ ഗോപിയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് ആലപിച്ച ഗാനം. ആനയ്ക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ, മാണിക്യ കല്ല് കൊണ്ടേഴുന്നിലയുള്ള

1992 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ സൂര്യമാനസത്തിലുമുണ്ട് യാത്രയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു ഗാനം. വിജി തമ്പി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ബുദ്ധിയുറക്കാത്ത കരുത്തനായ ഒരു കഥാപാത്രമായാണ് മമ്മൂട്ടി വേഷമിടുന്നത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് MM കീരവാണി സംഗീതം നൽകി ചിത്രപാടിയ ഗാനം. ബുദ്ധിയുറക്കാത്ത മകനുണ്ടാക്കിയ പൊല്ലാപ്പുകളിൽ നിന്ന് അഭയം തേടി ആ അമ്മയും മകനും യാത്ര ചെയ്യുകയാണ്. അനാഥത്വത്തിൻ്റെ നൊമ്പരം ആ വരികളിലൂടെ നമുക്ക് അനുഭവിച്ചറിയാം. തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം, വഴിയറിയാതെ വിതുമ്പിയോ മേഘനൊമ്പരം.

മമ്മൂട്ടി എന്ന മഹാനടന്റെ വേഷപ്പകർച്ചയിൽ ഏറെ ശ്രദ്ധേയമായിരുന്നു ഒരു ഗൃഹനാഥനും കർഷകനുമായി വത്സല്യം എന്ന സിനിമയിലുള്ള അഭിനയം. 1993 കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ ഈ കുടുംബ ചിത്രത്തിൽ മനോഹരമായ ഗാനങ്ങളുണ്ട്. വയലുകളുടെയും നെൽകൃഷിയുടെയും ഗൃഹാതുരത ഓർമ്മിപ്പിക്കുന്ന ദൃശ്യവും സാഹിത്യവും, ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ തിളനീരും ഗ്രാമീണ ജീവിതത്തിൻ്റെ നൈർമല്യവും തുളുമ്പുന്ന ഒരു ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് SP വെങ്കടേഷ് ഈണം നൽകി യേശുദാസും ചിത്രയും സംഘവും പാടിയ ഗാനം. ഇന്നീ കൊച്ചു വരമ്പിൻമേലെ കൊയ്തെടുക്കണ കതിരുണ്ട്, നാടാകെ കല്യാണ സദ്യ ഒരുക്കണ്ടേ.

പഴയതും പുതിയതുമായ ഒട്ടേറെ സിനിമകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഗാനങ്ങൾ ഏറെയുണ്ട്. മധുരഗീതങ്ങളുടെ സമയം തീരാറാകുമ്പോൾ ഒരുപക്ഷെ ശ്രോതാക്കൾ കാത്തിരിക്കുന്ന ഒരു ഗാനമുണ്ടാവും. വഴിതെറ്റി വന്നാരോ പകുതിക്കുവച്ചൻ്റെ വഴിയെ തിരിച്ചു പോകുന്നു എന്ന വരികളുള്ളൊരു ഗാനം. വഴിമാറി പൂക്കാലം പലവട്ടം പോയിട്ടും ഒരു നാളും പൂക്കാത്ത മാവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. അതെ, മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ മധുമുട്ടത്തിൻ്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി ചിത്രപാടിയ ഗാനം. വരുവാനില്ലാരും ഈ വഴിയെ ഇന്നൊരു നാളും, അറിയാം അതെന്നാലുമെന്നും, പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നും ഞാൻ വെറുതെ മോഹിക്കുമല്ലോ.

0: മലയാള സിനിമകളിലെ യാത്രകളുടെ പശ്ചാത്തലത്തിലുള്ള ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങൾ.
1: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120022.
3: റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോഡി ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. തുടർന്ന് നാടകനേരം. ഇതിൽ നാടകം നെല്ലിക്ക 2 ഭാഗത്തിന്റെ 5-ാം അധ്യായം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദം നൽകിയവർ രാമകൃഷ്ണൻ പഴശ്ശി, അമൽമണി മട്ടന്നൂർ, ശ്രീഹരി രാംദാസ്, ബൈജു സുന്ദരൻ മട്ടന്നൂർ, അശ്വിനി കവണിശ്ശേരി, അർഷിത. ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ, 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് പ്രിയരാഗം, ചലച്ചിത്ര ഗാനങ്ങൾ. 2 മണിക്ക് ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ തോലകവിയെക്കുറിച്ച് കേൾക്കാം. 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ്. 9 മണിക്ക് വായനശാല. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
4: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
1: ഉണ്ട്.
4: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായ ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
5: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
6: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
5: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
6: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
5: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ. 8095840716.
6: മറ്റൊരു നമ്പർ 8301993542.
5: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
7: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയാനുഭവം.
1: നെല്ലിക്ക രണ്ടാം ഭാഗത്തിന്റെ അഞ്ചാം അധ്യായം. നാടകത്തിന്റെ ഈ ഭാഗത്ത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: രാമകൃഷ്ണൻ പഴശ്ശി, ജയദേവൻ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സുരേഷ്, അമൽമണി മട്ടന്നൂർ, ഇൻസ്പെക്ടർ രാഘവ്, ശ്രീഹരി രാമദാസ്, മുരുകൻ, അശ്വിനി കവണശ്ശേരി, മല്ലിക, ഹർഷിത പെൺകുട്ടി.
2: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 10, കർക്കടകം 25, തിങ്കളാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗിക രേഖകളിൽ കേരള എന്നതിനു പകരം കേരളം എന്നാക്കാനുള്ള ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. കേരളം എന്ന പേരു മാറ്റാൻ 2024 ജൂൺ 24 സംസ്ഥാന നിയമസഭ പാസാക്കി അയച്ച പ്രമേയത്തിന് ഈ വർഷം ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരുന്നു. വ്യവസായ സംരംഭങ്ങളുടെ വികസനത്തിന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി 100 കോടി രൂപ വരെ സാമ്പത്തിക സഹായം നൽകാൻ അനുമതി. നിലവിലുള്ള 50 കോടി പരിധി അപര്യാപ്തമാണെന്ന വിലയിരുത്തലിലാണ് നടപടി. ഈ മാസം 4 തായ്ലൻഡിലെ ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് പറക്കുന്നതിനിടെ ആകാശച്ചുഴിയിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ പൈലറ്റുമാരിലൊരാൾ ലഹരി ഉപയോഗിച്ചിരുന്നെന്ന് സൂചന. സ്ഥിരീകരണത്തിനായി കൂടുതൽ പരിശോധന ആവശ്യമാണെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. വിമാനം ഡൽഹിയിൽ സുരക്ഷിതമായി പറന്നിറങ്ങിയെങ്കിലും ആകാശച്ചുഴിയിൽപ്പെട്ടപ്പോൾ 13 യാത്രക്കാർക്കും 4 ക്യാബിൻ ക്രൂ അംഗങ്ങൾക്കും പരിക്കേറ്റിരുന്നു. തുടർ നടപടിയെന്ന നിലയ്ക്ക് വ്യോമയാന മന്ത്രാലയത്തിന് കീഴിലുള്ള വിമാന അപകട അന്വേഷണ ബ്യൂറോയാണ് ലഹരി പരിശോധനയ്ക്ക് ഉത്തരവിട്ടത്. പ്രാഥമിക പരിശോധനയിൽ പൈലറ്റുമാരിലൊരാൾ ലഹരി പദാർത്ഥം ഉപയോഗിച്ചിരുന്നതായി സംശയിക്കുന്നു. എന്നാൽ ഇത് സ്ഥിരീകരിക്കാൻ സാമ്പിളുകൾ ലബോറട്ടറിക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ്. കോടതി വിധിയുടെ പിൻബലത്തിൽ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ മാറി മാറി ഭരണം നടത്തിയിട്ടുള്ള പിറമാടം സെയിന്റ് ജോൺസ് ബത്ലഹേം യാക്കോബായ പള്ളിയിൽ സംഘർഷം. വികാരിമാരടക്കം 11 പേർക്ക് പരിക്കേറ്റു. ക്രിമിനൽ കേസിൽ ഒളിവിൽ കഴിയവേ ആഭ്യന്തരമന്ത്രിക്കും പോലീസിനുമെതിരെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വെല്ലുവിളിയും അധിക്ഷേപവും നടത്തിയ അർജുൻ അയങ്കി പിടിയിൽ. കണ്ണൂർ നഗരത്തിലെ താളിക്കാവിൽ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇന്നലെ പുലർച്ചെ 2:10 പിടികൂടിയത്. ഉത്തരമേഖല DIG കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം അപ്പാർട്ട്മെന്റ് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഡൽഹി ജന്തർ മന്ദിറിൽ സമരം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ വിവാദ പരാമർശം നടത്തിയ സംഘപരിവാർ സഹയാത്രികൻ TG മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരത്ത് നിന്ന് മട്ടാഞ്ചേരിയിലെത്തിയ സൈബർ പോലീസ് സംഘമാണ് കസ്റ്റഡിയിലെടുത്തത്. മയക്കുമരുന്ന് കേസുകൾ അന്വേഷിക്കുന്നതിന് രാജ്യവ്യാപകമായി ഏകീകൃത മാർഗരേഖ വേണമെന്നാവശ്യപ്പെടുന്ന ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. മയക്കുമരുന്ന് കടത്തുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണം, കേസുകളുടെ വിചാരണ സമയബന്ധിതമായി നടത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഡ്വക്കേറ്റ് അശ്വിനികുമാർ ഉപാധ്യായ നൽകിയ ഹർജിയാണ് പരിഗണിക്കുന്നത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കാസർകോട് കുമ്പള മഞ്ചേശ്വരം ഉപജില്ലാ സ്കൂളുകളിൽ നടത്തിയ ക്വിസ് മത്സരം വിവാദമായ സംഭവത്തിൽ അധ്യാപകന് സസ്പെൻഷൻ. പള്ളത്തടുക്ക AUP സ്കൂൾ അധ്യാപകനായ ഗുരുപ്രസാദിനെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കാസർകോട് വിദ്യാഭ്യാസ ഉപഡയറക്ടറെ വകുപ്പുതല അന്വേഷണത്തിനും നിയോഗിച്ചു. ബ്രിട്ടീഷുകാരിൽ നിന്ന് കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യസമര സേനാനി ആരാണ് എന്ന ചോദ്യവും VD സവർക്കർ എന്ന ഉത്തരവുമാണ് വിവാദമായത്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ രൂപം നൽകിയ 15 സമാധാന പദ്ധതി തള്ളി ഇസ്രയേൽ. ഹമാസ് പൂർണ്ണമായും നിരായുധീകരിക്കുകയും അവരിൽ നിന്ന് ഇസ്രയേൽ പൗരർക്കെതിരായ ഭീഷണി അവസാനിപ്പിക്കുകയും ചെയ്യുന്നതുവരെ ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഞായറാഴ്ച അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആവശ്യമെങ്കിൽ അടുത്ത സഖ്യകക്ഷികളെയും ഇക്കാര്യത്തിൽ എതിർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞൻ ദീപക് ധറിന് 2026 ഡിറാക് മെഡൽ. ഇന്റർനാഷണൽ സെന്റർ ഫോർ തിയേറ്ററിക്കൽ ഫിസിക്സ് നൽകുന്ന ഈ പുരസ്കാരം ഭൗതികശാസ്ത്ര മേഖലയിലെ പ്രധാന അന്താരാഷ്ട്ര അംഗീകാരങ്ങളിലൊന്നാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ സംഭാവനകളാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഈ വർഷം 4 പേർക്ക് പുരസ്കാരമുണ്ട്. കരതൊട്ടതോടെ സാധാരണ ജീവിതത്തെ കാര്യമായി ബാധിച്ച് ഡോൾഫിൻ ചുഴലിക്കാറ്റ്. ചൈനയിലെ ഷാങ്ഹായിലെ 2 വിമാനത്താവളങ്ങളിലായി 1400 വിമാനങ്ങൾ റദ്ദാക്കി. 100,000 ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തു. തെക്കൻ ചൈനയിലെ ഗ്വാങ്ഡോങ് പ്രവിശ്യയിലെ കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഞായറാഴ്ച വൈകിട്ടോടെയാണ് കിഴക്കൻ ചൈനയിലെ സിജിയാങ് പ്രവിശ്യയിലേക്ക് പ്രവേശിച്ചത്. ജപ്പാനിലെ ഒക്കിനാവയിലും വലിയ നാശമുണ്ടായി. ഇനി ഹോങ്കോങ്ങിലേക്ക് കടക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ചെറിയ തുകയുടെ കറൻസികളിൽ കള്ളനോട്ടുകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതായി സുരക്ഷാ ഏജൻസി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 200-500 നോട്ടുകളുടെ ഇടപാടുകളിൽ കാണിക്കുന്ന ജാഗ്രത 10, 20, 50 നോട്ടുകളുടെ കാര്യത്തിൽ ഉണ്ടാകില്ലെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റകൃത്യ സംഘങ്ങൾ പ്രവർത്തനശൈലി മാറ്റിയതാണെന്നാണ് സുരക്ഷാ ഏജൻസികളുടെ നിഗമനം. മഴക്കെടുതിയിൽ കുട്ടനാട്ടിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് 127.61 കോടിയുടെ കൃഷിനാശമുണ്ടായതായി മന്ത്രി ടി സിദ്ദിഖ്. ഞായറാഴ്ച വരെയുള്ള കൃഷിവകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ അനുസരിച്ചുള്ള കണക്കാണിത്. ഹയർ സെക്കൻഡറി 1-ാം വർഷം സ്കൂൾ വിഷയം മാറ്റത്തിന് അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് ഇന്ന് പകൽ 11 മുതൽ നാളെ വൈകിട്ട് 4 മണിവരെ പ്രവേശനം നേടാം. 7,380 പേർക്കാണ് മാറ്റം ലഭിച്ചത്. 5,829 പേർക്ക് സ്കൂൾ മാറ്റവും 1,551 പേർക്ക് കോഴ്സ് മാറ്റവും ലഭിച്ചു. 2-ാം സപ്ലിമെന്ററി അലോട്ടിന് ശേഷമുള്ള ഒഴിവുകളാണ് അലോട്ട്മെന്റിന് പരിഗണിച്ചത്. നിലവിൽ പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കായി സ്കൂൾ വിഷയം മാറ്റത്തിന് ശേഷമുള്ള ഒഴിവുകൾ സ്പോട്ട് അഡ്മിഷനായി 13-ാം തീയതി പ്രസിദ്ധീകരിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇരിട്ടി പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡും കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ കാറിൽ നിന്ന് 96 ഗ്രാം MDMA കണ്ടെടുത്തു. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. വാഹനത്തിലുണ്ടായിരുന്ന കണ്ണൂർ കൊളച്ചേരി സ്വദേശികളായ നിസാർ, ഷമീം എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പഴശ്ശി കനാലിന്റെ പ്രധാന അണ്ടർ ടണൽ തകർന്നുണ്ടായ ദുരിതത്തിൽ നിന്ന് ഇനിയും കരകയറാനാകാതെ തേക്കിൻകാട് തെളുപ്പ് പ്രദേശവാസികൾ. രാപ്പകൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ഇന്നലെ ഉച്ചയോടെയാണ് മിക്ക വീടുകളിൽ നിന്നും വെള്ളമിറങ്ങിയത്. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് ടണൽ തകർന്ന് തേക്കിൻകാടും തെളുപ്പിലുമുള്ള 8 വീടുകളിലുള്ളവർ ദുരിതത്തിലായത്. തെളുപ്പിൽ പഴശ്ശി കനാൽ തകർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ദുരിതത്തിലായവരെ സഹായിക്കാൻ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് കിഴലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി സജീവൻ ആവശ്യപ്പെട്ടു. പഴശ്ശി കനാലിന്റെ പ്രധാന തുരങ്കം തകർന്ന് വീടുകൾക്ക് നാശം നേരിട്ട സാഹചര്യത്തിൽ ജലവിഭവ മന്ത്രി മോൻസ് ജോസഫ് ഈ മാസം 13-ന് തിരുവനന്തപുരത്ത് യോഗം വിളിച്ചു. യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് വി കെ സനോജ് MLA മന്ത്രിക്കും കലക്ടർക്കും കത്ത് നൽകിയിരുന്നു. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന കർഷക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനത്തിനുള്ള സി അച്യുതമേനോൻ പുരസ്കാരം കോഴിക്കോട് കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തും കണ്ണൂർ ഉളിക്കൽ പഞ്ചായത്തും പങ്കിട്ടു. സമഗ്ര സംഭാവനയ്ക്ക് പുതുതായി ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി സ്മാരക പുരസ്കാരം ചെറുവയൽ രാമന്. മികച്ച കൃഷിഭവനുള്ള വി വി രാഘവൻ പുരസ്കാരം പത്തനംതിട്ട കുറ്റൂർ കൃഷിഭവനാണ്. കെ വിശ്വനാഥൻ നെൽക്കതിർ പുരസ്കാരം പാലക്കാട് നെന്മേനി നെല്ലുൽപാദക പാടശേഖര സമിതിക്കും ജൈവകൃഷി നടത്തുന്ന ആദിവാസി ഉന്നതിക്കുള്ള പുരസ്കാരം പാലക്കാട് പുതൂർ ഉന്നതിക്കുമാണ്. കൊടുങ്ങല്ലൂർ സ്വദേശി വി വൈ ഷാജഹാനെ മികച്ച ജൈവ കർഷകനായും വയനാട് പൊഴുതന സ്വദേശി കെ ഹാഷിഖിനെ യുവ കർഷകനായും ചിതറയിൽ പി പുഷ്പഹാസിനെ ഹൈടെക് കർഷകനായും തെരഞ്ഞെടുത്തു. തടവറയിലെ പച്ചപ്പിനെ തേടി സംസ്ഥാന പുരസ്കാരം. കൃഷിയിൽ മികവുറ്റ പൊതുമേഖലാ സ്ഥാപനത്തിനുള്ള സംസ്ഥാന പുരസ്കാരമാണ് കണ്ണൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം സ്വന്തമാക്കിയത്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗത്തിൽ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മീൻപിടുത്തത്തിന് പോകാൻ പാടില്ല. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ തീരങ്ങളിൽ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഓണക്കാലത്ത് പ്രവാസി മലയാളികളെ കൊള്ളയടിക്കാൻ യാത്രാ ടിക്കറ്റ് നിരക്ക് 5 ഇരട്ടി വരെ വർദ്ധിപ്പിച്ച് വിമാന കമ്പനികൾ. ഗൾഫ് രാജ്യങ്ങളിലേക്ക് സാധാരണ ദിവസങ്ങളിൽ 8,000 മുതൽ 20,000 രൂപ വരെ മാത്രം ഈടാക്കിയിരുന്ന ഇക്കണോമി ക്ലാസ് ടിക്കറ്റുകൾക്ക് നിലവിൽ 40,000 മുതൽ 60,000 രൂപ വരെയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ബിസിനസ് ക്ലാസ് നിരക്ക് 1,00,000 രൂപയ്ക്ക് മുകളിലാണ്. കേരള പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റായി അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലിസിനെയും ജനറൽ സെക്രട്ടറിയായി ബാദുഷ കടലുണ്ടിയെയും തെരഞ്ഞെടുത്തു. കെ സി സജീവ് തൈക്കാടാണ് ട്രഷറർ. MU അഷറഫ്, നന്ദിനി മോഹനൻ, EMP അബൂബക്കർ, KK പ്രീത എന്നിവർ വൈസ് പ്രസിഡന്റുമാരും CK കൃഷ്ണദാസ്, R കൃഷ്ണപിള്ള, VK ഉമ്മർ, പ്രശാന്ത് കുട്ടാമ്പള്ളി എന്നിവർ സെക്രട്ടറിമാരുമാണ്. ഇന്ത്യ ശ്രീലങ്ക 1-ാം ക്രിക്കറ്റ് ടെസ്റ്റ് ശനിയാഴ്ച ആരംഭിക്കും. സന്നാഹ മത്സരത്തിൽ ശ്രീലങ്ക 11 6 വിക്കറ്റിന് ഇന്ത്യ തോൽപ്പിച്ചു. അവസാന ഓവറിൽ 3 സിക്സറുകൾ അടിച്ച് ടീമിന്റെ വിജയശില്പിയായി സിറാജ്. ഇന്ത്യക്കെതിരെ സൗഹൃദ ഫുട്ബോൾ മത്സരം കളിക്കാൻ വരുന്നത് യുവ ബ്രസീൽ ടീം. ഒക്ടോബർ 3 കൊൽക്കത്തയിലാണ് ഇന്ത്യ ബ്രസീൽ മത്സരം. ലോക അണ്ടർ 20 അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് ചരിത്ര നേട്ടം. ഹൈജമ്പിൽ ബസന്ത് കുമാർ മെഗ്വാൾ വെള്ളി മെഡൽ നേടി. ലോങ് ജമ്പിൽ ഷാനവാസ് ഖാൻ വെങ്കലവും സ്വന്തമാക്കി. ബാഡ്മിന്റൺ വേൾഡ് ടൂറിലെ കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ അഷ്മിത ചാലിയയ്ക്ക് കിരീടം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: നാടകനേരം.

നെല്ലിക്ക രണ്ടാം ഭാഗത്തിന്റെ അഞ്ചാം അധ്യായം. നാടകത്തിന്റെ ഈ ഭാഗത്ത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: രാമകൃഷ്ണൻ പഴശ്ശി, ജയദേവൻ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സുരേഷ്, അമൽമണി മട്ടന്നൂർ, ഇൻസ്പെക്ടർ രാഘവ്, ശ്രീഹരി രാമദാസ്, മുരുകൻ, അശ്വിനി കവിണശ്ശേരി, മല്ലിക, ഹർഷിത പെൺകുട്ടി. നാടകരചന കൃഷ്ണകുമാർ. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവിണശ്ശേരി. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. അമ്മയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുവാനായി ഋഷികേശിലേക്ക് പോവുകയാണ് ജയദേവനും മല്ലികയും. തിരിച്ചു വരുന്ന വഴി കല്യാൺ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു പോകുന്ന ഒരു കുട്ടി മരിച്ചുപോയ തന്റെ മകൾ റോജയാണെന്ന് തെറ്റിദ്ധരിച്ച് മല്ലിക തീവണ്ടിയിൽ നിന്ന് ഇറങ്ങി അന്വേഷിക്കുന്നു. മല്ലികയെ കാണാതെ കുറച്ചുനേരം വിഷമിച്ച ജയദേവൻ റെയിൽവേ പോലീസിന്റെ സഹായത്തോടെ മല്ലികയെ കണ്ടെത്തുന്നു. മദർ സുപ്പീരിയറിന് അസുഖമാണെന്ന് പറഞ്ഞ് ഏറെ നാളായി സുരേഷിന്റെ ഭാര്യ ഗായത്രി കോഴിക്കോടാണ്. ജയദേവനും ദിനേശും ശ്യാമും കുടുംബസമേതം കോഴിക്കോട്ടേക്ക് പോവാൻ തീരുമാനിക്കുന്നു. അതിനിടയിൽ പെട്ടെന്ന് സുരേഷിന് കോഴിക്കോട്ടേക്ക് പോകേണ്ടി വന്നു. മദർ സുപ്പീരിയർ മരിച്ചെന്നാണ് വിവരം. കോഴിക്കോട്ടേക്കെത്തിയ ജയദേവനും സംഘവും മരിച്ചത് മദർ സുപ്പീരിയർ അല്ലെന്നും ഗായത്രിയാണെന്നും തിരിച്ചറിയുന്നു. എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഗായത്രിയുടെ വിയോഗത്തിൽ സുരേഷിനൊപ്പം കൂട്ടുകാരും വളരെയധികം വിഷമിക്കുകയാണ്. നാടകത്തിന്റെ കഥ പിന്നീടൊരു കടൽ തീരത്തേക്കാണ് പോകുന്നത്. അവിടെ സെയ്ദ് മുഹമ്മദ് എന്നു പേരുള്ള ഒരാൾ ചൂണ്ടയിടുകയാണ്. തീരദേശത്തുള്ള മുരുകൻ എന്നൊരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നു. രാത്രികാലങ്ങളിൽ പ്രത്യേക ബോട്ടുകളിൽ ചൂണ്ടയിടാനായി കടലിലേക്ക് പോവാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അതിന് മുരുകൻ ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അത് കാളിയമ്മയായിരുന്നു, പെരിയ തങ്കച്ചി കാളിയമ്മ. നാടകം തുടർന്ന് കേൾക്കുക. നെല്ലിക്കയുടെ രണ്ടാം ഭാഗത്തിന്റെ അഞ്ചാം അധ്യായം.

0: മുതലാളി, നല്ല കൂള് കിട്ടിയല്ലോ.
1: എടാ മുരുക, ഈ മീനിന് എൻ്റെ ചൂണ്ടയോട് ഒരു പ്രത്യേക ഇഷ്ടം.
0: ആ അപ്പുറത്തെ രണ്ടാൾ വലിയ ആഫീസർമാരാ, കാര്യമായിട്ടൊന്നും തടഞ്ഞില്ല.
1: ഏത് ആ ഡോക്ടർമാർക്കോ
0: ചെറുതെന്തോ കിട്ടി.
1: ഡാടാടാ, അത് വലിയ ഡോക്ടറല്ലേ?
0: പിന്നെ പേര് കേട്ട ഡോക്ടറാ. ഒരു ദിവസം വരുമാനം എത്ര അറിയോ മുതലാളിക്ക്? 100,000 രൂപ. 200 രോഗികൾ നോക്കുമ്പോഴും 500 രൂപ ഫീസ്. മൂപ്പരെ കാണാൻ ഒരാഴ്ചക്ക് മുന്നേ ബുക്ക് ചെയ്യണം പോലും.
1: ഓ, എന്നിട്ടാ ഈടെ വന്ന് കിടക്കുന്നത്?
0: 1 മാസം 30,000 രൂപ. അമ്പമ്പോ, 1 കൊല്ലം.
1: എടാ മുരുക, ഇവർ ഈ ജോലി തിരക്കിന് ഒന്ന് റിലാക്സ് ആകാൻ വന്നിരിക്കുന്നതായിരിക്കൂ.
0: ഒരു ശാസ്ത്രജ്ഞനോ ഗവേഷകനോ ഒരാൾ വരുന്നുണ്ട്, അത് മറ്റൊരു പണച്ചാക്ക.
1: മുരുകനെപ്പം കൂട് തന്നെ അല്ലേ?
0: ആ കാളിയമ്മ തരും, പിന്നെ പോകാൻ നേരം ഇവരു.
1: എടാ മുരുക, നീ കാളിയമ്മേൻ്റെ ആള് തന്നെയല്ലേ?
0: അല്ല, അത് പിന്നെ.
1: ഞാൻ മനസ്സിലാക്കി. എന്നിട്ടെന്ത് നീ ആദ്യം പറയാത്തത്?
0: മുതലാളി, അത് പിന്നെ.
1: വേണ്ട, പറയണമെന്നില്ലടാ.
0: അതല്ല, ഉരുവിൽ വന്നാൽ ആരും സംസാരിക്കില്ല, മുതലാളി മാത്രമേ കുറച്ചൊക്കെ സംസാരിക്കുന്നത്.
1: അതിന് എടാ, ഞാൻ അടുത്താഴ്ച പോവില്ലേ?
0: മുതലാളി നാട്ടിൽ വന്നാൽ ഇങ്ങോട്ട് വരൂലേ?
1: ഉറപ്പായും വരും. അല്ല, മുരുകൻ വരുന്ന എൻ്റെ കൂടെ അങ്ങ് ഗൾഫിലേക്ക്.
0: അത്
1: എനിക്കിവിടെ ഗൾഫിന്ന് കിട്ടുന്നതിനെക്കാട്ടും കൂടുതലേ ഇവിടുന്ന് കിട്ടുമല്ലേ?
0: അതല്ല, കാളിയമ്മ സമ്മതിക്കില്ല.
1: അപ്പോ നീ ശരിക്കും കാളിയമ്മയുടെ അസിസ്റ്റന്റ് ആണല്ലേ? അല്ലേ പാർട്ട്ണറാ?
0: അങ്ങനെയൊന്നുമില്ല, ഒരു സഹായി, ഒരു ബന്ധു.
1: ബന്ധുവാ?
0: ആ മരുമകൻ, കാളിയമ്മയുടെ മകളാ എൻ്റെ പെണ്ണ്.
1: നീ പറഞ്ഞു വന്നത് നിന്റെ ഭാര്യ?
0: ആ അകത്ത് സാപ്പാടുണ്ടാക്കുന്ന പെണ്ണ് തന്നെ.
1: ഓ, അത് മുരുകന്റെ പെണ്ണ്. അപ്പോ കാളിയമ്മയുടെ ഫാമിലിയോ?
0: അതൊന്നും എനിക്കറിയില്ല മലയാളി.
1: ഓ വേണ്ടേ, എനിക്കറിയവും വേണ്ട.
0: മുതലാളി,
1: എടാ ചുമ്മാ ചോദിച്ചതല്ലേ മുരുക നിന്നോട്? നിനക്കറിയുന്നതൊക്കെ പറയണമെന്നൊന്നുമില്ല.
0: മുതലാളി, നിങ്ങൾ കടലിൽ ചൂണ്ടയിടും, പക്ഷേ ഞാൻ കരയില്ല ചൂണ്ടയിടുക.
1: കരയില്ല?
0: ആ, ചൂണ്ടയിൽ മീന് കൊത്തുമ്പോൾ നമ്മൾ അയച്ചുവിടൂലേ? അതുപോലെ.
1: മനസ്സിലായില്ല
0: മുതലാളി. ഈ മീൻ നിങ്ങളെ ചൂണ്ടയിൽ പിടിച്ചതല്ലേ? എന്നാൽ മുതലാളിയും അപ്പുറത്തെ ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരും ഒക്കെ എൻ്റെ ചൂണ്ടയിൽ കുടുങ്ങിയവരാ, വലിയ മീനുകൾ.
1: ആ ആ ആ, ഇപ്പോൾ എനിക്ക് ഏതാണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായി.
0: ഇതൊന്നും ഞാൻ ആരോടും പറയാത്തയാ.
1: ഓ, ഞാൻ കേട്ടിട്ടില്ല, മുരുകനത് പറഞ്ഞിട്ടുമില്ല.
0: അല്ല, ഈ മീനെന്താ ചെയ്യുന്നത്? മുതലാളി കൊണ്ടുപോകുന്നില്ലേ?
1: ഡാ, ഇതിനെന്ത് വില വരും?
0: ആകെ മൊത്തം 4,000 രൂപ.
1: 4-5 എത്രയായാലും ഇതൊക്കെ മുരുകന്.
0: മുതലാളി,
1: എടാ വിശക്കുന്നില്ലടാ മുരുക, നല്ല തണുത്ത കാറ്റും.
0: മുതലാളി താഴെ ഇറങ്ങിക്കോ, അവിടെ എല്ലാം റെഡിയാ.
1: അല്ല മുരുക, നിന്റെ VIP അതിഥികൾക്കൊന്നും വേണ്ടേ?
0: അവരൊക്കെ കഴിച്ചു.
1: ഈ തണുപ്പിലിരിക്കാൻ തന്നെ അവര്.
0: തണുപ്പോ, ഉള്ളിൽ നല്ല പുകയുണ്ട് മുതലാളി. പുക?
1: പുകയാ?
0: ആ, അവരുടെ ഉള്ളിൽ മാത്രമല്ല താഴെ മുറിക്കുള്ളിലും ഉണ്ട്. പൊരിച്ച മീനും പൊറോട്ടയും പുകയും പിന്നെ
1: പിന്നെ
0: പുതപ്പും.
1: പുതപ്പാ?
0: പൊണ്ടാട്ടിയാണേലും ഞാൻ ഇതുവരെ പുതച്ചിട്ടില്ല മുതലാളി. മുതലാളിക്ക് വേണ്ടി ഒരു പുതുതായ പുതപ്പ്. മുതലാളി പോ.
1: ഇവിടെ ഭയങ്കര സെറ്റപ്പാണല്ലോ, ആരെ കാണുന്നില്ലല്ലോ.
2: ആളുണ്ട്.
1: അശരീരിയോ?
2: മേശപ്പുറത്ത് കഴിക്കാനുള്ളത് വെച്ചിട്ടുണ്ട്.
1: ഓ, ഇവിടെ ഉണ്ടല്ലോ. ഓ, ഇതൊക്കെ എനിക്ക് കഴിക്കാനാ? അല്ല, കുടിക്കാൻ?
2: ഫ്ലാസ്കിലുണ്ട്.
1: ആ, എന്തിനാ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത്? ഇങ്ങോട്ട് വരരുതോ?
2: എന്താ വേണ്ടത്?
1: വേണ്ടത് പൊടിയും പുകയും പിന്നെ പുതപ്പും.
2: ആഹാരം കഴിക്ക് എന്നിട്ടോ.
1: ഓ അല്ല, ഒന്ന് പരിചയപ്പെടണ്ടേ? പേരെന്താ? പേരെന്താന്ന്?
2: പൊതപ്പ്.
1: അമ്പോ, ഞാനേതായാലും അങ്ങോട്ട് വരുക. വരട്ടെ. വരും. ദാ വന്നു. ഓ, ഇതിനകത്ത് വെളിച്ചമൊന്നുമില്ലല്ലോ.
2: വെളിച്ചം എന്തിനാ?
1: അവിടെ എന്തോ ഒരു ഇത്തിരി വെട്ടം കാണുന്ന
2: പൊടി.
1: ആ പൊടി, പുക. അല്ല, ഏതാ ഇനം? നാടനോ മോഡേണോ?
2: അറിയില്ല, വലിച്ചു നോക്ക്.
1: എടി കൊച്ചേ, നിന്റെ വർത്താനം കേട്ടാലേ ഞാൻ നിന്റെ കെട്ടിയവനാന്ന് തോന്നുമല്ലോ. ഏ നോക്ക്, ഇത് മുരുകനല്ല, കസ്റ്റമറാണ്. വില കൂടിയ കസ്റ്റമർ. കുറേ കാശ് മുടക്കിയതാ, അതുകൊണ്ട് കുറച്ച് മയത്തിലും സ്നേഹത്തിലുമൊക്കെ ആവാം വർത്താനം.
2: ദാ പൊടി, നാടൻ കഞ്ചാവാ.
1: ആ അതാ ഇവിടെ നിൽക്കട്ടെ. നീ ആ ലൈറ്റ് ഒന്നിട്.
2: ലൈറ്റ് വേണോ?
1: വേണ്ടേ?
2: വേണമെങ്കിൽ.
1: ആ വേണ്ട. കസ്റ്റമറെ സന്തോഷിപ്പിക്കാനാണല്ലോ നീയും മുരുകനും കാളിയമ്മയൊക്കെ കാശ് വാങ്ങിയത്. ഏ എനിക്ക് സന്തോഷിക്കണം, നന്നായി സന്തോഷിക്കണം. അതിന് സംസാരിക്കണം. സംസാരിക്കുന്നതാ എൻ്റെ സന്തോഷം.
2: പറഞ്ഞോളൂ, കേൾക്കാം.
1: അതുപോരാ, നീയും പറയണം.
2: എന്തു പറയാൻ?
1: എന്തെങ്കിലും. അല്ല, മുരുകൻ എങ്ങനെ വർത്താനം പറയുന്ന കൂട്ടത്തില? കാളിയമ്മ നിന്റെ സ്വന്തം അമ്മയല്ല എന്ന് ഉറപ്പാ. ഒരിക്കലും സ്വന്തം അമ്മ മക്കളെ ഇതുപോലെ. ഏ നീ കരയുന്നോ? നോക്കൂ, ഡീ ഞാൻ കസ്റ്റമറാണ്.
2: സോറി.
1: ഇറ്റ്സ് ഓൾ റൈറ്റ്. പിന്നെ ഞാനൊരു രഹസ്യം പറയട്ടെ, ഞാൻ അല്പം വീശിയിട്ടുണ്ട്. ദേഹപരിശോധന ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ബോട്ടിൽ കയ്യിലെടുത്തു. പൊടി വേണ്ട, കൊപ്പി മതി. ആ എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ കഴിക്കുക.
2: ശരി,
1: നീ കടന്നോ. ഇന്നൊരു മൂടില്ല, നാളെ.

ഹലോ, അതെ, സുരേഷനാണ്. ആരാ? എന്താ കാര്യം? ഓ, അങ്ങനെ. സോറി, ഞാനിപ്പോൾ പുതിയ വർക്കൊന്നും എടുക്കുന്നില്ല. അല്ല, അങ്ങനെയല്ല, ലേബേഴ്സൊക്കെ കുറവാണ്, പിന്നെ കുറച്ച് പെൻഡിങ് ഉണ്ട്. നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കിക്കോ, അതാ നല്ലത്. അല്ല, അതല്ല, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ടാ. പിന്നെന്തിനാ കാണുന്നേ? ആ, ക്വാർട്ടേഴ്സ്. അതെ, ആ. ആ വർക്കിനെ തുടങ്ങിയിട്ട് ഏകദേശം 2.5 വർഷമായി, ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. തിരക്ക്? ആ, കുറച്ച്. എവിടെ ഇപ്പോഴോ? ആ, ശരി, വരാം. ഇതാരപ്പാ ഇത്? വർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടും വിടുന്നില്ലല്ലോ. ആ, എന്തായാലും റേറ്റ് കൂട്ടി പറയാം, കംപ്ലീഷൻ ടൈമും കൂട്ടാം, എങ്ങനെയെങ്കിലും ഒഴിവാട്ടെ.

ഇവിടെ ഉണ്ടാവുന്നാന്നല്ലോ പറഞ്ഞത്. ഇനിയിപ്പോ പോയിട്ടുണ്ടാവോ? അങ്ങനെയെങ്കിൽ നല്ലതേനു. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം.

0: ഹലോ സുരേശൻ, ദാ ഇവിടെ, ഇങ്ങോട്ട് ഇങ്ങോട്ട്.
1: ആ വരുന്നു.
0: വെയില് കൊള്ളണ്ടാന്ന് കരുതി കയറുന്നതാ.
1: എന്റെ പൊന്ന സുഹൃത്തെ, നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്. ടൗണത്തന്നെ മൂന്നാല് കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടല്ലോ.
0: സുരേശ, അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്റെ പേര് ചോദിക്കാതെ എന്താ? നോക്ക്, സൂക്ഷിച്ചു നോക്ക്. ഞാനൊരു സിനിമ ഡയലോഗ് പറയട്ടെ, ഓർമ്മയുണ്ടോ ഈ മുഖം?
1: നിങ്ങള് ഈ ശബ്ദവും മുഖമൊക്കെ പരിചയമുണ്ട്, പക്ഷെ എവിടെയാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല.
0: രാഘവ്, ഇൻസ്പെക്ടർ രാഘവ്.
1: രാഘവ്? ഓ രാഘവ് സാർ, മഹാരാഷ്ട്ര പോലീസ്.
0: കറക്റ്റ്.
1: സാർ ഇവിടെ
0: വർക്ക്?
1: എന്ത് വർക്ക്?
0: സുരേഷ, വർക്ക് എന്ന് കേട്ടാലേ നിങ്ങൾ കോൺട്രാക്ടർമാർക്ക് കൺസ്ട്രക്ഷൻ വർക്ക് മാത്രം, പക്ഷേ ഞങ്ങൾക്കതല്ല.
1: അപ്പോ
0: കൺസ്ട്രക്ഷൻ വർക്കല്ല എന്ന്
1: പിന്നെ
0: പറയാം. അല്ല സുരേശൻ, എന്താ ഈ ലൈൻ റൂം വർക്ക് ഫിനിഷ് ചെയ്യാത്തത്?
1: ഇതൊരു ക്വാർട്ടേഴ്സാ, ഓണർ കുറച്ച് ടൈറ്റിലായി, അങ്ങനെ ഡിലേ ആയതാ.
0: അപ്പോ സുരേശന്റെ സ്വന്തമല്ല ഇത്?
1: ഇപ്പോ ഏതാണ്ട് അങ്ങനെയാ.
0: എന്ന് വെച്ചാ
1: ഓണർ വിഡ്രോ ചെയ്തു, വലിയൊരു എമൗണ്ട് ഡ്യൂ ആണ്, കുറച്ച് പണം കൊടുത്ത് സെറ്റിലാക്കാനാണ് പ്ലാൻ.
0: അപ്പോ ഓണർ സുരേശൻ തന്നെയല്ലേ?
1: അയ്യോ, താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല സാർ, ഓണർ നല്ല മനുഷ്യനാ, അദ്ദേഹം നിർബന്ധിച്ചപ്പോ വഴങ്ങേണ്ടി വന്നു, അതുകൊണ്ട് എനിക്കതൊരു ഉപകാരമായി. എന്റെ വർക്കേഴ്സ് ഒക്കെ ഇപ്പൊ ഇവിടെയാ കഴിയുന്നേ.
0: ഓ അങ്ങനെ. വർക്കേഴ്സ് ഇവിടെ മലയാളികളാണോ?
1: അല്ല, ആസാമീസ്, ഒറീസ, പക്ഷെ ബംഗാളി എന്നാ പൊതുവെ പറയുന്നേ.
0: ആ അതങ്ങനെ തന്നെ.
1: അല്ല സാർ ഇവിടെ
0: അത് പറയാം. മിസ്റ്റർ സുരേഷ്, ഇപ്പോ മുകളില് വർക്കേഴ്സ് ആരെങ്കിലും ഉണ്ടാവോ?
1: ഇല്ല, സന്ധ്യക്ക് ശേഷം വരൂ, എല്ലാരും വർക്ക് സൈറ്റിലാ.
0: നമുക്കൊന്ന് കേറി നോക്കിയാലോ?
1: എന്താ സാർ, എന്തിനാ?
0: ആ മിസ്റ്റർ സുരേഷ്, അറിയാലോ ഞാൻ മഹാരാഷ്ട്ര പോലീസിൽ നാർക്കോട്ടിൽ വിങ്ങിലാണെന്ന്.
1: അതൊക്കെ അറിയാം, അങ്ങനെയാണല്ലോ നമ്മൾ പരിചയപ്പെട്ടത്.
0: ആ അത് തന്നെയാ ഞാൻ നേരത്തെ പറഞ്ഞ വർക്ക്, ഇൻവെസ്റ്റിഗേഷൻ.
1: സാർ
0: പേടിക്കണ്ട, നമ്മുടെ നാട്ടിലുള്ള അതിഥി തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായ മയക്കുമരുന്ന് ഉപയോഗമുണ്ട്, ഇൻ ഡിഫറൻറ്റ് ഫോംസ്, അതാണ് അന്വേഷണം.
1: സാർ പക്ഷെ എന്റെ വർക്കേഴ്സ് ഒന്നും.
0: സുരേശൻ പേടിക്കണ്ട, ഓവർ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ പല തരത്തിലുള്ള ലഹരിയും യൂസ് ചെയ്യുന്നുണ്ടെന്ന സത്യമാണ്. ബട്ട് ലുക്ക്, അവരല്ല എന്റെ ടാർഗറ്റ്, അവരുടെ സോഴ്സ്, അതാണ് കണ്ടെത്തേണ്ടത്.
1: ഇവിടെ ചില ബോധവൽക്കരണ ക്ലാസ് ഒക്കെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കൊടുക്കാറുണ്ട്.
0: ഇവിടെ എക്സൈസും പോലീസൊക്കെ നല്ല അറ്റൻഡ് നടത്തുന്നുണ്ട്, പക്ഷേ ഞാൻ വന്നത് ഒരു ചെയിൻ ഫോളോ ചെയ്യാൻ വേണ്ടിയാണ്.
1: സാർ,
0: മുംബൈ പോർട്ട്, തെക്കോട്ട് ഗോവ ബീച്ച്, മംഗലാപുരം, പിന്നെ കേരള തീരങ്ങൾ, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, അങ്ങനെ.
1: ഓ
0: അപ്പോൾ ഡോറ് തുറക്ക്.
1: ഇതൊന്നും ലോക്ക്ഡ് അല്ല സാർ.
0: ഗുഡ്, സോ പ്ലീസ് കം.

0: സുരേഷ് കണ്ടോ ഈ പാക്കറ്റ്സ്? ചുണ്ടിനിടയിൽ തിരികെ വെക്കുന്ന ഇതും ലഹരിയാ.
1: അതെല്ലാരും പതിവാ, കടകളിലെല്ലാം ഉണ്ട്.
0: ഓപ്പണായി വിൽക്കുമ്പോൾ സംശയം തോന്നൂലല്ലോ.

0: ഓക്കെ, സുരേഷ് പറഞ്ഞതാണ് ശരി. യുവർ വർക്ക് സർ ഓക്കെ, ഗുഡ്.
1: താങ്ക് യു സർ.
0: അപ്പോൾ ഇറങ്ങാം
1: സർ. ഫുഡ് കഴിച്ചിട്ട്?
0: ഫുഡ് കഴിക്കണം. ബൈ ദ ബൈ, നിങ്ങളുടെ ഫ്രണ്ട് ജയദേവൻ നാട്ടിലില്ലേ?
1: ആ ഉണ്ട് സർ.
0: മകളും കൂടെ ഉണ്ടാവും അല്ലേ? ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു.
1: ആ കാണാം സർ. നമുക്ക് വീട്ടിലേക്ക് പോവാം, ഫുഡ് അവിടുന്ന് കഴിക്കാം. ഞാനിപ്പോൾ തന്നെ വിളിച്ചു പറയാം.
0: അപ്പോ ജയദേവൻ?
1: അവൻ വീട്ടിലെത്തിക്കോളും.
0: മകളും ഉണ്ടാകും?
1: ആ അത് വൈഫുണ്ടാവും. ഹലോ ജയ. ആ നിങ്ങളൊന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വാ, ഒരു ഗസ്റ്റ് ഉണ്ടടാ. അതൊക്കെ ഉണ്ട്. ആ പിന്നെ ഫുഡ് കഴിച്ചില്ലല്ലോ. ആ നാല് നാല് മതി. ആ ഞാൻ വേഗം എത്താം. ഓക്കെ.
0: വൈഫ്? റീമാരേജ്?
1: അതെ സർ. ബട്ട് മകൾ അവളില്ല.
0: വാട്ട്? What happened?
1: It was a suicide. കടലിൽ ചാടി.
0: ഓ, അങ്ങനെയാണെങ്കിൽ കാണണ്ടായിരുന്നു അല്ലേ?
1: ഏതായാലും സാറ് ഇവിടെ വരെ വന്നല്ലേ. കാണാതെ പോയാൽ ജയദേവനും സാറെ കാണാലോ. ഞങ്ങൾക്ക് ഏറെ ഉപകാരം ചെയ്ത ഒരാളല്ലേ.
0: ഓക്കെ, എന്നാൽ പോകാം.

0: ആക്ച്വലി ഞാൻ മിസ്റ്റർ സുരേഷിനെ കണ്ട് വേഗം പോകാന്ന് കരുതിയതാ. ഈ കൂടിക്കാഴ്ച തീർത്തും അൺഎക്സ്പെക്റ്റഡാ.
1: അതുകൊണ്ട് സാറെ വീണ്ടും കാണാൻ പറ്റിയല്ലോ അല്ലേ മല്ലികെ?
2: പക്ഷേ സാറ് രക്ഷിച്ച് നമ്മുടെ കൈകളിലേക്ക് വെച്ച മോളെ ഞങ്ങൾക്ക്.
0: മല്ലിക മാഡം, നമ്മള് റിയാലിറ്റിയെ ഫേസ് ചെയ്യുക, ചെയ്തേ പറ്റൂ. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. നിങ്ങൾ രണ്ട് ഫാമിലിക്കും വലിയ നഷ്ടങ്ങൾ.
1: ഗായത്രിയുടെ വിയോഗം സുരേഷിനെ തളർത്തിയിരുന്നു.
0: യെസ്, എനിക്കത് മനസ്സിലായി. വർക്ക് വേണ്ടെന്ന് ഒരു കരാറുകാരൻ പറയണമെങ്കിൽ എ സ്ട്രോങ് റീസൺ മസ്റ്റ്.
3: സാറ് പറഞ്ഞ പോലെ റിയാലിറ്റിയെ നേരിട്ടല്ലേ പറ്റൂ.
0: നോക്കൂ, എന്റെ ജോലിക്കിടയിൽ എന്തൊക്കെ ദുരന്തങ്ങളാണെന്നറിയോ? ഈ നാർക്കോട്ടിക്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് അത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറം.
2: സാറ് നാട്ടിൽ കുറേ നാളുണ്ടോ?
0: ഞങ്ങളുടെ ടീം ഒരു ഇന്റർസ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷനാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും വൻതോതിൽ ലഹരി വരുന്നുണ്ട്. ഞങ്ങളുടെ ടാർഗറ്റ് യൂസേഴ്സ് അല്ല, കാരിയേഴ്സ്. അതിന്റെ കണ്ണികൾ എല്ലായിടത്തും ഉണ്ടാകും. അതിനിടയിൽ ഓരോ സ്ഥലത്തും കുറച്ചുനാൾ.
3: സാറ് പറഞ്ഞത് നേരാ. അതിഥി തൊഴിലാളികൾക്കിടയിൽ ലഹരി ഉപയോഗിക്കുന്നവര് വളരെ കൂടുതലാ.
0: ഷുവർ. പിന്നെ സുരേഷ്, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നിങ്ങളുടെ വർക്കേഴ്സിന് മരുന്ന് കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് അറിഞ്ഞാൽ കോണ്ടാക്ട് മീ.
3: ഷുവർ സാർ, തീർച്ചയായും.
0: ആ ജയദേവന്റെ അമ്മ?
1: അമ്മയും പോയി. മോള് പോയതോടെ അമ്മ ആകെ തളർന്നു. മല്ലികയും മകളും വന്നതോടെ അമ്മ വലിയ സന്തോഷത്തിലായിരുന്നു. പക്ഷേ അത് അധികകാലം ഉണ്ടായില്ല.
2: അതുമാത്രമല്ല സർ, ജയദേവനെയും തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു അമ്മ. അതിന് കാരണമായത് നെല്ലിക്കയാ.
0: നെല്ലിക്ക?
3: ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയുടെ പേരാ നെല്ലിക്ക.
0: ഓ, എ ഡിഫറന്റ് നെയിം ആൻഡ് മീനിങ് ഫുൾ.
1: ഭാര്യയുമായി ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവൾ മരിച്ചു. രോഗം വന്നാണ് മരിച്ചതെങ്കിലും മകൾ എന്നെയാ കുറ്റപ്പെടുത്തിയത്. എന്നോടുള്ള ദേഷ്യം തീർക്കാനാ അവൾ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോയത്.
2: അതിനുശേഷം പിന്നീട് എപ്പോഴും ജയദേവൻ വീട്ടിൽ തന്നെയായിരുന്നു. അധികം പുറത്തേക്കൊന്നും പോവാറില്ല. പിന്നെ സുരേഷനാ ജയദേവനെ പുറത്തേക്ക് കൊണ്ടുവന്നത്. നെല്ലിക്കയുടെ പ്രസിഡന്റ് സുരേഷനായിരുന്നു ആ സമയത്ത്.
3: ജയദേവന്റെ അമ്മ എന്നെ പഠിപ്പിച്ച ടീച്ചറായിരുന്നു. ടീച്ചർ പറഞ്ഞു, ഞങ്ങൾ നിർബന്ധിച്ച് ജയദേവനെ കൂടെ കൂട്ടി. അതുകൊണ്ടെന്താ, രണ്ട് ലൈഫ് സെറ്റായില്ലേ?
0: രണ്ട് ലൈഫ്?
3: ആ, ജയദേവന്റെയും മല്ലികയുടെയും. പിന്നെ സർ, വേറൊരു കാര്യം കൂടിയുണ്ട്. ദേവർ ലവേഴ്സ്, ക്യാമ്പസ് ലവേഴ്സ്.
0: ഈസ് ഇറ്റ്?
1: അതെ സർ.
0: മിറാക്കിൾ തന്നെ,
1: അത്ഭുതങ്ങൾ തന്നെ. ഞങ്ങളുടെ ജീവിതവും ജീവിതത്തിൽ ഉണ്ടാവുന്നതും.
3: ആ പിന്നെ സാറിനൊരു തമാശ കേക്കണോ?
0: അതെന്താ?
3: ജയനും മല്ലികയും കൂടി അമ്മയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ഹരിദ്വാറിലേക്ക് പോയതായിരുന്നു. തിരിച്ചു വരുന്ന വഴി മുംബൈ കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലൊരു മിറാക്കിൾ ഉണ്ടായി.
0: ഓഹോ, എന്താണത്?
2: അതൊന്നുമില്ല സർ, മോളെ കുറിച്ച് മാത്രം ഓർത്തുകൊണ്ടിരുന്നപ്പോ റെയിൽവേ പ്ലാറ്റ്ഫോമില് അവളെ കണ്ടതുപോലെ തോന്നി. അതാ,
1: കുറച്ചുനേരം ആകെ ടെൻഷനായി. ഞാൻ ട്രെയിനിൽ കയറിയപ്പോ സീറ്റിൽ മല്ലികയില്ല. വലിയ തിരക്കുള്ള സ്റ്റേഷനല്ലേ.
0: എന്നിട്ട് മല്ലിക ഇറങ്ങി നടന്നോ?
3: ആ, മോളേന്ന് വിളിച്ച് പ്ലാറ്റ്ഫോമിലേക്ക്. അപ്പോഴേക്കും വണ്ടി വിട്ടു.
1: റെയിൽവേ പോലീസ് നന്നായി സഹായിച്ചു. ഒരു അരമണിക്കൂറിനുള്ളിൽ മല്ലികയെ കണ്ടെത്തി. മംഗലാപുരത്തേക്ക് ഒരു സ്പെഷ്യൽ ട്രെയിൻ ടിക്കറ്റ് സംഘടിപ്പിച്ചു. അവിടെ നിന്ന് ഞങ്ങളുടെ ട്രെയിനിൽ തന്നെ നാട്ടിലേക്ക്.
0: ഓ, അഡ്വഞ്ചറസ് തന്നെ.
1: സാറിന്റെ അനുഭവങ്ങളോളം വരില്ല അല്ലേ?
0: ആ, അതും ശരി തന്നെ. ആ പിന്നെ സുരേഷ്, എനിക്ക് പോണം.
3: ആ, സാറ് റെയിൽവേ സ്റ്റേഷനിലേക്കാണോ?
0: അല്ല, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഡി ഐ ജിയെ ഒന്ന് മീറ്റ് ചെയ്യണം. പിന്നെ നാളെ നെടുമ്പാശ്ശേരിയിൽ നിന്നാ ഫ്ലൈറ്റ്.
1: സാർ, ഞങ്ങൾ കൊണ്ടുവിടാം.
0: അത് വേണ്ട, സുരേഷിന്റെ വണ്ടിയില്ലേ?
3: ബൈക്ക് വേണ്ട. ജയ, നിന്റെ വണ്ടി ഞാൻ എടുക്കാം.
0: എന്നെ ടൗണിൽ ഡ്രോപ്പ് ചെയ്താൽ മതി.
1: അത് വേണ്ട സുരേഷ്, നീ ഡി ഐ ജി ഓഫീസിൽ വരെ സാറിന്റെ കൂടെ ചെല്ലേ.
3: ആടാ ശരി, അപ്പോ സുഖമായിട്ടിരിക്കാം. വീണ്ടും കാണാം.
1: എന്നാ അങ്ങനെ തന്നെ. ഓക്കെ
2: ശരി സർ.
0: ആ അപ്പോൾ ശരി മിസ്റ്റർ സുരേഷ്, കം.

0: ഹലോ ഹലോ, ആരാ? അതെ, ആ ശരി, അതെ സാർ, ആ
1: ആരാ വിളിച്ചേ? എന്താ നിങ്ങൾ വല്ലാണ്ട്?
2: അത് മല്ലിക, ചില പ്രശ്നങ്ങൾ എല്ലാം അവസാനിച്ചുവെന്ന് കരുതിയ ചില കാര്യങ്ങൾ വീണ്ടും സ്വസ്ഥത കെടുത്തുക. കാലം മായ്ച്ച മുറിവുകളിൽ ചില സൂചനകളുടെ സൂചിമുനകൾ ആഞ്ഞു തറയ്ക്കുകയാ മല്ലിക. ഇനി എന്ത് ദുരന്തമാണ് സഹിക്കേണ്ടി വരിക? അറിയില്ല, ഒന്നും അറിയില്ല.
1: ജയദേവ,
3: നെല്ലിക്കയുടെ രണ്ടാം ഭാഗത്തിൻ്റെ അഞ്ചാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകത്തിൻ്റെ ഈ ഭാഗത്ത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: രാമകൃഷ്ണൻ പഴശ്ശി, ജയദേവൻ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സുരേഷ്, അമൽമണി മട്ടന്നൂർ, ഇൻസ്പെക്ടർ രാഘവ്, ശ്രീഹരി രാമദാസ്, മുരുകൻ, അശ്വിനി കവണശ്ശേരി, മല്ലിക, ഹർഷിത പെൺകുട്ടി. നാടകരചന കൃഷ്ണകുമാർ. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണശ്ശേരി. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി.
4: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭി

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
4: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
4: മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ, എല്ലാം ഒരു കുടക്കീഴിൽ, ഗുണനിലവാരത്തിലും രുചിയിലും. എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ്, മട്ടന്നൂർ, പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306481521 6238180381.
3: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
6: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: കർക്കടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073, 9447448305. വേട്ടയ്ക്കൊരു മകൻ
0: തമ്പുരാനേ. എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
0: സി എം വിസ്താര, അവർ പ്രൊഡക്ട്സ് ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880, 8111933600. സി എം വിസ്താര,
1: സി എം വിസ്താര നെല്ലൂന്നി.
3: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
4: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
4: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
5: പ്രണയമലർക്കാവിൽ വിരിഞ്ഞു പൊന്തിയ കനക സൗഗന്ധിക പുഷ്പമേ പാടു പുഷ്പമേ.

ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവട്ടുകുന്ന്, മട്ടന്നൂർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.

മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306481521 6238180381.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600.
0: സിഎം വിസ്താര നെല്ലൂന്നി.

കർക്കിടക വാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കിടക വാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073 9447444835.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസ്.

0: ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ, ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: നെഞ്ചത്തു നേരുണ്ട്, സ്നേഹത്തിൻ ഉറവുണ്ട്, കനിയുന്ന കരളുണ്ട് കടലമ്മയ്ക്ക്.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

0: ഓണം നബിദിന ആശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120002.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 മെഗാഹെർട്സിൽ ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത പരിശീലനത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഈ മാർക്കറ്റ് പ്ലേസിന്റെ വ്യാപാര മൂല്യം 422 കോടിയിൽ നിന്ന് 1.55 ലക്ഷം കോടി രൂപയിലധികമായതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് കൃഷിവകുപ്പ് 2000 പച്ചക്കറി ചന്തകൾ തുടങ്ങുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് KSRTC പ്രത്യേക സർവീസുകൾ തുടങ്ങുമെന്ന് മന്ത്രി CP ജോൺ. കണ്ണൂർ സർവകലാശാല സംഘടിപ്പിക്കുന്ന ദ്വിദിന രാജ്യാന്തര സെമിനാറിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ ഇന്ന് തുടക്കം. വെള്ളിയാഴ്ച വരെയാണ് അഭ്യാസ പ്രകടനം. ഇരു നാവികസേനകളുടെയും സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ്, EOD സംഘങ്ങൾ തമ്മിലെ പരസ്പര പ്രവർത്തനക്ഷമത, പ്രൊഫഷണൽ സഹകരണം എന്നിവ ശക്തിപ്പെടുത്താനാണ് അഭ്യാസം ലക്ഷ്യമിടുന്നത്. കൊച്ചിയിൽ നിന്ന് നഹീമ പി.
1: 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിൽ വിഷയവിദഗ്ധ കൈമാറ്റങ്ങൾ, ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ ഉൾപ്പെടും. സമകാലിക EOD രീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, മികച്ച പ്രവർത്തന രീതികൾ എന്നിവ കൈമാറുന്നതിന് ഈ പരിപാടി വഴിയൊരുക്കും. ഒപ്പം ഇരുവിഭാഗത്തിന്റെയും ശേഷി, പ്രവർത്തന ആശയങ്ങൾ, തൊഴിൽപരമായ കാഴ്ചപ്പാടുകൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാനും ഇത് അവസരമൊരുക്കുന്നു. ഇരു നാവികസേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് നടപടിക്രമങ്ങൾ പരിഷ്കരിക്കുന്നതിനും പരസ്പര ധാരണ വർദ്ധിപ്പിക്കുന്നതിനും അഭ്യാസ പ്രകടനം സഹായിക്കും. 2005 മുതൽ ഇന്ത്യൻ നാവികസേനയും US നേവിയും സംയുക്തമായി രക്ഷപ്പെടുത്തൽ, EOD അഭ്യാസങ്ങൾ എന്നിവ നടത്തിവരുന്നുണ്ട്. ഈ പ്രത്യേക ഉഭയകക്ഷി പരിശീലന അഭ്യാസത്തിന്റെ 8th പതിപ്പാണ് കൊച്ചിയിൽ ഇന്ന് ആരംഭിക്കുന്നത്.
0: ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ പ്രതിഷേധം. അയോധ്യയിലെ ഭണ്ഡാര തട്ടിപ്പ്, നീറ്റ് പ്രക്ഷോഭ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന തുടങ്ങിയവ ഉന്നയിച്ചാണ് പ്രതിപക്ഷം ലോക്സഭയിൽ പ്രതിഷേധിച്ചത്. ഇതേ തുടർന്ന് സഭ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടികൾ ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവച്ചത്. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം കേരളം എന്നാക്കുന്ന ബിൽ ലോക്സഭയിൽ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് അവതരിപ്പിച്ചു. 10 വർഷത്തിനിടെ ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസിന്റെ മൊത്തം വ്യാപാര മൂല്യം 422 കോടി രൂപയിൽ നിന്ന് 1.55 ലക്ഷം കോടി രൂപയിലധികമായതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. സ്ത്രീകളുടെ നേതൃത്വത്തിൽ 2 ലക്ഷത്തിലധികം സംരംഭങ്ങൾ ഉൾപ്പെടെ 12 ലക്ഷത്തിലധികം സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങളും 42,000-ലധികം സ്റ്റാർട്ടപ്പുകളും ഈ മാർക്കറ്റ് പ്ലേസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. തപാൽ വകുപ്പ് കേരള സർക്കിൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ആദരവായി പുറത്തിറക്കുന്ന തപാൽ മുദ്ര, പ്രീമിയം പ്രത്യേക കവർ എന്നിവ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് കൃഷിവകുപ്പ് 2000 പച്ചക്കറി ചന്തകൾ തുടങ്ങുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കോഴിക്കോട് വേങ്ങേരി പച്ചക്കറി വിപണന കേന്ദ്രം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓണക്കാലത്ത് വില വർധനവ് തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും വിപണി ഇടപെടലിന് 10 കോടി 50 ലക്ഷം രൂപ മാറ്റിവച്ചിട്ടുണ്ടെന്നും സിദ്ദിഖ് അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി കോൺക്ലേവിന് കോഴിക്കോട്ട് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. ബംഗളൂരുവിൽ KSRTC ബസ് അപകടത്തിൽ ഡ്രൈവറും കണ്ടക്ടറും മരിച്ച സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയായതായി മന്ത്രി CP ജോൺ അറിയിച്ചു. ബസ് ഓടിച്ചത് പരിചയസമ്പന്നനായ ഡ്രൈവറാണെന്നും മതിയായ വിശ്രമം ലഭിച്ചിരുന്നതായും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. മരിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും CP ജോൺ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. താൽക്കാലിക ജീവനക്കാരും അപകടത്തിൽ മരിച്ചാൽ കുടുംബാംഗങ്ങൾക്ക് താൽക്കാലിക ജോലി ലഭ്യമാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും CP ജോൺ അറിയിച്ചു. കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി മന്ത്രി CP ജോൺ അറിയിച്ചു. മറ്റന്നാൾ പുലർച്ചെ മുതൽ സംസ്ഥാനത്തെ 13 പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്ക് KSRTC പ്രത്യേക സർവീസുകൾ ആരംഭിക്കും. ബലിതർപ്പണ കേന്ദ്രങ്ങളിലെ യാത്രാതിരക്ക് കൃത്യമായി നിരീക്ഷിച്ച് യഥാസമയം വാഹനങ്ങൾ ലഭ്യമാക്കാൻ ഓരോ കേന്ദ്രത്തിലും പ്രത്യേക സംഘത്തെയും ഓഫീസർമാരെയും നിയോഗിച്ചതായും മന്ത്രി പറഞ്ഞു. കർക്കിടക വാവുബലി തർപ്പണത്തിനെത്തുന്നവർക്ക് യാത്ര സുഗമമാക്കുന്നതിന് കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30-നും 11:30-നും സർവീസ് ഉണ്ടായിരിക്കും. കൂടാതെ മറ്റന്നാൾ പുലർച്ചെ 5:00-ന് ആലുവയിൽ നിന്നും 5:30-ന് തൃപ്പൂണിത്തുറയിലേക്കും സർവീസ് ഉണ്ടായിരിക്കുമെന്ന് മെട്രോ അധികൃതർ അറിയിച്ചു. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കിടക വാവുബലി തർപ്പണം മറ്റന്നാൾ പുലർച്ചെ തുടങ്ങും. ക്ഷേത്രക്കടവിൽ വാവുബലിക്ക് 600,000 പേർ എത്തുമെന്നാണ് കണക്കാക്കുന്നത്. വാവുബലി രസീതിന് 40 രൂപയാണ് രസീത് വിതരണം. ക്ഷേത്രം കൌണ്ടറിൽ തുടങ്ങി. വാവുരിക്കൽ ദിനമായ ചൊവ്വാഴ്ച ഉച്ച മുതൽ തിരുനാവായ ഗാന്ധി സ്മാരകത്തിനടുത്തും പടിഞ്ഞാറെ ആൽത്തറ ഭാഗത്തും പ്രത്യേക കൌണ്ടറുകൾ ഒരുക്കും. മഴയും വെയിലും കൊള്ളാതെ ബലിയിടാൻ ക്ഷേത്ര കവാടം മുതൽ പടിഞ്ഞാറെ നടവരെ പന്തലൊരുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ചില ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കനത്ത മഴയിൽ കോട്ടയം ജില്ലയിൽ KSEB 1.75 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്ക്. ശനിയാഴ്ച വരെ എടുത്ത കണക്കനുസരിച്ച് പാലാ സർക്കിളിന് കീഴിലെ 21 ഇലക്ട്രിക്കൽ സെക്ഷനുകളിലായി 1 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് KSEB വിലയിരുത്തുന്നത്. അട്ടപ്പാടിയുടെ പരമ്പരാഗതമായ കാർഷിക അറിവിനും തദ്ദേശീയ വിത്തുകളുടെ സംരക്ഷണത്തിനും സംസ്ഥാന ഗവൺമെന്റിന്റെ അംഗീകാരം. ഇത്തവണത്തെ പൈതൃക കാർഷിക പുരസ്കാരം നേടിയത് പാലക്കാട് ഗൊട്ടിയാർകണ്ടി ഉന്നതിയാണ്. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: പ്രധാനമായും കുറുമ്പ ആദിവാസി സമൂഹം താമസിക്കുന്ന ഈ ഉന്നതിയിൽ തലമുറകളായി കൈമാറി വരുന്ന പഞ്ചകൃഷി സമ്പ്രദായത്തിനൊപ്പം ചെറുധാന്യങ്ങൾ, ഔഷധ സസ്യങ്ങൾ, ജൈവ പ്രകൃതി കൃഷി, സംയോജിത കാർഷിക രീതി എന്നിവയാണ് പിന്തുടരുന്നത്. കൃഷിഭവന്റെ പിന്തുണയോടെ കർഷകരും ഊരുമൂപ്പനും ഉൾപ്പെടെയുള്ള ഉന്നതിയിലെ കുടുംബങ്ങളാണ് കാർഷിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ജലക്ഷാമവും വന്യമൃഗശല്യവും സമ്പന്ന സൌകര്യങ്ങളുടെ കുറവും അതിജീവിച്ച് കരസ്ഥമാക്കിയ അംഗീകാരം കൊട്ടിയാർകണ്ടിയുടെ കാർഷിക വികസനത്തിന് കൂടുതൽ സാധ്യതകൾ തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല സംഘടിപ്പിക്കുന്ന ദ്വിദിന രാജ്യാന്തര സെമിനാറിന് തുടക്കമായി. സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിലെ സെമിനാറിൽ ഗോത്രവർഗ ഗവേഷണ രീതികൾ, പരമ്പരാഗത അറിവുകൾ, കൊളോണിയൽ പാരമ്പര്യങ്ങൾ, ഗൃഹാരോഗ്യം എന്നിവ അടിസ്ഥാനമാക്കി 4 വ്യത്യസ്ത സെഷനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പണിയ, കാട്ടുനായ്ക്ക, കുറിച്ച വിഭാഗങ്ങളിലെ ഗോത്രപ്രതിനിധികൾ പങ്കെടുക്കുന്ന റൌണ്ട് ടേബിൾ ചർച്ചകൾ ശില്പശാലയുടെ പ്രത്യേകതയാണ്. സെമിനാറിനോടനുബന്ധിച്ച് പോസ്റ്റർ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാലയും ബ്രിട്ടീഷ് അക്കാദമിയും വെസ്റ്റ്മിൻസ്റ്റർ സർവകലാശാലയും സസക്സ് സർവകലാശാലയിലെ സെന്റർ ഫോർ വേൾഡ് എൻവയോൺമെന്റ് ഹിസ്റ്ററിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശില്പശാല നാളെ സമാപിക്കും. കടലിൽ കാണാതായ തിരുവനന്തപുരം പുല്ലുവിള സ്വദേശി മത്സ്യത്തൊഴിലാളി ജോണിന്റെ വീട് മന്ത്രി രമേശ് ചെന്നിത്തലയും മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂറും സന്ദർശിച്ചു. കുടുംബാംഗങ്ങൾ മന്ത്രിമാരെ ആശങ്കകൾ അറിയിച്ചു. ജോണിന് വേണ്ടി തിരച്ചിൽ തുടരുകയാണെന്നും പ്രതീക്ഷ നഷ്ടമായിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് കാണാതായ ഗൌതം കൃഷ്ണയ്ക്കായി തെരച്ചിൽ തുടരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഗൌതം കൃഷ്ണയുടെ കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിന് തീരുമാനം അടുത്ത മന്ത്രിസഭാ യോഗത്തിലുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഈ കുടുംബത്തിനുണ്ടാകും. തെരച്ചിലിന്റെ ആദ്യഘട്ടങ്ങളിൽ കോസ്റ്റ് ഗാർഡിന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുമെന്നും കോസ്റ്റൽ പോലീസിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ ഉൾപ്പെടെ മെച്ചപ്പെടുത്തുമെന്നും രമേശ് ചെന്നിത്തല കൊല്ലത്ത് പറഞ്ഞു. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഫോസിൽ ഇതര ഇന്ധനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. ഫിഫ അണ്ടർ 18 ഏഷ്യ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് വ്യാഴാഴ്ച അഹമ്മദാബാദിൽ തുടക്കമാകും. വെള്ളിയാഴ്ച ജപ്പാനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഈ മാസം 23-നാണ് ഫൈനൽ മത്സരങ്ങൾ. കോഴിക്കോട് NIT ഭരണസമിതിയിലേക്ക് വിവാദ വ്യവസായിയെ നാമനിർദ്ദേശം ചെയ്ത സംസ്ഥാന ഗവൺമെന്റ് തീരുമാനത്തിൽ പ്രതിഷേധിച്ച് BJP NIT മാർച്ച് നടത്തി. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. ടാഗോർ ഹാളിന്റെ പുനർനിർമ്മാണ പ്രവൃത്തി ഉടനെ ആരംഭിക്കുന്നതിന് നിലവിലെ തടസ്സങ്ങൾ നീക്കാൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകണമെന്ന് കോഴിക്കോട് ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലയുടെ 52-ാമത് വാർഷിക ജനറൽ ബോഡി ആവശ്യപ്പെട്ടു. മിഠായിത്തെരുവ് കിഡ്സൺ കോർണറിൽ നിലവിലുണ്ടായിരുന്ന കെട്ടിടം പൊളിച്ച സ്ഥലത്ത് സാംസ്കാരിക കേന്ദ്രം ഉൾപ്പെടുന്ന വിപണന മാർക്കറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നും കല ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ഹജ്ജ് തീർത്ഥാടകരുടെ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഹജ്ജ് പോർട്ടലുകളുടെ സാങ്കേതിക സംയോജനം സംബന്ധിച്ച് ഇന്ത്യയും സൌദി അറേബ്യയും ചർച്ച നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത പരിശീലനത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഈ മാർക്കറ്റ് പ്ലേസിന്റെ വ്യാപാര മൂല്യം 422 കോടിയിൽ നിന്ന് 1.55 ലക്ഷം കോടി രൂപയിലധികമായതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് കൃഷിവകുപ്പ് 2,000 പച്ചക്കറി ചന്തകൾ തുടങ്ങുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് KSRTC പ്രത്യേക സർവീസുകൾ തുടങ്ങുമെന്ന് മന്ത്രി CP ജോൺ. കണ്ണൂർ സർവകലാശാല സംഘടിപ്പിക്കുന്ന ദ്വിദിന രാജ്യാന്തര സെമിനാറിന് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. പന്ത്രണ്ട് 12:50 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയരാഗം, ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ഒരു വട്ടം കൂടി. ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ തോലകവിയെക്കുറിച്ച് കേൾക്കാം. 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ്. 9:00 വായനശാല. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: കാവ്യശകലങ്ങളിലെ അക്ഷരസൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി കാവ്യസൗരഭം.
1: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.

0: സ്വർഗം. സ്നേഹത്തിന്റെയും പരോപകാരത്തിന്റെയും മഹാത്മ്യത്തെ വാഴ്ത്തിപ്പാടുന്ന ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ സുഖം സുഖം എന്ന കവിതയിലെ ഏറെ ശ്രദ്ധേയമായ വരികൾ. മാനവരാശി ഒരച്ഛനമ്മമാരുടെ മക്കളാണെന്നും ഈശ്വരന്റെ മുറ്റത്ത് വിളഞ്ഞു ശോഭിക്കുന്ന മുന്തിരിക്കുലകളിലെ ഓരോ മുന്തിരിപ്പഴമാണ് നാം ഓരോരുത്തരുമെന്ന് പറഞ്ഞു വെക്കുന്നു. അതായത്, മനുഷ്യ സമൂഹം ഒരു കുടുംബമാണെന്നും അന്യോന്യ സ്നേഹത്തിലും അന്യോന്യ സേവനത്തിലുമാണ് അതിൻ്റെ നിലനിൽപ്പ് എന്നും.
1: ഏകോദര സോദരർ നാമേവരുമെല്ലാ ജീവികളും
0: എന്ന പ്രേമസംഗീതത്തിലെ വരിയും,
1: ആഠ്യൻ മുതൽ കന്ത്യജനോളമാർക്കും പെറ്റമ്മ ഭൂദേവി പിതാവു ദൈവം
0: എന്ന തുമ്പപ്പൂവിലെ വരിയും ഇവിടെ ചേർത്തു വയ്ക്കട്ടെ.
1: യാതൊന്നു ദൈവത്തിനു മൂർത്തി പോലും യാതൊന്നു വിശ്വത്തിനു തൂണു പോലും യാതൊന്നു മോക്ഷത്തിനു കോണി പോലും ആ സ്നേഹം ആ സ്നേഹമഹോ ജയിപ്പൂ.
0: സ്നേഹഭാവത്തെ മഹാകവി വാഴ്ത്തിപ്പാടുകയാണ്. സ്നേഹമാണ് ദൈവമെന്നും അത് ലോകത്തെ താങ്ങി നിർത്തുന്നുവെന്നും അത് മോക്ഷമാർഗമാണെന്നും കവി ഉറച്ചു വിശ്വസിക്കുന്നു. ചരാചരങ്ങളിലൊക്കെ പരോപകാരത്തിൻ്റെ ഹൃദയഹാരിയായ ചിത്രം കവി ദർശിക്കുന്നുമുണ്ട്.
1: ഇറുപ്പവനും മലർ ഗന്ധമേകും വെട്ടുന്നവനും തരു ചൂടകറ്റും ഹനിപ്പവനും കിളിപ്പാട്ടുപാടും പരോപകാരപ്രവണം പ്രപഞ്ചം.
0: പ്രപഞ്ചം പരോപകാര തൽപരതയിലാണ്. ക്ലേശ സഹിഷ്ണുതയും സുഖപ്രധാനവും പ്രകൃതി പോലും പ്രകടിപ്പിക്കുന്നു. ശത്രുമിത്ര ഭേദമില്ലാതെ ഉപകാരം ചെയ്യുന്ന ചിത്രം എത്രമേൽ സുന്ദരമാണ്. പ്രകൃതിയിലെ ജീവജാലങ്ങളുമായി മനുഷ്യനെ യോജിപ്പിക്കുന്നത് സ്നേഹമാണല്ലോ. അതിനാൽ

0: ന്മേൽ നമ്മുടെ യഥാർത്ഥ സുഖത്തിന് അടിസ്ഥാനം പരോപകാരമാണെന്നും നാം നമ്മെ മറന്ന് വിശാലമായ ഈ പ്രപഞ്ചത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ പതിതരെ സ്നേഹിച്ച് പരോപകാരം ചെയ്ത് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ശാന്തി മന്ത്രം ഉരുവിട്ടുകൊണ്ട് ജീവിതയാത്ര തുടരുക എന്ന ആഹ്വാനമാണ് വരികൾ മുന്നോട്ട് വയ്ക്കുന്നത്.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര, കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം
2: തയ്യാറാക്കി അവതരിപ്പിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
1: നാട്ടുവിശേഷം. ജൈവ സംസ്കൃതി പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രതിമാസ ജൈവോൽപ്പന്ന മേള ഇന്ന് ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ സർവകലാശാലയും ബ്രിട്ടീഷ് അക്കാഡമിയും വെസ്റ്റ്മിൻസ്റ്റർ സർവകലാശാലയും സസെക്സ് സർവകലാശാലയിലെ സെന്റർ ഫോർ വേൾഡ് എൻവയോൺമെന്റ് ഹിസ്റ്ററിയും സംയുക്തമായി ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള സെമിനാർ ഇന്നും നാളെയും കണ്ണൂർ സർവകലാശാല താവക്കര ക്യാമ്പസിൽ നടക്കും. മണക്കടവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മറ്റന്നാൾ ബലിതർപ്പണ ചടങ്ങുകൾ ഉണ്ടായിരിക്കും. കാങ്കോൽ ആലക്കാട് മൂകാംബിക ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഈ മാസം 14-ാം തീയതി രാവിലെ 6 മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉണ്ടാകും. പിലാത്തറ തൃക്കുറ്റിയേരി കൈലാസനാഥ ക്ഷേത്രത്തിൽ കർക്കടകവാവു ബലിതർപ്പണം മറ്റന്നാൾ നടക്കും. മട്ടന്നൂർ കീഴല്ലൂർ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കടകവാവു ബലിതർപ്പണം 12-ാം തീയതി രാവിലെ 6 മണി മുതൽ ആരംഭിക്കും. എടക്കാടിനും കണ്ണൂർ സൗത്തിനും ഇടയിലുള്ള താഴെ ചൊവ്വ ആയിക്കര റോഡ് കടന്നു പോകുന്ന ലെവൽ ക്രോസ് 15-ാം തീയതി രാത്രി 11 മണി വരെ അടച്ചിടും.
2: ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. കേരള പുനർനാമകരണം ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഖേലോ ഇന്ത്യയിലൂടെ രാജ്യത്തെ കായിക സംസ്കാരം വളർത്താൻ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026 കോമൺവെൽത്ത് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. സ്വാശ്രയത്വത്തിന്റെ പ്രധാന ചാലകശക്തിയായി ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് മാറിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കേണ്ടത് ഓരോ കേരളീയന്റെയും ഉത്തരവാദിത്വമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഒഡീഷയിൽ വെള്ളപ്പൊക്കം രൂക്ഷം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹോർമുസ് കടലിടുക്കിന്റെയും ഗൾഫ് പ്രദേശങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നയതന്ത്ര കർമ്മ പദ്ധതിയുടെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകി ഇറാൻ പാർലമെന്റ്. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. അതിനിടെ കേരള എന്ന പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്ന ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ബിൽ 2026 അവതരിപ്പിക്കും. 2026 കോമൺവെൽത്ത് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിജയം നേടുന്നത് മാത്രമല്ല ആവേശത്തോടെ കളിക്കുന്നതും അഭിമാനമാണെന്ന് ശ്രീ മോദി പറഞ്ഞു. ഖേലോ ഇന്ത്യയുടെ അന്തസ് വർദ്ധിപ്പിക്കാൻ അദ്ദേഹം അത്ലറ്റുകളെ പ്രോത്സാഹിപ്പിച്ചു. ഖേലോ ഇന്ത്യയിലൂടെ രാജ്യത്തെ കായിക സംസ്കാരം വളർത്താൻ സാധിച്ചു. കായിക സംസ്കാരം വളർത്തിയെടുത്താൽ മാത്രമേ മത്സരവേദികളിൽ ഇന്ത്യയ്ക്ക് ശോഭിക്കാനാകൂ എന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: സ്പോർട്സ് വ്യവസ്ഥ ഏക് ബാത് ലേക്കിൻ ദേശ് മെഡൽ തബ് പ്രാപ്ത കർത്താ ഹൈ ജബ് ദേശ് മേ സ്പോർട്സ് കൾച്ചർ ബൻതാ ഹൈ. ദോസ്തോ ആപ്നേ ബഹുത് ബഡാ കാം കിയാ ഹൈ, ദേശ് കാ നാം റോശൻ കിയാ ഹൈ. ആപ്കോ മേ ബഹുത് ബധായി ദേതാ ഹൂം ഓർ ആപ് വിശ്വാസ് കീജിയെ ആഗേ ഭി ആപ് വിജയി ഹോംഗേ ഓർ ഫിർ സേ ഏക് ബാർ യഹീ പർ ഹം മിലേംഗേ.
0: ഗ്ലാസ്ഗോയിൽ നടന്ന ഗെയിംസിൽ 13 സ്വർണം ഉൾപ്പെടെ 39 മെഡലുകൾ നേടി ഇന്ത്യ മെഡൽ പട്ടികയിൽ 4 സ്ഥാനത്തെത്തിയിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഹർ ഘർ തിരംഗ യജ്ഞം രാജ്യമെമ്പാടും ആഘോഷിക്കുന്നു. തിരംഗായാത്രകൾ, റാലികൾ, സംഗീത പരിപാടികൾ എന്നിവയിലൂടെ പ്രചാരണം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. വന്ദേമാതരത്തിന്റെ 150 വാർഷികം ആഘോഷിക്കുന്ന വേള എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസിന്റെ മൊത്ത വ്യാപാര മൂല്യത്തിൽ കഴിഞ്ഞ ദശകത്തിൽ വലിയ വർധനവ് ഉണ്ടായതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. സ്വാശ്രയത്വത്തിന്റെ ഒരു പ്രധാന ചാലകശക്തിയായി ജയം ഉയർന്നു വരികയാണെന്നും ഇത് വികസിത് ഭാരതിന്റെ അടിത്തറയെ ശക്തിപ്പെടുത്തുന്നുവെന്നും ശ്രീ ഗോയൽ കൂട്ടിച്ചേർത്തു. ഇന്ന് ലോക സിംഹദിനം. ഏഷ്യാറ്റിക് സിംഹങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ നേടിയ വിജയം വന്യജീവികളോടും ജൈവ വൈവിധ്യത്തോടുമുള്ള സർക്കാരിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയുടെ തെളിവാണെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു. കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കേണ്ടത് ഓരോ കേരളീയന്റെയും ഉത്തരവാദിത്വമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി തപാൽ വകുപ്പിന്റെ തപാൽ മുദ്ര, പ്രത്യേക കവർ എന്നിവ പുറത്തിറക്കി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിലൂടെ തപാൽ വകുപ്പ് കേരള സംസ്കാരത്തിന്റെ ഭാഗമാവുകയാണെന്നും ഗവർണർ പറഞ്ഞു. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥന്റെ 4 ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമുദ്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും പ്രതിരോധ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ തുടർച്ചയായ ഇടപെടലിന്റെ ഭാഗമാണ് ഈ സന്ദർശനമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാവികസേനയും US നാവികസേനയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം 2026 ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ നടക്കും. ഇരു നാവികസേനകളുടെയും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുമായാണ് ഉഭയകക്ഷി പരിശീലന അഭ്യാസം ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾക്ക് സമാധാനമാണ് ആവശ്യമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. കുറ്റകൃത്യങ്ങൾ തടയാൻ ആവശ്യമായ അന്വേഷണങ്ങൾ പോലീസ് നടത്തും. എന്നാൽ ഇതിന്റെ പേരിൽ ഒരു നിരപരാധിയെയും ഉപദ്രവിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
3: ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ബീഹാർ, വിദർഭ, വടക്കുകിഴക്കൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് കനത്ത മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ജമ്മുകശ്മീർ, ജാർഖണ്ഡ്, കർണാടക, ഒഡീഷ, പശ്ചിമബംഗാൾ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റുമുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒഡീഷയിലെ വെള്ളപ്പൊക്ക സ്ഥിതി ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. നദികൾ കരകവിഞ്ഞൊഴുകുന്നത് നിരവധി ജില്ലകൾ വെള്ളത്തിനടിയിലാകുമെന്ന് ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഹിരാക്കുട് അണക്കെട്ടിന്റെ 12 ഗേറ്റുകൾ തുറന്നു. ഉത്തരാഖണ്ഡിലും മഴ തുടരുകയാണ്. മണ്ണിടിച്ചിൽ കാരണം മലയോര പ്രദേശങ്ങളിലെ നിരവധി റോഡുകൾ അടച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നുണ്ടെങ്കിലും മഴക്കെടുതികൾ തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഹോർമുസ് കടലിടുക്കിന്റെയും ഗൾഫ് പ്രദേശങ്ങളുടെയും സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള നയതന്ത്ര കർമ്മ പദ്ധതിയുടെ പൊതുരൂപരേഖയ്ക്ക് അംഗീകാരം.

ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് കർക്കടകവാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങൾ ഉണ്ടായിരിക്കും. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കടക വാവു ബലിതർപ്പണം ബുധനാഴ്ച പുലർച്ചെ 2 മണിക്ക് തുടങ്ങും. തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രത്തിലെ ബലിതർപ്പണ മുന്നൊരുക്കങ്ങൾ രാജീവ് ചന്ദ്രശേഖർ MLA ഇന്ന് വിലയിരുത്തി. കർക്കടകവാവ് ബലിതർപ്പണത്തിന് എത്തുന്നവർക്ക് യാത്ര സുഗമമാക്കാൻ കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30-നും 11:30-ക്കും സർവീസ് ഉണ്ടായിരിക്കും. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക 152 പോയിന്റ് ഉയർന്ന് 78,651-ലും നിഫ്റ്റി 44 പോയിന്റ് വർദ്ധിച്ച് 24,614-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 280 രൂപ കുറഞ്ഞ് 111,440 രൂപയും ഗ്രാമിന് 13,930 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഫോസിൽ ഇതര ഇന്ധനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്തിൽ നടന്ന ഏഷ്യൻ ജൂനിയർ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മഹാരാജൻ അറുമുഖ പാണ്ഡ്യൻ വെള്ളി മെഡൽ നേടി. സ്നാച്ചിൽ 128 കിലോഗ്രാമും ക്ലീൻ ആൻഡ് ജെർക്കിൽ 157 കിലോഗ്രാമും ഉയർത്തിയ മഹാരാജൻ 285 കിലോഗ്രാം എന്ന മികച്ച വ്യക്തിഗത പ്രകടനവും കാഴ്ചവച്ചു. രാജ്യത്തെ ഫോസിൽ ഇതര ഊർജ്ജ ഉൽപാദന ശേഷി 300 ഗിഗാവാട്ട് പിന്നിട്ടു. 2030-ഓടെ രാജ്യം ലക്ഷ്യമിടുന്ന 500 ഗിഗാവാട്ട് ശേഷിയുടെ 60% രാജ്യത്തെ ആകെ വൈദ്യുതി ഉൽപാദനത്തിൽ ശുദ്ധ ഊർജ്ജത്തിന്റെ വിഹിതം 54% കടന്നതായി പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സുതാര്യവും വിശ്വസനീയവുമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുത്തുന്നതിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. കേരളം പുനർനാമകരണ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഖേലോ ഇന്ത്യയിലൂടെ രാജ്യത്തെ കായിക സംസ്കാരം വളർത്താൻ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026 കോമൺവെൽത്ത് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. സ്വാശ്രയത്വത്തിന്റെ പ്രധാന ചാലക ശക്തിയായി ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് മാറിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കേണ്ടത് ഓരോ കേരളീയന്റെയും ഉത്തരവാദിത്തമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഒഡീഷയിൽ വെള്ളപ്പൊക്കം രൂക്ഷം. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹോർമുസ് കടലിടുക്കിന്റെയും ഗൾഫ് പ്രദേശങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നയതന്ത്ര കർമ്മ പദ്ധതിയുടെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകി ഇറാൻ പാർലമെന്റ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി.
2: പ്രിയ ശ്രോതാക്കളെ, സംഗീതത്തിന്റെ ലോകത്ത് ചില ശബ്ദങ്ങൾ അങ്ങനെയാണ്. കാലം എത്ര കഴിഞ്ഞാലും അവയുടെ മാധുര്യത്തിന് ഒരു കുറവും വരില്ല. മലയാള സിനിമാ രംഗത്ത് അത്തരമൊരു ശബ്ദമായിരുന്നു KP ബ്രഹ്മാനന്ദൻ. മധുരം നിറഞ്ഞ ആലാപനം, വരികളിലെ ഭാവം അതേപടി ഹൃദയത്തിലേക്ക് പകരുന്ന ശബ്ദം, പ്രണയവും വിരഹവും ഭക്തിയും ജീവിതത്തിന്റെ നൊമ്പരങ്ങളും ഒരുപോലെ പാടിയ ഗായകൻ ബ്രഹ്മാനന്ദന്റെ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ വീണ്ടും ആ പഴയ കാലത്തിലേക്ക് നമുക്കൊരു യാത്ര പോകാം. ഇന്നത്തെ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടിയിലൂടെ മാനത്തെ കായലിൽ ഒരു

കാലഘട്ടത്തിന്റെ സംഗീത സ്മരണയായി മാറിയ ഗാനമാണ്. 1969 കള്ളിച്ചെലമയിലൂടെ സിനിമാ ഗാന രംഗത്തേക്കെത്തിയ ബ്രഹ്മാനന്ദന്റെ ശബ്ദത്തിൽ ആദ്യകാലം മുതൽ തന്നെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. വലിയ അലങ്കാരങ്ങളില്ലാതെ വരികളുടെ ഭാവത്തെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ആലാപനം, അതുതന്നെയാണ് ബ്രഹ്മാനന്ദനെ വ്യത്യസ്തനാക്കിയത്. മാനത്തെ കായലിൽ കള്ളിച്ചെലമ എന്ന ചിത്രത്തിലെ പി ഭാസ്കരൻ രചിച്ച് കെ രാഘവനാണ് ഗാനത്തിന് ഈണമൊരുക്കിയത്.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140072599001818.
3: ഇനി കേൾക്കാം അദ്ദേഹത്തിന്റെ മറ്റൊരു അനശ്വരഗാനം. സി ഐ ഡി നസീർ എന്ന ചിത്രത്തിലെ നീല നിഷീദിനി. രാത്രിയുടെ നിശബ്ദതയും കാത്തിരിപ്പിന്റെ വേദനയും പ്രണയത്തിന്റെ നനവും. നീല നിഷീദിനി ബ്രഹ്മാനന്ദന്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ ഈ ഗാനം ഒരു പാട്ട് മാത്രമല്ല, ഒരു പ്രണയ കവിതയായി മാറുന്നു. എം കെ അർജുനന്റെ സംഗീതവും ശ്രീകുമാരൻ തമ്പിയുടെ വരികളും ബ്രഹ്മാനന്ദന്റെ ശബ്ദവും ചേർന്നപ്പോൾ പിറന്ന മനോഹര സൃഷ്ടി.

0: കർക്കിടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കിടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073 9444844805.
1: വേട്ടയ്ക്കൊരു മകൻ തമ്പുരാനെ.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
3: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
2: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
3: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
2: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
3: മറ്റൊരു നമ്പർ 8301993542.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
4: ഇനി പ്രണയത്തിന്റെ മറ്റൊരു ഭാവത്തിലേക്ക്. താമരപ്പൂ നാണിച്ചു. 1972 പുറത്തിറങ്ങിയ ടാക്സിക്കാർ എന്ന ചിത്രത്തിലെ ഗാനം ബ്രഹ്മാനന്ദന്റെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന ഗാനങ്ങളിലൊന്ന്. ആർ കെ ശേഖറിന്റെ സംഗീതവും ശ്രീകുമാരൻ തമ്പിയുടെ വരികളും ചേർന്ന ഈ ഗാനം ഇന്നും പഴയ ഗാനപ്രേമികളുടെ മനസ്സിൽ പുതുമയോടെ നിലനിൽക്കുന്നു. ഒരു ഗായകന്റെ ശബ്ദം എങ്ങനെയൊരു ഗാനത്തിന്റെ സ്വഭാവം തന്നെ നിർണയിക്കുന്നു എന്നതിന് നല്ലൊരു ഉദാഹരണം കൂടിയാണ് ഈ ഗാനം.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
2: SK Doors, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, FRP ഡോർസ്, PVC ആൻഡ് UPVC ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK ഡോർസ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: അടുത്ത ഗാനം ഉദയ സൂര്യൻ നമ്മെ ഉറക്കുന്നു, 1972 പുറത്തിറങ്ങിയ നൃത്തശാല എന്ന ചിത്രത്തിൽ നിന്ന്. ഉദയ സൂര്യനെ കുറിച്ച് പാടുന്ന വരികൾ, പക്ഷേ ബ്രഹ്മാനന്ദന്റെ ശബ്ദത്തിൽ അതിനും ഒരു പ്രത്യേക വിഷാദഭാവമുണ്ട്. പി ഭാസ്കരന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ബ്രഹ്മാനന്ദന്റെ ശബ്ദം വീണ്ടും നമ്മെ പഴയ മലയാള സിനിമയുടെ സംഗീത ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
2: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
1: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ, 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: ഇനി മറ്റൊരു മനോഹര ഗാനം, ചന്ദ്രിക ചർച്ചിതമാം എന്നാരംഭിക്കുന്ന പുത്രകാമേഷ്ടി എന്ന ചിത്രത്തിലേതാണ് ഗാനം. ചന്ദ്രിക, നിലാവ്, രാത്രി മലയാള സിനിമാ ഗാനങ്ങളിൽ എന്നും പ്രണയത്തിന്റെ മനോഹര പ്രതീകങ്ങളായിരുന്നു. വയലാറിന്റെ

0: മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306-481-521-6238-180-381.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
2: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880-8111-933-600. സി എം വിസ്താര.
3: ഇനി കേൾക്കാം കെ രാഘവൻ മാസ്റ്ററുടെ സംഗീതത്തിൽ ബ്രഹ്മാനന്ദൻ പാടിയ മറ്റൊരു ഗാനം, മാരിവിൽ ഗോപുരവാതിൽ. കെ രാഘവൻ മാസ്റ്റർ ബ്രഹ്മാനന്ദന്റെ ശബ്ദത്തെ മനോഹരമായി ഉപയോഗിച്ച സംഗീത സംവിധായകരിൽ ഒരാളായിരുന്നു. മാരിവിൽ ഗോപുരവാതിൽ, ആ ഗാനത്തിന്റെ ഭാവവും ബ്രഹ്മാനന്ദന്റെ ശബ്ദത്തിന്റെ മാധുര്യവും ഇന്നും ഓർമ്മയിൽ നിൽക്കുന്നു.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ഇനി ഒരു പ്രണയഗാനം കൂടി. തെക്കൻകാറ്റ് എന്ന ചിത്രത്തിലേതാണ് പ്രിയമുള്ളവളെ, ഒരു വിളി പോലെ തുടങ്ങുന്ന ഗാനം. പ്രണയത്തിന്റെ സ്നേഹവും സൗമ്യതയും നിറഞ്ഞ ഈ ഗാനം ബ്രഹ്മാനന്ദന്റെ ശബ്ദത്തിലെ മറ്റൊരു ഭാവം നമുക്ക് സമ്മാനിക്കുന്നു. ഒരു ഗായകന്റെ കഴിവ് അറിയാൻ അദ്ദേഹത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള ഗാനങ്ങൾ കേൾക്കണം. പി ഭാസ്കരന്റെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം.

0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ.
2: പ്രണയഗാനങ്ങളിൽ നിന്ന് ഇനി ഭക്തിയുടെ ഭാവത്തിലേക്ക് നമുക്കൊന്ന് പോവാം. നിർമാല്യം എന്ന 1973 പുറത്തിറങ്ങിയ ചിത്രത്തിലെ ഗാനമാണ് ശ്രീ മഹാദേവൻ തൻ്റെ. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഗാനരചന, കെ രാഘവൻ്റെ സംഗീതം. ഭക്തിഗാനങ്ങളിലും ബ്രഹ്മാനന്ദൻ്റെ ശബ്ദത്തിന് പ്രത്യേകമായൊരു ഗൗരവമുണ്ടായിരുന്നു. അദ്ദേഹം പാടിയ നിരവധി ഗാനങ്ങളിൽ ഭക്തിയും ആത്മീയതയും നിറഞ്ഞ ഗാനങ്ങൾക്കും പ്രധാന സ്ഥാനമുണ്ട്.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ഇനി വീണ്ടും പ്രണയത്തിന്റെ ഇനത്തിലേക്ക് നമുക്ക് മടങ്ങാം. ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു എന്ന 1973 പുറത്തിറങ്ങിയ ചിത്രത്തിലെ ഗാനം താരകരൂപിണി, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ദക്ഷിണമൂർത്തിയുടെ സംഗീതം, നിലാവും നക്ഷത്രങ്ങളും പ്രണയവും ചേർന്നൊരു മനോഹര ഗാനലോകം. ബ്രഹ്മാനന്ദന്റെ ശബ്ദം ഈ ഗാനത്തെ കൂടുതൽ മൃദുലമാക്കുന്നു.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276200.
2: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
3: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
4: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
3: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
4: ഫോൺ 7999476836. 9447371836. 8078502836.
5: ഇനി അദ്ദേഹത്തിന്റെ ശബ്ദത്തിലെ മറ്റൊരു രസകരമായ ഭാവം കേൾക്കാം. പത്മവ്യൂഹം എന്ന ചിത്രത്തിലെ ഗാനം ആറ്റും മണം മേലെ. ഒരു ഗായകൻ എത്രത്തോളം വൈവിധ്യമാർന്ന ഗാനങ്ങൾ പാടിയിരുന്നു എന്നതിന് ഉദാഹരണമാണ് ഈ ഗാനം. ബ്രഹ്മാനന്ദന്റെ സംഗീതയാത്രയിൽ പ്രണയം മാത്രമല്ല, ഭക്തിയും ജീവിതവും ആഘോഷവും വിരഹവും എല്ലാം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു കാലഘട്ടം തന്നെ നമ്മുടെ മുന്നിൽ തെളിയുന്നു. അദ്ദേഹത്തിനൊപ്പം മാധുരിയും സംഘവും ഗാനം ആലപിക്കുന്നുണ്ട്. ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണ്, MK അർജുനന്റെ സംഗീതം.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0492471400, 7025 9000.
2: ഇനി ആ ശബ്ദത്തിന്റെ മറ്റൊരു മനോഹര ഓർമ്മ, ക്ഷേത്രമേതെന്നറിയാത്ത തീർത്ഥയാത്ര, പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. പി ഭാസ്കരന്റെ വരികൾ, കെ രാഘവന്റെ സംഗീതം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

0: ഉജ്ജയിനിയിൽ പോയിട്ട് വന്നതാ.
1: ഞാൻ അവിടെ തന്നെ ആയിരുന്നില്ലേ ഉജ്ജയിനിയില്,
0: ഡാൻസർ ആയിരുന്നല്ലോ.
1: എന്റെ സൂര്യേച്ചി വെറുതെ ഇങ്ങനെ ശ്രോതാക്കളെ നാടകത്തിലേക്ക് വഴിതെറ്റിക്കല്ല. ഇതിപ്പോ ചാരുവസേര.
0: അതെ, പക്ഷെ തോലനെ പറഞ്ഞോളൂ.
2: അതെ, ഉജ്ജയിനിയിലെ കാളിദാസൻ പോലെ കുലശേഖരവർമ്മന്റെ സദസ്സിലെ ഒരു കവിയാണ് തോലൻ. തോലൻ ഒരു കവി എന്നുള്ള രീതിയിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലാണ് കുറച്ച് കഥകളുള്ളത്, രസകരമായ കുറെ കഥകളുണ്ട്. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാണ്. കവി പല വിഭാഗത്തിൽ കവിയുണ്ട്. ഇദ്ദേഹത്തിന്റെ വിഭാഗം ഫലിത കവിയാണ്, ആക്ഷേപഹാസ്യമാണ്. നമ്മളത് പനസിദശായം പാശയിൽ തന്നെ കണ്ടല്ലോ അല്ലെ. അതുപോലത്തെ ചില പ്രയോഗങ്ങളുടെ ആളാണ് നമ്മുടെ തോലക്കവി. കൊടുങ്ങല്ലൂരിലാണ് അദ്ദേഹത്തിന്റെ വീട്. കൊടുങ്ങല്ലൂർ അടൂരിലാണ് അദ്ദേഹത്തിന്റെ കുടുംബം. ഇന്ന് അദ്ദേഹത്തിന്റെ പിൻഗാമികളൊന്നും ആരുമില്ല. കുലശേഖരവർമ്മൻ ഒരു വലിയ സാഹിത്യകാരനായിരുന്നു. നാടകവും കാവ്യങ്ങളൊക്കെ രചിച്ച ഒരാളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സുഭദ്ര ധനഞ്ജയം, തപതി സംവരണം, ഇതൊക്കെ കുലശേഖരവർമ്മന്റെ കൃതികളാണ്. ഈ സുഭദ്ര ധനഞ്ജയം ശരിക്കും കുലശേഖരവർമ്മൻ രചിച്ച് തന്റെ വിദ്വൽ സദസ്സിലെ പണ്ഡിതന്മാരുടെ മുമ്പിൽ അദ്ദേഹം തന്നെ വായിക്കുകയാണ്. വായിച്ച എല്ലാവരും രാജാവ് വളരെ ഗംഭീരം ഗംഭീരം എന്ന് പറഞ്ഞപ്പോൾ തോലൻ മാത്രം പറഞ്ഞില്ല. തോലൻ പറഞ്ഞു, ഇത് അഭിജ്ഞാന ശാകുന്തലം പരാതി പറയും ഇത് കേട്ടാലെന്ന് പറഞ്ഞു. കാരണം ശാകുന്തലത്തിന്റെ ഒരു പതിപ്പാണ്, അനുകരണം അതിലുണ്ട് എന്ന് പരോക്ഷമായിട്ട് സൂചിപ്പിക്കുകയാണ് ചെയ്തത്. തോലൻ അതിന് ധൈര്യം കാണിച്ചു. രാജാവ് അത് പക്ഷേ മുഖവിലക്കെടുത്തു. രാജാവ് ആലോചിച്ചു, പിന്നീട് തോലനെ തന്നെ വിളിച്ചു വരുത്തി. തോലനുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് പിന്നെ അദ്ദേഹത്തിന്റെ സുഭദ്ര ധനഞ്ജയം കുറ്റമറ്റ രീതിയിൽ പുറത്തിറങ്ങുന്നത്. അപ്പൊ അതുപോലെ രാജാവിനെ സാഹിത്യരചനയിലും മറ്റൊക്കെ സഹായിച്ചു പോകുന്ന ഒരാളായിരുന്നു തോലൻ. അദ്ദേഹത്തിന് അച്ഛൻ നേരത്തെ മരിച്ചു, അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയും മകനും മാത്രമാണ് അവിടെ കൊടുങ്ങല്ലൂരിൽ അടൂരിൽ കഴിയുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ ബുദ്ധിയും യുക്തിയും അതുപോലെ നർമ്മരസവും ഒക്കെ വെളിവാകുന്ന ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. അവിടെയാണ് ഒരു ദിവസം തൻ്റെ വീട്ടിൽ ഒരു വേലക്കാരി മോഷണത്തിന് വരികയാണ്. അവിടെ തന്നെയുള്ള ഒരു ചക്കി എന്ന് പേരുള്ള ഒരു വേലക്കാരിയാണ്. അവർ പത്തായത്തിൻ്റെ മേലെ കയറിയിട്ടാണ് മോഷ്ടിക്കുന്നത്. പ്രത്യേക ദിവസം തന്നെ ചക്കി തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. അന്ന് ഇവർക്ക് മൗനവ്രതമാണ്, ബ്രാഹ്മണർക്കെല്ലാം മൗനവ്രതമുള്ള ഒരു ദിവസമായിരുന്നു. അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് സംസ്കൃതത്തിൽ മാത്രമേ പാടുള്ളൂ. തോലനൊരു ബ്രാഹ്മണ യുവാവായിരുന്നു. തോലനാണെങ്കിൽ സംസ്കൃതമൊന്നും അറിയില്ല. അറിയില്ല എന്നുള്ള കാര്യം ആർക്കറിയാം? ചക്കിക്കറിയാം. അതുകൊണ്ട് ധൈര്യത്തിൽ പത്തായത്തിന്റെ മേലെ കയറി. അന്നത്തെ മോഷണം എന്ന് പറഞ്ഞാൽ കുരുമുളക് അല്ലെങ്കിൽ നെല്ല് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും അല്ലേ. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണും ലാപ്പും ടാപ്പും ഒന്നും അല്ലല്ലോ അല്ലേ.
0: അല്ല,
2: ഇത് കണ്ടപ്പോൾ ആര് കാണുന്നു? തോലൻ കാണുന്നു. പക്ഷെങ്കിൽ അമ്മ ഇതാ ചക്കി പത്തായത്തിന്റെ മേലെ കയറിയിട്ട് മോഷ്ടിക്കാൻ പോകുന്നു എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല, അത് അദ്ദേഹത്തിന്റെ അന്നത്തെ ഉപാസനക്ക് തടസ്സമാകും. സംസ്കൃതമാണെങ്കിൽ ഒട്ടും അറിയില്ലതാണ്. ഉടനെ തന്നെ ഒരു ശ്ലോകം അങ്ങ് ഉണ്ടാക്കി. ആ ശ്ലോകമാണ് നമ്മൾ നേരത്തെ കേട്ട പനസി ദശായ പാശി. പനസി എന്ന് പറഞ്ഞാല് പനസം എന്ന് മാത്രമേ ഉള്ളൂ. പനസിക്ക് ചക്കി നടത്തൊന്നുമില്ല, അദ്ദേഹം തന്നെ സൃഷ്ടിച്ചതാണ്. പനസം ചക്കയാണെങ്കിൽ പനസി ചക്കിയായിരിക്കുമല്ലോ. ദശം എന്ന് പറഞ്ഞാൽ പത്താണ്. ദശായ എന്ന് പറഞ്ഞാല് പത്തായ എന്ന് വായിക്കണം അല്ലേ. അതുപോലെ പാശി, പാശം കയറാണ്. പാശി എന്ന് പറഞ്ഞാൽ കയറി. ഒരു ലോജിക് ഇല്ലാത്തൊരു പ്രയോഗമാണ് അദ്ദേഹം പ്രയോഗിച്ചത്. പക്ഷെ അമ്മക്കത് മനസ്സിലാവുകയും ചെയ്തു. അന്ന് ചക്കിയുടെ മോഷണ ശ്രമം പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ മോഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ പേരിൽ ചക്കി അവര് ഒഴിവാക്കിയിട്ടൊന്നുമില്ല, അവിടെ തന്നെ നിലനിർത്തി. പക്ഷെ ചക്കിക്ക് തന്റെ മോഷണ ശ്രമം പിടിക്കപ്പെട്ടതിൽ അമർഷവും പറ്റിയൊരു അവസരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. എളുപ്പമാണ്, ഇവരൊക്കെ പറ്റിക്കാൻ എളുപ്പമാണെന്നുള്ള ധാരണയിൽ അവിടെ കാത്തിരിക്കുകയായിരുന്നു. ചക്കി തൽക്കാലം അവിടെ നിൽക്കട്ടെ. പിന്നീട് ഇദ്ദേഹം കുറച്ച് സംസ്കൃതം, വേദങ്ങൾ, മീമാംസം, അങ്ങനെ പല മേഖലകളിലെ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അല്പം പാണ്ഡിത്യം, പുതിയ രചനകളൊക്കെ രചിക്കാൻ മാത്രമുള്ള പാണ്ഡിത്യമൊക്കെ ആർജിക്കുകയാണ്. ഇവിടെ നമ്മുടെ ചക്കിയുടെ, അതായത് പനസിയുടെ മനസ്സിൽ നഷ്ടപ്പെട്ടു പോയ, പരാജയപ്പെട്ടു പോയ ഒരു മോഷണ ശ്രമം ഇങ്ങനെ ഉണങ്ങാത്ത മുറിവ് പോലെ അവിടെ ഉണ്ടായിരുന്നു. അതിനെന്താണ് മാർഗം? ഇവർ വലിയ സമ്പന്നരല്ലെങ്കിലും ചക്കിയെപ്പോലെ ഒരാൾക്ക് ജീവിക്കേണ്ട സ്വത്തൊക്കെ അവിടെ നിന്ന് അപഹരിച്ചു കൊണ്ടുപോകാൻ പറ്റും. അപ്പം തോലനാണെങ്കിൽ വലിയ നിലവാരമൊന്നുമില്ലാത്ത, സമർത്ഥനൊന്നും ഇല്ലാത്ത ഒരാളാണ്. ചക്കി തൻ്റെ അടവ് മാറ്റി. എന്താ മാറ്റിയത്? പ്രണയം നടിച്ചു, സ്നേഹം നടിച്ചു. ദേഷ്യം കൊണ്ട് സാധിക്കാത്തത് സ്നേഹം കൊണ്ട് സാധിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. അത് വെറും സ്നേഹമല്ല, ശൃംഗാരമാണ്. തോലനാണെങ്കിൽ വളർന്നു വരുന്നതേ ഉള്ളൂ, ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കടക്കുകയാണ്. 18 വയസ്സാവണം. ഇവർക്ക് ഒരു സമാവർത്തനം എന്നൊരു ചടങ്ങൊക്കെ ഉണ്ട്. ഉപനയനത്തിന് പിന്നാലെ വരുന്ന സമാവർത്തനം എന്നൊരു ചടങ്ങാണ്. അത് പൂണൂലും ബന്ധിക്കുന്നൊരു കൃഷ്ണാജിനം എന്ന ഒരു കാര്യമുണ്ട്. ഉപനയിക്കുമ്പോൾ പൂണൂലോടുകൂടി തോല് അഥവാ കൃഷ്ണാജിനം ചേർത്ത് കിട്ടും. അത് മാറ്റലാണ്, റിമൂവ് ചെയ്യുന്നൊരു ചടങ്ങാണ് സമാവർത്തനം എന്ന് പറയുന്നത്. ഒരു ഏജിന് ശേഷമാണ് അത്. അദ്ദേഹം തന്നെ പ്രത്യേകിച്ചും ഈ ചക്കിയുമായിട്ടുള്ള ബന്ധമൊക്കെ അറിഞ്ഞ് അന്നത്തെ ബ്രാഹ്മണ സമൂഹം ഇവരെ അടുപ്പിച്ചില്ല, അവർക്ക് വേണ്ട പരിഗണനകളൊന്നും കൊടുത്തില്ല.

0: സാമുദായികമായ ഒരു വിലക്ക് കൽപ്പിച്ചിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ചക്കിയാണ്. 18 വയസ്സിന് ശേഷം മാത്രമാണ് പ്രായപൂർത്തി എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് 21 വയസ്സെന്ന് പറയുന്ന പോലെ പണ്ട് 18 വയസ്സിന് കഴിഞ്ഞ ആൺകുട്ടികൾക്ക് മാത്രമേ വിവാഹത്തെക്കുറിച്ച് മറ്റൊക്കെ ആലോചിക്കാൻ പോലും പാടുള്ളൂ. പക്ഷെ അതിനു മുമ്പ് തന്നെ ചക്കിയും തോളനും തമ്മിൽ പ്രണയബദ്ധരായിരുന്നു. ഇത് അന്നത്തെ സമുദായം അത് വല്ലാത്ത ഒരു ചക്കിയാണെങ്കിലും ബ്രാഹ്മണ സ്ത്രീ അല്ലതാണ് സമുദായത്തിനോടുള്ള വെല്ലുവിളിയായിട്ട് കാണുകയും ഒരു വിലക്ക് പോലെ കൽപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് സമാവർത്തനമൊന്നും ചടങ്ങ് പ്രകാരം നടന്നില്ല. ഒരു പ്രത്യേക ചടങ്ങിൽ വെച്ചാണ് ഈ കൃഷ്ണാർജ്ജനം മാറ്റേണ്ടത്. പക്ഷേ അതിനാരും അന്നത്തെ പൗരോഹിത്യരൊന്നും തയ്യാറാത്തതുകൊണ്ട് ഇദ്ദേഹം തന്നെ അത് ചെയ്തു. ഈ തോല് കൃഷ്ണാർജ്ജനം അദ്ദേഹം തന്നെ അടർത്തി മാറ്റിക്കളഞ്ഞു. അതിനുശേഷമാണ് ഈ തോലൻ എന്ന പേര് ഇദ്ദേഹത്തിന് കിട്ടുന്നത്. അതിനു മുമ്പ് എന്താണ് പേരെന്നുള്ള കാര്യം ചരിത്രത്തിൽ എവിടെയുമില്ല. ഇത് തോല് പിടിച്ച് മാറ്റിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പേര് വന്നു. മറ്റൊരു പേര് കൂടി പറയുന്നുണ്ട്, തോലിട്ട ഉണ്ണി എന്ന് കൂടി പറയും. എല്ലാവരും അങ്ങനെ വിളിച്ചു, തോലിട്ട ഉണ്ണി. അത് പിന്നീട് എന്തായി?
1: തോലുണ്ണി.
0: തോലുണ്ണി തോലുണ്ണി ആയോ നമുക്കറിയില്ല. ഏതായാലും തോലനായിട്ട് മാറി. തോലൻ എന്നാണ് പിന്നീട് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പേരുണ്ടോ നമുക്ക് അറിയില്ല. അശ്വിനിക്ക് അറിയാന്നറിയില്ല അല്ലേ?
1: അതെ, തോലുണ്ണി എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് ഉണ്ടാവും.
0: അതെ അതെ. അതോടുകൂടി ഏതാണ്ട് ബ്രാഹ്മണ സമൂഹം ഇദ്ദേഹത്തെ ഭ്രഷ്ട് കൽപ്പിച്ച മട്ടായി.
1: അല്ല, പക്ഷേ വിക്കിപീഡിയയിൽ പറയുന്നുണ്ട് നീലകണ്ഠൻ എന്നുള്ളൊരു
0: പേരും കൂടി ഇദ്ദേഹത്തിനുണ്ടല്ലേ. ഉണ്ടാവാം, കാരണം ഏതാണ്ട് 1000 വർഷത്തിനധികം മുമ്പുള്ളൊരു കഥയാണ്. നമ്മളിപ്പം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലാണ് കാര്യമായിട്ട് റെഫർ ചെയ്യുന്നത്. അതിലേതായാലും ഈ നീലകണ്ഠൻ എന്നുള്ള പേരില്ല, ഒരുപക്ഷെ ഉണ്ടായേക്കാം. അത് സത്യമാണെന്നോ അസത്യമാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലേ. ഏതായാലും പരമ്പരാഗതമായ ഒരു സമുദായത്തിൻ്റെ വിലക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ചക്കിയുമായിട്ട് കൂടുതലെടുത്തു. ബ്രാഹ്മണ സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് വേളി കഴിക്കാൻ പറ്റിയില്ല, ആരും കൊടുത്തില്ല. പിന്നീട് എന്ത് ചെയ്തു, ചക്കിയാണെങ്കിൽ ചക്കി പോരട്ടെ എന്ന് കരുതി ചക്കിയെ ഭാര്യയാക്കി ജീവിക്കുകയാണ് ചെയ്തു. അവർക്ക് മക്കളുണ്ടായതായിട്ടൊന്നും അറിവില്ല. പിന്നീട് ഇദ്ദേഹം ഗ്രന്ഥരചന കാവ്യരചന ഒക്കെ നടത്തുകയും കൊട്ടാരത്തിൽ കുലശേഖരവർമ്മൻ്റെ സദസ്സിലേക്ക് എത്തപ്പെടുകയും മെല്ലെ മെല്ലെ പ്രശസ്തനായി മാറുകയും ചെയ്തു. പിന്നീട് ഇന്നും, അതായത് നമ്മൾ AD 1000 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2025 കൊല്ലം, ഒരു സഹസ്രാബ്ദത്തിന് പിന്നിലും അദ്ദേഹത്തിൻ്റെ ചില വരികൾ നമ്മൾ ഓർത്തു. അതിലൊന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരർത്ഥമില്ലാത്ത മലയാളവും സംസ്കൃതം കൂടി കൂട്ടിക്കലർത്തിയ മണിപ്രവാളം എന്ന് പറയാൻ പറ്റില്ല നമുക്ക്, അല്ല മിശ്ര പ്രവാളം എന്നിട്ട് പറയേണ്ടി വരും. പനസിദശായം പാശി. അതുപോലെ തന്നെ അദ്ദേഹം ചക്കിയുടെ വർണ്ണനകളുണ്ട്. അല്പം ശൃംഗാര രസം ഉണ്ടാവുമല്ലോ. എന്താണ് വർണ്ണന?
2: അന്നത്തപ്പൂക്കി, കുയിലത്തപ്പാട്ടി, തേനത്തെ വാക്കി, തിലപുഷ്പമൂക്കി.
1: ശിവക്കുന്ന വ്യക്തിയെ ചരകസരയ്ക്ക് വന്ന പാടെ പിച്ചുമ്പേയും പറയുന്നുണ്ട്, ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതും വിവരം വെച്ചിട്ട് തന്നെയാ പോക്കി പാട്ടി തന്നെ വിളിക്കുന്നത്.
2: എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാം കാണുന്നതിന്റെ കുഴപ്പം തോന്നുന്നു സൂര്യേശിക്ക്.
0: സൂര്യ, ഇത് അസുഖം അശ്വിനിക്കല്ല, നമ്മുടെ കവി തോലനാണ്. തോലന്റെ കവിതയാണ് അശ്വിനി ഇവിടെ പറഞ്ഞത് അല്ലേ, പാടിയത്. അന്നത്തെ പോക്കി, കുയിലത്തെ പാട്ടി, തേനത്തെ വാക്കി, തിലപുഷ്പമൂക്കി, ദരിദ്ര ഇല്ലത്തെ യവാഗു പോലെ നീണ്ടിട്ടിരിക്കും നയനദ്വയത്തി. എന്താ അർത്ഥം? അന്നത്തെ പോക്കി എന്ന് പറഞ്ഞാല് അരയന്നത്തെ പോലെ നടക്കുന്നവള. ഒറ്റ വാക്ക് എന്താണ്? അന്നനട. അതാണ്
2: ഒരു സിനിമ പാട്ടുണ്ടല്ലോ അരയന്നപ്പിട പോലെ.
0: മലയാള സിനിമയിലെ വയലാറിന്റെ രചനകളിലൊക്കെ ഈ നായികമാരുടെ നടത്തത്തിന് അരയന്നത്തിന്റെ ചലനം പോലെ ഉണ്ടെന്ന് താരതമ്യം ചെയ്യുന്നുണ്ട്, ഉപമിക്കുന്നുണ്ടല്ലേ. നമുക്കതിന്റെ റിയാലിറ്റി തന്നെ സങ്കല്പിക്കേണ്ട ആവശ്യമില്ല. തോലൻ രണ്ടാമത് എന്താ പറഞ്ഞത്? ചക്കി നല്ല പാട്ടുകാരിയാണ്, കുയിലിനെ പോലെ
2: പാടുന്നവൾ,
0: മധുരമായിട്ട് ആലപിക്കുന്നവളാണ്. വാക്കുകളാണെങ്കിലോ
2: തേനുപോലെ
0: മധുരമോറുന്ന വാക്കുകളാണ്. മധുമൊഴി
1: മധുമൊഴി രാധേ
2: മതിമതി രാധേ ഹരിമുരളീരവല്ലേ.
1: അപ്പൊ ആന്തമാഷത്തിലെ പുഷ്പമൂക്കി,
0: നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠ തന്നെ പറയട്ടെ.
1: എന്താ ശുനി?
2: മൂക്കല്ലേ, ഏതോ ഒരു പുഷ്പം പോലെ മൂക്ക്.
0: തിലം എന്ന് പറഞ്ഞാല്
1: എള്ള്.
0: അതെ, എള്ളും പൂ പോലത്തെ മൂക്കുള്ളവളെ, അതാണ് തിലപുഷ്പമൂക്കി. നമ്മള് കാളിദാസന്റെയും മറ്റൊരു സംസ്കൃത കാവ്യത്തിൽ ഏതാണ്ട് ഇതുപോലൊരു വർണ്ണനയുണ്ട്. എന്താണത്? ഉടുരാജമുഖി മൃഗരാജകടി ഗജരാജ വിരാജിത മന്ദഗതി. എന്താണ് ഉടുരാജൻ? ഉടു എന്ന് പറഞ്ഞാല് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങളുടെ രാജാവ് ചന്ദ്രനാണ്. ആകാശത്തിൽ നമ്മള് ചന്ദ്രനേക്കാൾ വലുത് നക്ഷത്രമാണെങ്കിലും കൂടി നമ്മുടെ കാഴ്ചയില് ചന്ദ്രനാണല്ലോ വലുത്. ചന്ദ്രമുഖി മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്മുഖം എന്ന് പറഞ്ഞിട്ടില്ലേ, അതാണ് ഉടുരാജമുഖി. മൃഗരാജകടി എന്ന് പറഞ്ഞല്ലോ, മൃഗരാജാവ് ആരാണ്? സിംഹത്തിന്റെ കടി പ്രദേശം ഇടുങ്ങിയതല്ലേ, ആ അതാണ്. അതുപോലെ ഗജരാജ വിരാജിത മന്ദഗതി, ഗജരാജൻ ആരാണ്? ആന. ആനയെ പോലെ മന്ദം മന്ദം ആന നടന്നു പോകുന്ന കാഴ്ച പറയുന്ന നമ്മൾ കാണണം.
2: അതെ,
0: അതുപോലെയാണ് നായികയുടെ നടത്തത്തെ വർണ്ണിക്കുന്നത് കവികൾ.
2: കവികൾക്ക് സത്യത്തിൽ വേറെ പണിയൊന്നുമില്ലല്ലേ.

0: അതെങ്ങനെ വർണ്ണിക്കലാണ് പണി.
1: ഇപ്പൊ പിന്നെ നാട്ടില് പ്രത്യേകിച്ച് കവികളെ തട്ടിയിട്ടും മുട്ടിയിട്ടും
0: നടക്കാൻ പറ്റാത്ത അവസ്ഥയായി.
2: അവരൊന്നും ഇതുപോലത്തുള്ള പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ നമ്മുടെ ചുറ്റും കാണുന്ന നല്ല കാഴ്ചകളൊന്നും അവര് കാണുന്നില്ല. വളരെ വിപരീതമായ കാഴ്ചകൾ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. നിരുപദ്രവകരമായ ചില വർണ്ണനകളല്ലേ പ്രകൃതിയെക്കുറിച്ചും സ്ത്രീകളെക്കുറിച്ചും ആണുങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വർണ്ണനവ് അത് വളരെ നിരുപദ്രവകാരം തന്നെയാണ്. ഇത് അതുപോലെ തീർന്നല്ലോ. ദരിദ്ര ഇല്ലത്തെ യവാഗു പോലെ നീണ്ടിട്ടിരിക്കും നയനദ്വയത്തി എന്ന ദരിദ്ര ഇല്ലത്തെ അത് അറിയാലോ അല്ലെ. യവാഗു എന്ന് പറഞ്ഞാൽ കഞ്ഞിയാണ്. കഞ്ഞിയിലുള്ള വറ്റുണ്ടല്ലോ അതുപോലെ നീണ്ടിട്ടിരിക്കും. കണ്ണ് നീണ്ട കണ്ണാണ്, മീനാക്ഷിയാണ്, മീനിനെ പോലെ അല്ലെ. കമലാക്ഷിയല്ല, കമലം പോലെ വട്ടത്തിലല്ല, മീനിനെ പോലെ നീളത്തിലുള്ള കണ്ണുള്ളവലെ. ഇത് ചക്കിക്ക് കേട്ടപ്പോ തീരെ ഇഷ്ടമായില്ല. എന്താണ് ഇതെല്ലാം പച്ചമലയാളല്ലേ. അപ്പൊ സംസ്കൃതത്തിൽ ഇതേ കാര്യം ഇതിനേക്കാൾ മോശം കാര്യം പറഞ്ഞാലേ ചക്കിക്ക് വളരെ ഇഷ്ടപ്പെടും. കാരണം ചക്കിക്ക് സംസ്കൃതത്തിൽ പറയുമ്പോൾ എന്തോ വലിയ വർണ്ണനകളാണ് എന്ന് പറയും. അതുകൊണ്ടാണ് അർക്കശുഷ്ക ഫല കോമളസ്തനി, അതുപോലെ ശർക്കരാസദൃശ ചാരുഭാഷിണി, തിന്ദ്രിണീതല സമാന ലോചനെ, സിന്ദുരേന്ദ്ര രുചിരാമലദ്യുതേ എന്ന് പഠിത്. അപ്പം ചക്കിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ അർത്ഥത്തിലേക്ക് നമ്മൾ പോകുന്നില്ലല്ലോ. അർക്കശുഷ്കഫലം, ശുഷ്കം എന്ന് പറഞ്ഞറിയില്ലേ, ആ ശുഷ്കഫല കോമളസ്ഥനി. തൽക്കാലം അതിന്റെ വിവരണത്തിലേക്ക് നമുക്ക് പോകണ്ട. ചക്കി കെട്ടല പ്രശ്നവും
1: അല്ലേ. എന്നാലും ശ്രോതാക്കൾക്ക് എന്താണെന്ന് അറിയാൻ താല്പര്യം.
2: ശ്രോതാക്കൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ധാരണയുണ്ട്
1: അല്ല. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു നമുക്ക് വിവരം.
2: അതെ അതെ, വിവരമുണ്ട്. അതുകൊണ്ട് ഇതിന്റെ വളരെ ലളിതമായ സംസ്കൃത പദങ്ങളുടെ അർത്ഥങ്ങളിലേക്ക് പോകണ്ട. ഒരിക്കൽ കൂടി അത് പറഞ്ഞോളൂ, അവരെ കേൾക്കട്ടെ.
1: അർക്കശുഷ്കഫല കോമളസ്ഥനി, ശർക്കരാ സദൃശ്യ ചാരുഭാഷിണി, തിന്ദ്രിണീതല സമാന ലോചനെ,
2: സിന്ദുരേന്ദ്ര രുചിരാമല ദ്യുതേ. ചില സ്ഥലങ്ങളിൽ മുറിച്ചാൽ ഇതാണ് പ്രശ്നം. ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു അവർക്ക് ചക്കി. കാരണം സംസ്കൃതത്തിലാണ് തന്നെ വളരെയധികം വർണ്ണിച്ചിരിക്കുന്നത് എന്ന് ഒരു ബോധ്യം വന്നു.
0: അശ്വിനി, എനിക്കിതിന്റെ മലയാളം അറിയണമെന്നല്ലേ ഉള്ളൂ, അത് കിട്ടായിട്ട് ഒരു സമാധാനക്കെടും വേണ്ട, ഞാൻ പറഞ്ഞുതരാം. അർക്കശുഷ്ക ഫലകോമളസ്ഥനി, അതായത് സൂര്യതാപത്താൽ ശുഷ്കമായ ഫലം പോലെ മനോഹരങ്ങളായ സ്ഥലമുള്ളവളെ, ശർക്കര സദൃശ ചാരുഭാഷിണി, പഞ്ചസാര പോലെ മധുരമായി മൊഴിയുന്നവളെ,
2: ശർക്കര പോലെ അല്ലേ മധുരമൊഴി,
1: അതെ,
0: തന്ത്രിണീതല സമാന ലോചനെ, താമര ഇല പോലെ മനോഹരങ്ങളായ കണ്ണുകൾ ഉള്ളവളെ.
1: അപ്പൊ നല്ല രീതിയിൽ തന്നെയല്ലേ വർണ്ണിച്ചത്.
0: അതെ,
2: ഇതുപോലെ കവി ചക്കിയെ എന്നുള്ള രീതിയിൽ സ്ത്രീകളുടെ അംഗപ്രത്യംഗ വർണ്ണനകൾ നടത്തി ഒരുപാട് ശ്ലോകങ്ങൾ ലഭ്യമാണ്. ഒരുപാട് ആളുകള്, അതായത് അന്നത്തെ കാവ്യലോകം മുഴുവനും ചർച്ച ചെയ്യുകയും കണക്കറ്റ് വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഭക്തിരസപ്രധാനമായ കവിതകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്, വെറും ശൃംഗാരം മാത്രമല്ല. അവിടെയും ഈ സംസ്കൃതത്തിന്റെയും മലയാളത്തിന്റെയും ഒരു മിക്സ് കാണാൻ പറ്റും. നമ്മൾ മണിപ്രവാള സാഹിത്യം എന്നുള്ളൊരു സാഹിത്യം തന്നെയുണ്ട് അല്ലെ. മലയാള ഭാഷയ്ക്ക് മുമ്പ് തമിഴ്, സംസ്കൃതം, മലയാളത്തിന്റെ പരിണാമത്തിൽ മണിപ്രവാളം സാഹിത്യശാഖ തന്നെയുണ്ട്. പക്ഷെ ആ സാഹിത്യശാഖയുടെ ഗണത്തിലൊന്നും നമുക്ക് പെടുത്താൻ പറ്റാത്തൊരു വിഭാഗമാണ് തോലകവിയുടെ ഈ മലയാള സംസ്കൃത മിശ്രണം. ഒരു ഭക്തികാവ്യം ഇങ്ങനെ പറയണം. പല്ലിത്തോലാടയാം യസ്യ പന്ത്രണ്ടര പ്രിയ കോണച്ചേട്ടാഭിധാനസ്യ അർദ്ധാർദ്ധം പ്രണതോസ്മിഹം. ഇതിന്റെ അർത്ഥം എന്താണ്?
1: അത് ഞാൻ പറയാം. അതിനകത്ത് ഓരോന്നും മുറിച്ചു മുറിച്ചു നോക്കുമ്പോ ഓരോന്നിനും നമുക്ക് ഓരോ അർത്ഥം കിട്ടും.
2: എന്താ പറയാ, പല്ലിത്തോലാടയാം, പല്ലി അല്ല പല്ലാണ്. പല്ലിന്റെ മറ്റൊരു പര്യായം എന്താണ്? ദന്തം. അപ്പൊ പല്ല് ദന്തമാണെങ്കിൽ പല്ലി എന്താണ്? ദന്തി എന്താണ്? ആനയുടെ പര്യായമാണ്. അപ്പൊ ആനത്തോല് ആട, ആട എന്ന വസ്ത്രം അതാണ്. പിന്നെ പന്ത്രണ്ടര പ്രിയനാണ്. പന്ത്രണ്ടിന്റെ പകുതി എത്രയാണ്?
1: ആറ്.
2: ആറിന് പ്രിയമുള്ളവനാണ്. ആറെന്ന് പറഞ്ഞാല് ഗംഗയാറ്. ഗംഗയാറ് പിറക്കുന്നു കേട്ടില്ലേ, നദിയാണ്, ഗംഗയാണ്. ഗംഗയോട് താല്പര്യമുള്ളത് ആരാണ്? പാള മനസ്സിലായില്ലേ. ആനത്തോല് ഒടുക്കുന്നവനും ഗംഗയോട് താല്പര്യമുള്ളവനും ആരാണ്?
1: ശിവനാണ്.
2: അതുപോലെ കോണച്ചേട്ടാഭിധാനസ്യ, എന്താണ് കോണ്?
1: കോർണർ
2: അല്ലേ, മുക്ക് അല്ലേ. നമ്മൾ പല മുക്കുകളില് നാട്ടിലൊക്കെ
1: കൂടിച്ചേരുന്ന
2: വഴികളിലൊക്കെ ഇപ്പൊ വേവലാതി മുക്ക്, അതുപോലെ
0: മുതലാളി
2: മുക്ക്, ജംഗ്ഷൻ. ഒരു കോണാണ് അവിടെ, ഒരു ബെൻഡ്, വളവുള്ളൊരു സ്ഥലം. അപ്പം കോണെന്ന് പറഞ്ഞാൽ മുക്കാണ്. തമിഴുകാര് ചേട്ടന്മാരെന്താ വിളിക്കുക? അണ്ണു. അപ്പൊ കോണച്ചേട്ടൻ മുക്ക് അണ്ണൻ, മുക്കണ്ണൻ. ഭയങ്കരം വളഞ്ഞു മുക്ക് പിടുത്താണല്ലേ. മുക്കണ്ണനാണ് മൂന്ന് കണ്ണുള്ളവൻ ശിവൻ. അർദ്ധാർദ്ധം പ്രണതോസ്മിഹം. അർദ്ധാർദ്ധം എന്താണ്? അർദ്ധാർദ്ധം എന്ന് പറഞ്ഞാല് അർദ്ധം എന്ന് പറഞ്ഞാല് പകുതി. അതിന്റെ പകുതി എത്രയാണ്?
1: കാല്.
2: കാലിലാണ് നമസ്കരിക്കേണ്ടത്. നാദശ്രവണ സുഖം പാദസ്മരണരസം എന്ന് കേട്ടില്ലേ,

0: അപ്പം നമ്മൾ പാദങ്ങളിലാണ് സ്മരിക്കേണ്ടത്, പാദങ്ങളിലാണ് തൊട്ടു വണങ്ങേണ്ടത്. അപ്പോൾ പാദങ്ങളിൽ തൊട്ടു വണങ്ങുന്നു ശ്രീ മഹാദേവ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വളഞ്ഞ് വളഞ്ഞ് മുക്കു പിടിക്കുന്നത് നമ്മുടെ കവി ഈ പല്ലിത്തോലും കോണച്ചേട്ടനൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ രീതിയാണത്. വലിയ തോതിൽ ചർച്ച ചെയ്യുകയും വിമർശിക്കപ്പെടുകയും ചെയ്ത ചില പ്രയോഗങ്ങളാണ്. പിന്നീടും അദ്ദേഹത്തിന് അർത്ഥരഹിതമായ കുറേ പ്രയോഗങ്ങളൊക്കെ നടത്തിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിലേക്കൊന്നും പോകുന്നില്ല. ശ്രോതാക്കൾക്ക് തോലകവിയുടെ ശ്ലോകങ്ങളും ഇതുപോലെ വരികളൊക്കെ പരിചയപ്പെടുവാനുള്ള ഒരു അവസരം മാത്രമേ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ.
1: അദ്ദേഹത്തിന് രാജാവുമായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ.
0: രാജാവ് കുലശേഖരവർമ്മനാണ് രാജ്യം ഭരിക്കുന്നത്. അദ്ദേഹം രാജാവ് എന്നതിലുപരി ഒരു സഹൃദയനാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, സുഭദ്ര ധനഞ്ജയത്തിന്റെ ഒരു വിശദമായ ചർച്ചകൾ തോലകവിയുമായിട്ട് നടത്തി കുറ്റമറ്റതാക്കുന്നുണ്ട്. രാജാവുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം രസകരമായ കഥകൾ തോലകവിക്കുണ്ട്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മാത്രം പറയാം. ഒന്ന്, രാജാവിൻ്റെ മോതിരം നഷ്ടപ്പെട്ട സംഭവമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൂടെ എപ്പോഴും ഉണ്ടാകുന്ന തോലനാണ് മോതിരം മോഷ്ടിച്ചത് എന്ന് ഒരു അപഖ്യാതി പരന്നിരുന്നു. യഥാർത്ഥത്തിൽ രാജാവ് ഒരു അഭ്യംഗം എന്ന് പറയും, എണ്ണ തേച്ച് കുളി. ആ സമയത്താണ് ഈ എണ്ണയുടെ വഴുവഴുപ്പിൽ വിരലിൽ മോതിരം ഊരി വീണു. ഇത് തോലൻ കാണുകയും അതെടുത്ത് ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. എവിടെയാണ് സൂക്ഷിക്കുന്നത്? രാജാവിൻ്റെ വാളുറയിലാണ്. നഷ്ടപ്പെട്ടു പോലല്ലോ, അവിടെ സൂക്ഷിച്ചു വെച്ചു. രാജാവിന് പിന്നീടാണ് മനസ്സിലാവുന്നത് തൻ്റെ കൈവിരലിൽ മോതിരമില്ലെന്ന്. ഉടനെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു അത് തോലൻ തന്നെയാണ്, തോലൻ അവിടെ ഉണ്ടായിരുന്നു. കാരണം തോലനോട് വളരെയധികം ദേഷ്യമുണ്ടായിരുന്നു. ഉജ്ജയിനിയിൽ കളിദാസനോട് ഒരുപാട് പേർക്ക് ശത്രുത ഉള്ളതുപോലെ കൊട്ടാരത്തിലെ വലിയ സ്വാധീനമുള്ള ഒരു കവി എന്നുള്ള രീതിയിൽ തോലനോട് പലർക്കും ദേഷ്യമുണ്ടായിരുന്നു. അപ്പം കിട്ടിയ അവസരം പാഴാക്കാതെ തോലന് മേല് ഈ മോഷണക്കുറ്റം ആരോപിച്ചു. അങ്ങനെ ആ കാലത്ത് നമുക്ക് പലതരത്തിലുള്ള പരീക്ഷകളുണ്ട്. തെറ്റ് ചെയ്തിനോ കുറ്റം ചെയ്തിനോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിലൊരു പരീക്ഷയാണ് കൈമുക്ക് പരീക്ഷ. സുചീന്ദ്രം കൈമുക്ക് എന്നൊക്കെ കിട്ടില്ല, നമ്മളതൊരു തവണ പറഞ്ഞിരുന്നു. തിളച്ച വെളിച്ചെണ്ണയിൽ കൈമുക്കുക, പുള്ളിയിട്ടില്ലെങ്കിൽ
1: കുറ്റം ചെയ്തിട്ടില്ല,
0: ചെയ്തിട്ടില്ല, നിരപരാധിയാണ്, പുള്ളിയാല് കുറ്റവാളിയാണ്. അപ്പം തോലനോട് പറഞ്ഞു നിങ്ങൾ പറയുന്നു ഞാനല്ലെന്ന്, മറ്റുള്ളവർ പറഞ്ഞു നിങ്ങളാണെന്ന്. അപ്പം ഈ മുക്ക് പരീക്ഷക്ക് തയ്യാറാവണോ? ഓ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഓട്ടുപാത്രം കൊണ്ടുവന്നു, അതിൽ എണ്ണയൊഴിച്ചു, എണ്ണ തിളപ്പിച്ചു. എണ്ണ തിളപ്പിച്ചിട്ട് അതിലേക്ക് കൈമുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ ഒരു പരിചാരകർ, നമ്മൾ കൈക്കല തുണി എന്ന് പറയില്ലേ, എന്താ അത്? കൈക്ക് ഇലയാണ്, ഇലയായിരുന്നു പണ്ട്. തുണിയായതുകൊണ്ട് പിന്നെ പേരങ്ങനെ കൈക്ക് പൊള്ളാതിരിക്കാൻ കയ്യിലെ ഇല വെക്കുന്നത് കൈക്ക് തുണി, കൈക്കില തുണിയായിട്ട് മാറി. ഇപ്പൊ രണ്ട് ഭാഗത്തും ചൂട് കൈക്ക് പകരാതിരിക്കാൻ വേണ്ടി ഒരു തുണി ഉപയോഗിച്ചിട്ടാണ് ഈ അടുപ്പിൽ നിന്നും എണ്ണപാത്രം വാങ്ങി പുറത്തേക്ക് വെക്കുന്നത്. ഇത് കണ്ട ഉടനെ തോലകവി പറഞ്ഞു രാജാവോട്, രാജാവെ മോതിരം മോഷ്ടിച്ചത് അയാളാണ്. എന്തുകൊണ്ട്? അയാളുടെ കൈ പൊള്ളുമായിരുന്നു, പൊള്ളാതിരിക്കാൻ വേണ്ടി അയാൾ കൈക്കില തുണി ഉപയോഗിച്ചു. അപ്പം എണ്ണയിലെ മുക്കാതെ അതിൻ്റെ വക്കത്ത് തൊടുമ്പം തന്നെ പൊള്ളുന്നുണ്ടെങ്കിൽ അയാളല്ല അപരാധി, മോഷ്ടിച്ചത് അയാളാണെന്ന് പറഞ്ഞു. ഇതിനാർക്കും ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. തിളച്ച വെളിച്ചെണ്ണയിൽ മുക്കിയിട്ട് പൊള്ളുന്നുണ്ടെങ്കിൽ അപരാധിയാണ്. വെളിച്ചെണ്ണ തിളപ്പിച്ച പാത്രത്തിൻ്റെ വക്ക് തൊടാൻ പോലും മടിക്കുന്ന ഒരാൾ ആണ് യഥാർത്ഥ അപരാധി എന്ന് തോലൻ പറഞ്ഞപ്പോൾ രാജാവിൻ്റെ ഒരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ശിക്ഷയുടെ അപ്രായോഗികത അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഒരു ലോജിക്കില്ലല്ലോ അല്ലേ? തിളച്ച വെളിച്ചെണ്ണയിൽ ആര് കൈമുക്കിയാലും
1: പൊള്ളും,
0: അത് അപരാധിയാവണം നിരപരാധിയൊന്നും വ്യത്യാസമൊന്നും വെളിച്ചെണ്ണക്കില്ല. നമ്മളല്ല, സ്വർണം കൊണ്ടുള്ള കഠാര കൊണ്ട് കുത്തിയാലും ഇരുമ്പ് കഠാര കൊണ്ട് കുത്തിയാലും ചോര കിനിയും, സ്വർണമാണെന്ന് കരുതി ചോര വരാതിരിക്കുമോ? ഈ ഒരു യാഥാർത്ഥ്യം തോലൻ തൻ്റെ ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കി കൊടുത്തു. അത് രാജാവിന് ആ ഒരു ആചാരം, ഇത്തരമൊരു പരീക്ഷണം നാട്ടിൽ നടത്താതിരിക്കാനുള്ളൊരു പ്രേരണയായി. മറ്റൊരു സംഭവം, ആ രാജ്യത്തിലുണ്ടായിരുന്ന മറ്റൊരു പരീക്ഷ, കുറ്റമാരോപിച്ചയാൾ ജലപരീക്ഷയുണ്ട്. വെള്ളത്തിൽ മുതലകൾ ചെങ്കണ്ണികൾ നിറയുന്ന ഒരു പുഴയിലൂടെ ഇക്കരെ നക്കരയ്ക്ക് നീന്തിക്കുന്നൊരു ചടങ്ങുണ്ട്. ഇതൊരു കയമാണ്, ഒരു കുളമാണ്, കുളത്തിൽ ധാരാളം ചെങ്കണ്ണികളുണ്ട്, അവിടെ ചാടണം. തോലനും തയ്യാറായി, ഞാൻ തയ്യാറാണ് ചാടാൻ. തോലനെതിരെയാണ് ഒരു കുറ്റം ആരോപിച്ചത്, ഏതോ ഒരു കുറ്റം, ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പം ഈ കയത്തിൻ്റെ ചുറ്റും രാജാവും പരിവാരങ്ങളൊക്കെ, തോലനിപ്പം മരിക്കുമല്ലോ, ചിങ്കണ്ണികൾ പിടിച്ചു തിന്നു. എന്തായാലും ചിങ്കണ്ണികൾക്ക് ഇയാൾ കുറ്റം ചെയ്തയാളാണോ ചെയ്യാത്തയാളാണോ അറിയില്ല, എല്ലാവരും കാത്തിരിക്കുകയാണ്. ആ സമയത്ത് തോലൻ രണ്ട് പട്ടിക്കുഞ്ഞുങ്ങളെ, പട്ടിക്കുഞ്ഞുങ്ങൾ ജനിച്ചപാട് രണ്ട് പട്ടിക്കുഞ്ഞുങ്ങളെ എടുത്തിട്ട് ഈ കയത്തിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു. പട്ടിക്കുഞ്ഞുങ്ങൾ കയത്തിൽ വീഴേണ്ട താമസം ചിങ്കണ്ണികൾ വന്നതിനെ ഭക്ഷിച്ചു. അപ്പോൾ രാജാവോട് പറഞ്ഞു, രാജാവ് അവർ അപരാധികളാണ്, അങ്ങയുടെ നിയമം അനുസരിച്ച് അവരെ തെറ്റ് ചെയ്തവരാണ്. കാര്യം എന്താണ്? മുതലകൾ ആക്രമിച്ചാൽ അവർ അപരാധികളല്ലേ? ഈ പട്ടിക്കുഞ്ഞുങ്ങൾ ജനിച്ച നിമിഷങ്ങൾ മാത്രമായിട്ടുള്ളൂ, അവരെന്ത് അപരാധമാണ് ചെയ്തിട്ടുണ്ടാവുക? അവർക്ക് തെറ്റ് ചെയ്യാനൊരു സമയം പോലും ഇല്ലല്ലോ. എന്ത് അപരാധം ചെയ്തിട്ടാണ് അങ്ങ് പറഞ്ഞ ഈ പരീക്ഷയിൽ അവർ പരാജയപ്പെട്ടത്? ഇവിടെയും രാജാവിനോ പുരോഹിതന്മാർക്കോ ഒരു മറുപടി ഉണ്ടായില്ല. കാര്യം എന്താണ്? ഈ കുളത്തിൽ കയത്തിൽ ആരിറങ്ങിയാലും, അത് കുറ്റവാളിയാണെങ്കിലും നിരപരാധിയാണെങ്കിലും ഇറങ്ങിയാലും ചീങ്കണ്ണികൾ പിടിക്കും തിന്നും. അപ്പോൾ അത് വളരെ ബാലിശമായ, പ്രായോഗികമല്ലാത്ത, മനുഷ്യത്വരഹിതമായ ചില രീതികളാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ രണ്ട് കഥകളിലൂടെയും സാധിച്ചു. ഇപ്പോൾ തോലക്കവി ഒരേ സമയത്ത് ആക്ഷേപഹാസ്യങ്ങളും ശൃംഗാരരസപ്രധാനമായ കാര്യങ്ങളും നർമ്മരസപ്രധാനമായ കാര്യങ്ങളും എഴുതുമെങ്കിൽ കൂടി, ഭക്തിരസപ്രധാനമായ കാര്യങ്ങൾ കൂടി ഈ മലയാളവും സംസ്കൃതവും മിക്സ് ചെയ്തിട്ട് എഴുതുമെങ്കിൽ കൂടി, രാജാവിന് ചില കാര്യങ്ങളിൽ അദ്ദേഹം കൃത്യമായ ഓർമ്മപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. നാട്ടിൽ നടമാടുന്ന തെറ്റായ രീതികൾ, നിയമങ്ങൾ, ആചാരങ്ങൾ, അതിനെതിരെ തോലൻ ശബ്ദമുയർത്തിയിരുന്നു. അങ്ങനെ തോലൻ കുലശേഖരവർമ്മൻ്റെ കാലത്ത് കുറേ കാലം ഇതുപോലത്തെ പ്രവർത്തനങ്ങളുമായിട്ട് ജീവിച്ചു, പിന്നീട് മരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ആട്ടപ്രകാരം, ക്രമദീപിക എന്ന രണ്ട് കൃതികളാണ്. ഇതിന് പ്രത്യേകത ആട്ടപ്രകാരം, ഈ കൂത്ത് കൂടിയാട്ടം തുടങ്ങിയ പ്രധാനപ്പെട്ട നമ്മുടെ ക്ലാസിക് കലകൾ, ക്ഷേത്രകലകളുടെ അതിൻ്റെ ഒരു ഗ്രാമർ പുസ്തകമാണ്, റെഫറൻസ് ഗ്രന്ഥമാണ് ആട്ടപ്രകാരം. കേട്ടിട്ടുണ്ടാവും, എല്ലാ കഥകളിക്കാരും കൂടിയാട്ടക്കാരും കൂത്തുകാരൊക്കെ റെഫർ ചെയ്യുന്നൊരു പുസ്തകമാണ്. എന്താണ് മുദ്രകൾ, എങ്ങനെയാണ് ചുവടുകൾ, എങ്ങനെയാണ് വേഷങ്ങൾ, എങ്ങനെയാണ് അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമാക്കുന്ന ഒരു അലങ്കാര ഗ്രന്ഥമാണ് ആട്ടപ്രകാരവും, അതുപോലെ ക്രമദീപികയും. തോലൻ്റെ ജീവിതകഥ നമ്മൾ നോക്കുമ്പോൾ അല്പം മന്ദബുദ്ധിയാണ്, ബുദ്ധി ഉറക്കാത്ത ഒരാളാണ്, അബദ്ധങ്ങളൊക്കെ വിളിച്ചു വരുന്ന ഒരാളാണ്, ശൃംഗാരം കുറച്ച് കൂടുതലുള്ള ഒരാളാണെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ, കൃതികൾ നമ്മൾ നോക്കിയാൽ വളരെ ഗൗരവമുള്ള, വലിയ ദീർഘവീക്ഷണവും ജ്ഞാനമൊക്കെയുള്ള ഒരു കവി തന്നെയാണ് തോലക്കവി എന്ന് നമുക്ക് പറയാൻ പറ്റും. യാദൃശികമായാണ് തോലൻ്റെ അടുത്തേക്ക് വന്നത് അല്ലേ?
1: ചക്കിയുമായിട്ട് വന്നിട്ട്.
0: അപ്പൊ ഇനി അശ്വിനെ ചോദിക്കാം ഒന്നുകൂടി.
2: സൂര്യേച്ചി പനസം കഴിച്ചിട്ടില്ലേ?
1: പനസം കഴിച്ചിട്ടുണ്ട്.
0: അത് അത്യാവശ്യമാണ്, ഇത് മഴക്കാലമാണ്. പനസത്തിന്റെ, അശ്വിനിയുടെ പനസം നമ്മുടെ ചക്ക, ചക്കയുടെ കാലം ഏതാണ്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ, നമ്മൾ നേരത്തെ ചേരയെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ കേരളത്തിന്റെ ഒരു ഇഷ്ട ഫലം തന്നെയാണ്, ഏറ്റവും വലിയ ഫലമാണ് ചക്ക. അതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്, ഒരു മായം ഇല്ലാത്ത അല്ലേ നാട്ടുകാരുടെ ഒരു സിദ്ധൌഷധമായിട്ട് നമുക്ക് ചക്കയെക്കുറിച്ച് പറയാം. അപ്പം ഏതായാലും ചക്കയാണ് നമ്മുടെ തോലനടുത്തേക്ക് എത്തിച്ചത്. തോലനെക്കുറിച്ചുള്ള അറിവ് ശ്രോതാക്കൾക്കൊരു പുതുമയുണ്ടായിരിക്കും എന്ന് കരുതുകയാണ്. നമുക്ക് മറ്റൊരു കഥയുമായിട്ട് അടുത്ത ചാരുകസേരയിൽ
1: തിരിച്ചെത്താം. ഇന്നത്തെ ചാരുകസേര
2: ഇവിടെ നിർത്തുന്നു.
1: നന്ദി,
2: നമസ്കാരം.
3: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത തിങ്കളാഴ്ച ഉച്ചക്ക് 2 മണിക്ക്
1: കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
2: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
1: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം, വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25 ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഓണം ഖാദി മേള 2026
2: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
3: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

10, 9, 8, 7, 6, 5, 4, 3, 2, 1, let's start the fun!

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Lanit,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nellunni.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.

കർക്കിടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കിടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073 9447448305.

ചോന്ന ചാമ്പയ്ക്ക ചുണ്ടി കടിച്ചിട്ട് ചോദ്യമേറിഞ്ഞവരാരാണ്.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ജനകീയം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ജനകീയത്തിലേക്ക് സ്വാഗതം. ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിതപാതയിലൂടെ മുന്നേറുന്ന ഒരു സഹയാത്രിക, തില്ലങ്കേരിയിലുള്ള ശ്രുതി ശ്രീധരന്റെ അനുഭവങ്ങൾ കേൾക്കാം ഇന്ന്.
1: പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ സ്റ്റുഡിയോയിൽ ഇന്നൊരു അതിഥി എത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഇപ്പോൾ നല്ലൊരു സ്ഥാനത്ത് ആ അതിജീവനത്തിന്റെ പാതയിലൂടെ ഇച്ഛാശക്തി കൊണ്ട് മുന്നേറിയ ഒരു സ്ത്രീരത്നം തന്നെ നമുക്ക് പറയാം. അവരുടെ വിശേഷങ്ങൾ കേൾക്കാം. റേഡിയോ മലബാറിന്റെ ഈ ഒരു വേദിയിലേക്ക് സ്നേഹസ്വാഗതം. പേരെന്താണ്?
2: ശ്രുതി ശ്രീധരൻ.
1: ശ്രുതിയെ കുറിച്ച് ഒരു ഇൻട്രോ.
2: 1985 May 1 രതിയുടെയും ശ്രീധരൻ നമ്പ്യാരുടെയും മൂത്ത മകളായി ജനിച്ചിരുന്നു. കണ്ണൂർ ജില്ലയിലെ മനോഹരമായ ഗ്രാമപ്രദേശമായ തില്ലങ്കേരി സ്വദേശിനിയാണ്. പ്രിമച്ചർ ബർത്താണ് എൻ്റേത്. അതിനെ ചൊല്ലിയാണ് എൻ്റെ ഈ ശാരീരിക വൈകല്യം എന്ന് മുൻപേ പറഞ്ഞിട്ടുണ്ട്. ശാരീരിക വൈകല്യം എന്ന് പറയുന്നത് സെറിബ്രൽ പാൽസിയാണ് എൻ്റേത്. എനിക്ക് ദൈവം സഹായിച്ചിട്ട് തലച്ചോറിനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ എൻ്റെ ലിമിറ്റഡ് മൂവ്മെൻറ്റ്സ് ആണ്. ലിമിറ്റഡ് മൂവ്മെൻറ്റ്സ് ഇൻ ദ സെൻസ് എല്ലാവരെക്കാളും കുറച്ച് സ്ലോ ആണ് കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിജീവനം എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു കാര്യമാണ്. അത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അനിയത്തിയുടെയും നിലയ്ക്കാത്ത സപ്പോർട്ട് കാരണമാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നിരവധി നിരവധി ശസ്ത്രക്രിയകൾ ഒരുപാട് കഴിഞ്ഞിട്ടുള്ള ഒരു ആളാണ്. ഇതിലെല്ലാം ഉപരി ഞാനൊരു അമ്മ കൂടിയാണ്. 7 പഠിക്കുന്ന ആദ്യ എന്ന പൊന്നുമോളുടെ അമ്മ കൂടിയാണ്. ഞാൻ അവളെ സ്നേഹത്തോടെ അമ്മു എന്ന് വിളിക്കും. അവള് CMI ക്രൈസ്റ്റ് ഇരിട്ടിയിൽ നല്ലൊരു സ്കൂളിൽ 7 വിദ്യാർത്ഥിനിയായിട്ട് നിലവിൽ ഇവിടെ കേരളത്തിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം ഇരുന്നുകൊണ്ട് പഠിക്കുന്നു. ജീവിതത്തിലെ വൈകല്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് സഹിച്ചിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ഒറ്റപ്പെടലുകൾ, പിന്നെ വിഷമിപ്പിക്കുന്നവർ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്ക് അവരോട് ആരോടും ഒരു ദേഷ്യമോ വിഷമോ ഒന്നും എനിക്കില്ല. എല്ലാവരടുത്തും നന്ദി മാത്രമുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ടത് എൻ്റെ അച്ഛൻ അമ്മ. ശരിക്കും 4 വരെ എടുത്തുകൊണ്ടാണ് സ്കൂളിൽ പോയത്. സ്കൂളിന് തൊട്ടടുത്താണ്. അവിടെ ഇവിടെ എന്ന് പറഞ്ഞ പോലെയാണ് സ്കൂള്. പ്രോഗ്രസീവ് ഇംഗ്ലീഷ് സ്കൂളിലും NA മോഡൽ സ്കൂളിലുമായിട്ടാണ് എൻ്റെ വിദ്യാഭ്യാസം, പ്രൈമറി വിദ്യാഭ്യാസം ചെയ്തത്. പിന്നെ ഞാൻ ഡിഗ്രിയും ഡിപ്ലോമയും ഒക്കെ UAE തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. 2010 എനിക്ക് UAE വിടേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്.
1: UAE എങ്ങനെയാണ്? പാരന്റ്സ് അവിടെയായിരുന്നു?
2: പാരന്റ്സ് അവിടെയായിരുന്നു. എൻ്റെ അച്ഛൻ ഒരു ബാങ്ക് ഓഫീസർ ആയിരുന്നു. ട്രേഡ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ വലിയ ഉന്നത തലത്തിലെ ഒരാളായി ഔദ്യോഗിക ജീവിതം ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്ത ഒരാളാണ്. അച്ഛൻ ഇന്ന് നല്ല കൃഷിയിടത്തിൽ നിൽക്കുന്നു. നല്ല ആക്റ്റീവായിട്ട് ഇന്നും അച്ഛനുണ്ട്. അച്ഛന് 70 മേലെയുള്ള ഒരു ഒരാളാണ്.
1: തില്ലങ്കേരി
2: ശ്രീകൃഷ്ണ വീട്ടിൽ താമസിക്കുന്നു. കുഴപ്പമില്ലാതെ മനോഹരമായിട്ടൊരു ജീവിതം ഇന്നും തുടർന്നു പോകുന്നു.
1: നമുക്ക് ആ കുട്ടിക്കാലത്തിലേക്ക് ഇപ്പൊ പറഞ്ഞു വന്നതിലേക്ക് തിരിച്ചു പോവാം.
2: കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1985 May 1 എൻ്റെ ജനനം. 7 എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് വളരെ വൈകിയാണ് അറിയുന്നത്. വളരെ വൈകി എന്ന് പറഞ്ഞാൽ എനിക്ക് 2 ഞാൻ 7 കമിഴ്ന്നത്. എനിക്ക് 2 നടക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഉഷ, അവരെ ഒരു സൂപ്പർവിഷനിലായിരുന്നു എൻ്റെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്. അപ്പം അവിടെ നിന്നാണ് പറഞ്ഞത്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലായിരുന്നു എൻ്റെ ആദ്യത്തെ ട്രീറ്റ്മെൻറ് എന്ന് പറഞ്ഞല്ലോ. അപ്പം അവിടെ വെച്ചായിരുന്നു ആദ്യത്തെ ഒരു ഡയഗ്നോസിസ് വരുന്നത്. വളരെ താമസം പിടിക്കും നടക്കാൻ എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മസിൽ കോൺട്രാക്ഷനാണ് എൻ്റെ വിഷയമായിട്ട് വരുന്നത്. മസിൽ കോൺട്രാക്ഷൻ, അവർ ഓരോ മസിൽസും അവർ ഈ ടെൻഡൻ മാറ്റിവെക്കും. അതിനുള്ള സർജിക്കൽ കറക്ഷൻസാണ് എനിക്ക്. ഞാനൊരു 10-11 സർജറി കാലിലും കഴിഞ്ഞിട്ടുള്ള ഒരാൾ. അത് എൻ്റെ ആദ്യത്തെ സർജറി കഴിയുന്നത്, എനിക്ക് 6 അതായത് 1 പഠിക്കുമ്പോഴാണ് എൻ്റെ ആദ്യത്തെ സർജറി. അണ്ടർ മിസ്റ്റർ ഡോക്ടർ നായിക് വളരെ സപ്പോർട്ടീവായൊരു മനുഷ്യനായിരുന്നു. ഞാൻ എത്ര വേദന സഹിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ചിരി മതിയായിരുന്നു. എല്ലാ കാര്യങ്ങളും സെറ്റാവാനും കരഞ്ഞ ഒരു മുഖം ചിരിയാക്കി മാറ്റാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെ അങ്ങോട്ട് സ്കൂൾ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ലൈഫ് ആയിരുന്നില്ല എൻ്റേത്. കാരണം ഈ പറഞ്ഞ പോലെ ഒറ്റപ്പെടുത്തലുകൾ, 3 നടുവിലിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കും ഞാൻ. അപ്പം എന്നോട് സംസാരിക്കാനുള്ള ഒരു മടി, ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് കാരണം തന്നെ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ്. എഴുതൊക്കെ ചെയ്യട്ടോ, പക്ഷെ എന്നാലും എഴുതാൻ മറ്റുള്ളവരെക്കാളൊക്കെ
1: പേസ്
2: കുറച്ച് കുറവാണ്. അന്ന് എന്ന് പറയുന്നത് എനിക്ക് ഇതുപോലെ ഡെവലപ്ഡ് അല്ല, മെഡിക്കൽ ഫെസിലിറ്റീസ് അന്ന് ഇല്ല. എന്നെ പരിചയമുള്ള ഒരു ആൾ പറഞ്ഞു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യമേ ഡയഗ്നോസ് ചെയ്തിരുന്നെങ്കിൽ ഇത് ഇത്രയും ആവില്ലായിരുന്നു എന്നോട് പറഞ്ഞൊരാളുണ്ട്. വളരെ ചാലഞ്ചസും നടന്നൊരു കുട്ടിക്കാലമായിരുന്നു എൻ്റെത്. പിന്നെ എനിക്ക് നല്ല ഓർമ്മകൾ എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലം തന്നെ, അതായത് യു എയിൽ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അന്ന്. അന്ന് ഈ പ്രായമുള്ളവരും എല്ലാവരും ഉണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ട കുറേ ആൾക്കാരുള്ള രാഗിണി ആൻറ്റി, രാജ ആൻറ്റി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോസ് നിറ്റ് ഫാമിലി പോലെയായിരുന്നു നമ്മളന്ന്. എൻ്റെ അച്ഛൻ 35 പ്രവാസം അവസാനിപ്പിച്ചിട്ടാണ് 2010 എല്ലാവരും യു എ ഇയോട് വിട പറഞ്ഞത്. അതിനുശേഷം ഒരു 12 ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും 2022 എനിക്ക് ഇതേ സ്കൂളിൽ ജോലി ചെയ്യാൻ.
1: പഠിച്ച സ്കൂളല്ല,
2: ഞാനും അനിയത്തി ഒരേ സ്കൂളാണെന്ന് പറഞ്ഞല്ലേ, എമിറേറ്റ്സ് നാഷണൽ സ്കൂൾ. അവിടെ 2022 നവംബർ 9 അങ്ങോട്ട് പോയി നവംബർ 21 അവിടെ കയറി ഇന്ന് 3 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സ്കൂളിൽ ഓൾ മൈ താങ്ക്സ് ടു രവി തോമസ് സർ ഫോർ ദ സ്റ്റേജ് വെയർ ഐ എം റൈറ്റ് നൗ. കാരണം വെച്ചാൽ അദ്ദേഹം നേരിട്ട് വീട്ടിൽ വന്ന്, എൻ്റെ അനിയത്തി ത്രൂ ആയിട്ടാണ് കിട്ടുന്നത്, ത്രൂ മൈ സിസ്റ്റർ ഐ ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി. സോ വാട്ട് ഹാപ്പൻ, ഇറ്റ് വാസ് വെനസ്ഡേ 2:30 ഇൻ ദ ആഫ്റ്റർനൂൺ, ജൂലൈ 13. അപ്പൊ അന്നാണ്
1: 3 കംപ്ലീറ്റ് ആയി.
2: 3 കംപ്ലീറ്റ് ആയത് അന്നല്ല, 3 കംപ്ലീറ്റ് ആയത് നവംബർ 21 2025 3 കംപ്ലീറ്റ് ആയി. ഈ നവംബർ 21 വരുമ്പം 4th. അപ്പൊ അങ്ങനെയായിരുന്നു. പിന്നെ രവി തോമസ് സാറിനാണ് ഈ ഒരു സ്ഥാനത്ത് നന്ദി പറയേണ്ടത്. കാരണം അദ്ദേഹം നേരിട്ട് എൻ്റെ വീട്ടിൽ വന്നു, അച്ഛനെയും അമ്മേനെയും ഒക്കെ കണ്ട്, പിന്നെ എൻ്റെ അനിയത്തി ത്രൂ ആയിട്ടാണ് ഓപ്പർച്യൂണിറ്റി സക്സസ്ഫുൾ ആവണതും ഫ്രൂട്ട്ഫുൾ ആവണതും. അദ്ദേഹം അനിയത്തിനെ ഓഫീസിൽ വിളിപ്പിച്ചിട്ട് പറഞ്ഞാണ്, അവൾ നല്ലൊരു പാട്ടുകാരി കൂടിയാണ്, അപ്പം അവളുടെ പാട്ടോ എന്തോ കൊടുക്കാൻ പോയ സമയത്ത് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം 3 കംപ്ലീറ്റ് ആയി. പിന്നെ എൻ്റെ കുട്ടിക്കാലം പറയുകയാണെങ്കിൽ നാട്ടിലും നല്ലൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ അമ്മയുടെ വീട്ടിലായിരുന്നു ഞങ്ങളുടെ വെക്കേഷൻ മൊത്തം. ഞങ്ങൾക്ക് തില്ലങ്കേരി ഈ വീടായത് ഞാൻ +1 പഠിക്കുന്ന സമയത്താണ്.
1: അമ്മയുടെ നാട് എവിടെയായിരുന്നു?
2: അമ്മയുടെ നാട് തലശ്ശേരി മാടപ്പിടി എന്ന് പറയും, അവിടെയാണ് എൻ്റെ അമ്മയുടെ നാട്. അപ്പോൾ അമ്മയുടെ നാട് എന്ന് പറയുമ്പോൾ അതെപ്പോഴും ഒരു ഫീലാണ് ഞങ്ങൾക്ക്. ഇന്ന് പ്രായമുള്ളവരാരും ജീവിച്ചിരിപ്പില്ല, അൺഫോർച്ചുനേറ്റ്ലി ദേ ഹാവ് ഓൾ പാസ്ഡ് അവേ ഡ്യൂ ടു വേരിയസ് എയിൽമെന്റ്സ്. ഇവിടെ എന്ന് പറയുന്നത് എൻ്റെ അമ്മൂമ്മയായിട്ടുള്ളൊരു ബന്ധം, അതെടുത്ത് പറയേണ്ട ഒരു ബന്ധമാണ്. എൻ്റെ പേര് ശ്രുതി എന്ന് ഇട്ടതും എൻ്റെ അമ്മൂമ്മയാണ്. അമ്മൂമ്മയുടെ മുന്നിൽ ഒരു വലിയൊരു ട്രിബ്യൂട്ട് ഇപ്പം ആവശ്യമുണ്ട്. കാരണം എൻ്റെ അമ്മൂമ്മ മരിച്ചിട്ട് ഇപ്പം 30
1: അമ്മൂമ്മയുടെ
2: പേര് അമ്മു അമ്മ എന്ന് തന്നെയാണ്. അമ്മൂമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അമ്മൂന്ന് എൻ്റെ മോൾക്ക് പെറ്റ് നെയിം ഇട്ടിരിക്കുന്നത്. അവൾക്ക് ശരിക്കുള്ള പേര് ആദ്യ എന്നാണ്. വീട്ടിലെല്ലാവർക്കും ഇത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു, അമ്മൂന്ന് പേരിട്ട്. എൻ്റെ അമ്മൂമ്മയുടെ ഒരു ഓർമ്മയും കൂടി അതിനകത്ത് ഇരിപ്പുണ്ട്. അമ്മൂമ്മയായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടൊരു പേരക്കുട്ടിക്ക് കിട്ടുന്നൊരു ബന്ധം. എല്ലാവരുടെയും എനിക്കത് പറയാൻ പറ്റും. കാരണം ഐ വാസ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഗ്രാൻഡ് ചൈൽഡ് ഓഫ് മൈ ഗ്രാൻഡ് മദർ. ഞാൻ പറഞ്ഞല്ലേ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് മഹാലക്ഷ്മി എന്നാണ്. അപ്പം ഞാനൊരു പ്രിമച്യൂർ ബേബി ആയത് കാരണം ഒരു പരിധിവരെ നോക്കാനും ഒക്കെ അമ്മൂമ്മയുടെ സപ്പോർട്ടുണ്ടായിരുന്നു. അപ്പം അമ്മൂമ്മയുടെ കേസിൽ എന്ന് പറഞ്ഞാൽ ഷീ വാസ് അൻഹറൻറ്റ് പേഷ്യൻ്റ്. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ 35 വയസ്സിൽ ഡയബറ്റിക്കും പ്രഷറും വന്നൊരാളാണ് എൻ്റെ അമ്മൂമ്മ. അന്നത്തെ ഒരു മിത്ത് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അന്ന് ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗറും ഉള്ളവർ ഹൗസ് കോൾ ഷോസ് അറ്റൻഡ് ചെയ്യാൻ പാടില്ല, ഫുള്ളി ബെഡ് റിഡൺ ആയിരിക്കണം എന്നുള്ളൊരു വേർഷനാണ് അന്നത്തെ ഡോക്ടറിന്. അന്നത്തെ ഡോക്ടർ ഡോക്ടർ ലീലാവതി എൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്ന അമ്മ പറയാറുണ്ട്, നിങ്ങളുടെ കയ്യിലാണ് അമ്മമ്മയുടെ ജീവിതം എന്ന് അമ്മ പറയാറുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ അവർ 7 ഉണ്ട്, അവർക്ക് അങ്ങനെ പണിയെടുക്കേണ്ട ആവശ്യം വന്നിട്ടുമില്ല. പിന്നെ എന്ന് പറയുന്നത് എപ്പോഴും മോസ്റ്റ് ഓഫ് ദി ടൈം കിടത്തമാണ്. അപ്പം ലാസ്റ്റ് ആകുമ്പോൾ ആൾക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, ഭക്ഷണം വേണ്ട, അങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാ വെക്കേഷനും പോയി കഴിഞ്ഞാൽ ഞാൻ കാലിങ്ങനെ തടവി കൊടുക്കും, ഒന്നുമില്ല, ഒരു സിമ്പിൾ ഹാൻഡ് മസാജാണ് ചെയ്യുന്നത്. ആ ഹാൻഡ് മസാജിലൂടെയാണ് ആള് എന്നോട് കൂടുതൽ അടുക്ക്, ഏത് സമയം വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്നുള്ള ഒരാളായിരുന്നു ഞാൻ.
1: അങ്ങനെ അറ്റാച്ച്മെന്റ്
2: ആയിരുന്നു. അമ്മമ്മയുടെ മരണം എന്ന് പറഞ്ഞാൽ ആ മരണം വലിയൊരു ഷോക്കായിരുന്നു. 1998 April 22 ആണ് അമ്മമ്മയുടെ മരണം സംഭവിക്കുന്നത്. അതാണ് നമ്മുടെ ഫാമിലിയിലെ ആദ്യത്തെ ഡെത്ത്. 71 ആയപ്പോൾ ആ ഒരു ടൈമിലാണ് വലിയമ്മയ്ക്ക് എല്ലാം കൊണ്ടും ഹെൽത്ത്. 40 മുതലേ കംപ്ലീറ്റ് പേഷ്യൻ്റ് ആണല്ലോ. അപ്പം ബാബുരാമേന്ദ്രൻ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ആൾക്ക്. അപ്പോൾ ആ സമയത്ത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയാണ് കാര്യങ്ങൾ, ജീവിതം അങ്ങനെയായിരുന്നു. അപ്പം ഡെത്ത് കെയിം അറ്റ് ദ ഏജ് ഓഫ് 71. 71 വയസ്സിൽ April 22 1998 എനിക്ക് എൻ്റെ അമ്മൂമ്മയെ നഷ്ടപ്പെടുന്നത്.
1: സമയത്താണ് അവിടെ പോവാറ്.
2: അതായത് നമുക്ക് ഇപ്പോഴത്തെ ഒരു വെക്കേഷൻ രീതി ആയിരുന്നില്ല അന്ന്. ഇന്ന് പറഞ്ഞാൽ 10-40 ദിവസമേ ഉള്ളൂ വെക്കേഷൻ സ്കൂൾസിൽ. അപ്പൊ അന്ന് എന്ന് പറയുന്ന June 25th എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ അന്ന് ഞങ്ങൾ നാട്ടിലെത്തിയിരിക്കുക. അതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ അവിടെ ആയിരുന്നല്ലോ. ഒരു ജാൻവരി മിഡ് ഒക്കെ ആകുമ്പോൾ, അതായത് ഒരു 26-27 ഒക്കെ ആകുമ്പോൾ, അച്ഛനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, മക്കളെ എക്സാം എന്നാ കഴിയുന്നത്. അപ്പൊ ത്രൂ ദിസ് ക്വസ്റ്റ്യൻ ഐ ഹാവ് ടു കം ടു നോ ദാറ്റ് ഐ ഹാവ് ടു ബി അണ്ടർ ദ കൺക്ലൂഷൻ ദാറ്റ് വി ആർ ഗോയിങ് ഓൺ വെക്കേഷൻ. പന്ത് മുതലുള്ള കൗണ്ട് ഡൗൺ ആണ്. അന്ന് എന്ന് പറഞ്ഞാൽ രാത്രി 2 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. അതൊക്കെ ഇപ്പോഴും എൻ്റെ കൺമുന്നിൽ എനിക്കിങ്ങനെ പറയുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ഇത്. ഇന്ന് എൻ്റെ അമ്മയുടെ പാരൻസും അച്ഛൻ്റെ പാരൻസും ഇന്ന് ചെറുപ്പത്തിലേ ഇല്ല. അമ്മയുടെ പാരൻസ് ഇന്നും ജീവിച്ചിരിപ്പില്ല രണ്ടുപേരും. ഇങ്ങനെ ഒരു ചാലഞ്ച് ഉണ്ടെങ്കിലും വളരെ നല്ലൊരു കുട്ടിക്കാലമായിരുന്നു എൻ്റേത്. മീൻസ് ഹൗസ്ഫുൾ ആയിട്ട് ഒരുപാട്. അന്ന് അപ്പം നല്ല ഹെൽത്തി ആയിരുന്നു ആള്. പെട്രോൾ പമ്പിലൊക്കെ പോകുമായിരുന്നു, ക്യാഷ്യറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് 85 വയസ്സുവരെ. 50 വർഷം ഒരു മുടക്കവും ഇല്ലാതെ വിത്തൗട്ട് ഫെയിൽ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. പിന്നെ ഗുരുസ്വാമി എന്ന ടൈറ്റിലാണ് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്. 94-ാമത്തെ വയസ്സിലാണ് ആൾ മരിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ അമ്മയുടെ അനിയത്തി ലത എന്ന് പറഞ്ഞ ഒരു അനിയത്തി, ഇന്ന് അവളിവിടെ സെറ്റിൽ ആയിട്ടുണ്ട്. കൊളശ്ശേരി ഭാഗത്ത് സെറ്റിലാണ് ലതയിലെ. ഞാൻ ലത ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ അവർക്കും 2 മക്കളുണ്ട്. അവർ വീട്ടിൽ തന്നെയായിരുന്നു. അവരെ ഭർത്താവും നമ്മുടെ കൂടെ ദുബായിലായിരുന്നു. അമ്മൂമ്മേനെ അച്ചാച്ചനെ നോക്കാൻ ഒരാൾ വേണമെന്നുള്ള രീതിയിൽ അവർ തന്നെയായിരുന്നു വീട്ടിൽ. അപ്പം അതും ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ആയിരുന്നു നമുക്ക് എപ്പോഴും. അത് കൂടാതെ എൻ്റെ അമ്മൂമ്മയുടെ ഒരു അൺമാരിഡ് കസിനും കൂടി വീട്ടിലുണ്ടായിരുന്നു. അവരും ഇപ്പം 2022 May 12 അവരും മരിച്ചു.
1: ഒരുപാട് നല്ല ഓർമ്മകളാണ്.
2: നല്ല ഓർമ്മകൾ. പിന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നീ ടെൻഷൻ കൊടുക്കുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഒരേ ഒരുപാട് റിമാർക്സ് അങ്ങനെയും ഉണ്ട്. അത്ര സിമ്പിൾ ആയിരുന്നില്ല ലൈഫ്. എന്നാലും ഈ നല്ല ഓർമ്മകൾ എന്നും ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാനാണ്.
0: ശാരീരിക പരിമിതികൾക്കപ്പുറം തന്റെ കഴിവിനാൽ ജീവിതപാതയിലൂടെ മുന്നേറുന്ന തില്ലങ്കേരി സ്വദേശിനി ശ്രുതി ശ്രീധരന്റെ വിശേഷങ്ങൾ അടുത്ത ദിവസം ജനകീയത്തിലൂടെ തുടർന്ന് കേൾക്കാം. ജനകീയം. കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
1: ഇനി കേൾക്കാം നാടൻ പാട്ടുകൾ.

0: നാടൻ പാട്ടുകളായിരുന്നു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345. മറ്റൊരു നമ്പർ 9495 532 542.
2: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
3: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
4: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
5: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറിയുമായി റേഡിയോ മലബാർ 89.6 FM.

0: കത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 രാമകഥാഗാനിലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും തുടർന്ന് ആർദ്രഗീതങ്ങളാണ്. 8:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:00 വായനശാലയിൽ മാധവിക്കുട്ടിയുടെ കഥകൾ എന്ന കഥാസമാഹാരത്തിലെ പട്ടങ്ങൾ എന്ന കഥ കേൾക്കാം. അവതരണം ചന്ദ്രലേഖ മല്ലിശ്ശേരി. 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങളാണ്. 10:00 കെ പി ബ്രഹ്മാനന്ദന്റെ ചരമദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇനി കേൾക്കാം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. നാളെ രാവിലെ 5:15 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് ബീന ആനന്ദപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്തയാണ്. തുടർന്ന് മലബാർ ഡയറിയിൽ ആദ്യം കേൾക്കാം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ സീതാസ്വയംവരം എന്ന കവിത മനോജ് അവതരിപ്പിക്കുന്നു. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, മട്ടന്നൂർ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, പത്രവിശേഷം. 6:30 രാമകഥാഗാനിലയം. ഇതിൽ യുദ്ധകാന്ഡത്തിലെ ഇന്ദ്രജിത്തിൻ്റെ വിജയം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ലീന കെ കെ മട്ടന്നൂർ. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ കേൾക്കാം തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയത്തിൽ ശ്രുതി ശ്രീധരൻ തില്ലങ്കേരി പങ്കെടുത്തതിൻ്റെ 2-ാം ഭാഗം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനശാല, മാധവിക്കുട്ടിയുടെ പട്ടങ്ങൾ എന്ന കഥ കേൾക്കാം. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, പത്രവിശേഷം. തുടർന്ന് കേൾക്കാം ചലച്ചിത്രഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5:15 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ജനകീയം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 രാമകഥാഗാനിലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306481521 6238180381.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 7 വിളിക്കുക.
4: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ രാജു, മൊബൈൽ വിടു.
5: ചേച്ചി ബാങ്കിന്റെ നമ്പർ വേണം, റീഫണ്ട് വന്നില്ലെന്നേ. ഏട്ടി ഇപ്പൊ തന്നെ കോൾ ചെയ്യാ ചേച്ചി.
4: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
5: അപ്പൊ ശരിയായ നമ്പർ
4: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
5: ചേച്ചി എന്നെ രക്ഷിച്ചു,
4: പണിയിൽ നിന്നല്ല.
5: ചെയ്തോളാം. RBI പറയുന്നു,
6: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
7: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ത്യ US നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ അനന്തമായ സാധ്യതകളാണുള്ളതെന്നും പഠനം മുടങ്ങിയവർ തുടർ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി N ഷംസുദ്ദീൻ. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് സ്കൂളുകളിൽ കതിര് കാർഷിക ക്ലബ് പദ്ധതി ആരംഭിക്കുമെന്ന് മന്ത്രി T സിദ്ദിഖ്. സംസ്ഥാനത്ത് കർക്കടക വാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. വിപുലമായ ഗതാഗത സംവിധാനമൊരുക്കി KSRTCയും കൊച്ചി മെട്രോയും. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സഭ തുടങ്ങിയതു മുതൽ നിരവധി തവണ നടപടികൾ തടസ്സപ്പെട്ടു. അതിനിടെ ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കേരള പുനർനാമകരണം ബില്ലും ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ബില്ലും ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ സഭയിൽ അവതരിപ്പിച്ചു. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്നദ്ധനാണെന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിൽ നിന്ന് പ്രതിപക്ഷം പിന്മാറണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കടലിൽ കാണാതായ കൊല്ലം സ്വദേശി ഗൌതം കൃഷ്ണയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ഒപ്പമുണ്ടായിരുന്നു. ഗൌതമിനെ കണ്ടെത്തുന്നതിനായി പ്രതികൂല കാലാവസ്ഥയെ മറികടന്നുകൊണ്ട് സർവ്വ സംവിധാനങ്ങളും സംയോജിപ്പിച്ചുള്ള തിരച്ചിലാണ് തുടരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
8: മത്സ്യത്തൊഴിലാളികളെ കൂടി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ കൂടി കൂടുതൽ പങ്കാളികളാക്കിക്കൊണ്ട് തിരച്ചിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം. ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഈ രംഗത്ത് പരിചയമുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ഗൗരവമായി ഗവൺമെന്റ് ആലോചിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള ഒരു പ്രത്യേകമായ ഒരു സംവിധാനം, ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജർ ഉണ്ടാക്കും.
7: വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ വീട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി VE അബ്ദുൾ ഗഫൂറും സന്ദർശിച്ചു. ജോണിന്റെ കുടുംബത്തിന് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി. നിരന്തരം അപകടങ്ങൾ നടക്കുന്ന മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട വിഷയം പഠിച്ച് ശാശ്വത പരിഹാരം കാണുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് ഭാഗമായി സ്കൂളുകളിൽ കതിര് കാർഷിക ക്ലബ് പദ്ധതി ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി T സിദ്ദിഖ്. കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി സംസ്ഥാന കോൺക്ലേവ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൃഷിയിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് നൽകുന്ന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ അനന്തമായ സാധ്യതകളാണുള്ളതെന്നും പഠനം മുടങ്ങിയവർ തുടർ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇടുക്കി ജില്ലയിലെ തുല്യതാ കോഴ്സുകളുടെ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുടർ പഠനത്തിന് സാക്ഷരതാ മിഷന്റെ 4 തരം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള തുല്യതാ കോഴ്സുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ US നാവിക സേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ തുടക്കമായി. സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ മേഖലയിൽ ഇരു രാജ്യങ്ങളുടെയും നാവികസേനകൾ തമ്മിലുള്ള സഹകരണവും പരസ്പര പ്രവർത്തനക്ഷമതയും കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് അഭ്യാസത്തിന്റെ ലക്ഷ്യം. അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ LP UP വിഭാഗങ്ങളിൽ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയിലേക്ക് വിദ്യാലയങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള സ്കൂളുകൾ ഓഗസ്റ്റ് 13 കൈറ്റ് ജില്ലാ ഓഫീസിൽ ഇമെയിൽ മുഖേന അപേക്ഷ നൽകണം. വിശദാംശങ്ങൾ www.kite.kerala.gov.in വെബ്സൈറ്റിൽ ലഭ്യമാണ്. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് തുടക്കമായി. ദേശീയ പതാക ഉയർത്താനും ദേശസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാനത്ത് കർക്കടകവാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് കർക്കടകവാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങളുണ്ടായിരിക്കും. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കടകവാവ് ബലിതർപ്പണം ബുധനാഴ്ച പുലർച്ചെ 2 തുടങ്ങും. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, വർക്കല പാപനാശം, ശംഖുമുഖം, കടപ്പുറം എന്നിവിടങ്ങളിലും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാവ് ബലിയോടനുബന്ധിച്ച് കൊച്ചി മെട്രോ സർവീസ് നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:15 11:30 സർവീസ് ഉണ്ടായിരിക്കും. KSRTCയും വിപുലമായ ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ കർക്കടകവാവ് ബലിതർപ്പണത്തിനായി എത്തുന്ന ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിനായുള്ള ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ബുധനാഴ്ച പുലർച്ചെ മുതൽ നടക്കുന്ന ബലിതർപ്പണത്തിനായി മുൻവർഷങ്ങളെക്കാൾ കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
9: ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ശക്തമായ മഴയിൽ മണപ്പുറത്ത് വെള്ളം കയറിയിരുന്നു. എന്നാൽ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ മഴ മാറി നിന്നതിനാൽ പ്രതീക്ഷയിലാണ് എല്ലാവരും. മണപ്പുറത്ത് വെള്ളം കയറിയാൽ പാർക്കിംഗ് ഗ്രൌണ്ടിലും ആൽത്തറ ഭാഗത്തും റോഡിലുമായിരിക്കും കർമ്മങ്ങൾ നടത്തുക. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ചെളി കയറിക്കിടുന്ന ശിവക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ. പന്തൽ നിർമ്മാണം ഉൾപ്പെടെ അന്തിമഘട്ടത്തിലാണെന്ന് ആലുവ മഹാദേവ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വ്യക്തമാക്കി. 400 പോലീസുകാരെയാണ് സുരക്ഷയുടെ ഭാഗമായി വിന്യസിക്കുന്നത്. ബലിതർപ്പണത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോ KSRTCയും അധിക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
7: വാവ് ബലിയോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരങ്ങളിലും കടവുകളിലും കടൽ തീരങ്ങളിലും നടക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഹരിതചട്ടം കർശനമാക്കി ശുചിത്വ മിഷൻ. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പരമാവധി ഒഴിവാക്കി പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആറന്മുള പള്ളിയോട സേവാ സംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ദേവസങ്കീർത്തന സോപാനം വഞ്ചിപ്പാട്ട് മത്സരം 2026 3 പിന്നിട്ടു. ഓഗസ്റ്റ് 23 സമാപന സമ്മേളനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
10: ആറന്മുള വള്ളസദ്യയുടെയും ഉത്രട്ടാതി വള്ളംകളിയുടെയും ഭാഗമായി ക്ഷേത്രസന്നിധിയിൽ വെച്ചാണ് ദേവസങ്കീർത്തനം വഞ്ചിപ്പാട്ട് മത്സരം അരങ്ങേറുന്നത്. ആറന്മുളയിലെ 52 പള്ളിയോടക്കരകളിൽ നിന്നുള്ള 18-40 ഇടയിൽ പ്രായമുള്ളവരുടെ ടീമുകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. പരമ്പരാഗതമായ വഞ്ചിപ്പാട്ട് ശൈലിയും ആറന്മുളയുടെ സാംസ്കാരിക പൈതൃകവും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. വിജയികൾക്ക് 52 സ്വർണത്തിലുള്ള എവർ റോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകും.
7: സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നുണ്ടെങ്കിലും മഴക്കെടുതികൾ തുടരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. ഇന്ത്യ US നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ അനന്തമായ സാധ്യതകളാണുള്ളതെന്നും പഠനം മുടങ്ങിയവർ തുടർ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി N. ഷംസുദ്ദീൻ. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് സ്കൂളുകളിൽ കതിര് കാർഷിക ക്ലബ് പദ്ധതി ആരംഭിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് കർക്കടക വാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. വിപുലമായ ഗതാഗത സംവിധാനമൊരുക്കി KSRTCയും കൊച്ചി മെട്രോയും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

രാമകഥ ഗാനലയം. 25-ാം ദിവസമായ ഇന്ന് അധ്യാത്മരാമായണം യുദ്ധകാണ്ഡത്തിലെ കുംഭകർണന്റെ നീതിവാക്യം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ശിവന്യ പട്ട.

ഹനുമാൻ തിരിച്ചെത്തി. വാനരന്മാർ സഹർഷം ഹനുമാനെ സ്വാഗതം ചെയ്തു. പവനപുത്രനായ ഹനുമാൻ സീതയെ കണ്ട് മടങ്ങി വന്ന വാർത്ത സുഗ്രീവൻ ശ്രീരാമനെ അറിയിച്ചു. ശ്രീരാമന്റെയും സുഗ്രീവന്റെയും മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് ഹനുമാൻ പറഞ്ഞു, ഹേ രാജേന്ദ്ര, ദുഃഖാർത്ഥിയായ സീതാദേവി അങ്ങയുടെ കുശലം അന്വേഷിച്ചു. അശോകവനിക മധ്യത്തിലായി ശിംശിപാവൃക്ഷത്തിന്റെ ചുവട്ടിൽ രാക്ഷസികളാൽ ചുറ്റപ്പെട്ട് ശോകാകുലിയായി രാമരാമ എന്ന് ജപിച്ചുകൊണ്ട് സീതാദേവിയെ കാണപ്പെട്ടു. ഹനുമാന്റെ ലങ്കാമർദ്ദന വൃത്താന്തവും ശ്രീരാമനെയും സുഗ്രീവനെയും അറിയിച്ചു. ഹനുമാന്റെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ അത്യന്തം സന്തുഷ്ടനായി. ഹേ ഹനുമൻ, ഭവാൻ ചെയ്യപ്പെട്ട ഈ കാര്യം ദേവന്മാർക്ക് പോലും ദുഷ്കരമായിട്ടുള്ളതാണ്. ഇതിന് പ്രത്യുപകാരം ചെയ്യുവാനായി ഒന്നും ഞാൻ കാണുന്നില്ല. ഹേ വായുപുത്ര, എന്റെ സർവസ്വവും ഞാനിതാ തന്നിരിക്കുന്നു. സുഗ്രീവൻ പറഞ്ഞു, വലിയ സമുദ്രം നാം തരണം ചെയ്യണം. സമുദ്രം തരണം ചെയ്യുവാനുള്ള ആലോചനകളാണ് ഇനി നാം ചെയ്യേണ്ടത്. ലങ്കാപുരിയുടെ പ്രത്യേകതകളെല്ലാം ഹനുമാൻ വിവരിച്ചു കൊടുത്തു. സുഗ്രീവൻ സൈനികരെ സജ്ജരാക്കി. അവർ സമുദ്രതീരത്തേക്ക് ചെന്നു. ശ്രീരാമൻ സുഗ്രീവനോട് പറഞ്ഞു, നമ്മളെല്ലാവരും മകരമത്സ്യാദികൾ വസിക്കുന്ന സമുദ്രത്തിന്റെ കരയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഉപായം കൊണ്ടല്ലാതെ മുന്നോട്ടു പോകുവാൻ സാധ്യമല്ല. നമുക്ക് സമുദ്രം തരണം ചെയ്യുവാനുള്ള മാർഗങ്ങൾ ആലോചിക്കാം. ഈ സമയത്ത് രാവണൻ തന്റെ മന്ത്രിമാരെയെല്ലാം വിളിച്ച് ഹനുമാൻ ചെയ്ത പരാക്രമങ്ങളെക്കുറിച്ച് ആലോചിച്ചു. അക്ഷകുമാരനെയും അസംഖ്യം സൈനികരെയും വധിച്ച കാര്യം അവർ ചർച്ച ചെയ്തു. രാവണന്റെ വാക്കുകൾ കേട്ട് രാക്ഷസന്മാർ പറഞ്ഞു, നാഥ, യുദ്ധത്തിൽ സർവ്വലോകങ്ങളും ജയിച്ച അങ്ങേക്ക് രാമനിൽ നിന്ന് എന്തു ശങ്കിക്കാനാണ്? അങ്ങയുടെ പുത്രനാൽ ദേവേന്ദ്രനെ ബന്ധനസ്ഥനാക്കി ഈ രാജധാനിയിൽ കൊണ്ടുവയ്ക്കപ്പെട്ടു. കുബേരനെ പരാജയപ്പെടുത്തി പുഷ്പക വിമാനം കൈക്കലാക്കി. ഇവൻ വെറുമൊരു വാനരൻ. ഇവനിൽ നാം എന്ത് പൗരുഷമാണ് കാണിക്കാനുള്ളത്? അങ്ങ് ആജ്ഞാപിക്കുകയാണെങ്കിൽ ഞങ്ങൾ പോയിട്ട് ഭൂമിയിൽ വാനരന്മാരും മനുഷ്യരുമില്ലെന്ന അവസ്ഥ വരുത്തിയിട്ട് തിരിച്ചുവരാം. അപ്പോൾ രാവണനോട് സഹോദരനായ കുംഭകർണൻ പറഞ്ഞു, ഭവാൻ ഇപ്പോൾ തുടങ്ങിവെച്ച ഈ കാര്യം സ്വന്തം വിനാശത്തിന് മാത്രമായിട്ടുള്ളതാണ്. ഭാഗ്യവശാൽ ഭവാൻ ഇതേവരെ മഹാത്മാവായ ശ്രീരാമനാൽ കാണപ്പെട്ടിട്ടില്ല. ശ്രീരാമൻ ഭവാനെ കാണുകയാണെങ്കിൽ അങ്ങ് ജീവനോടെ മടങ്ങിവരില്ല. രാമൻ വെറുമൊരു മനുഷ്യനല്ല, സീതയാകട്ടെ മഹാലക്ഷ്മിയാണ്. അവൾ ഭവാനാൽ കൊണ്ടുവരപ്പെട്ടു. ഇനി എന്തുതന്നെയും സംഭവിക്കാം. എല്ലാം ഞാൻ വേണ്ടതുപോലെയാക്കാം. ഭവാൻ ശാന്തനായിരിക്കുക. കുംഭകർണന്റെ വാക്കുകൾ കേട്ട് ഇന്ദ്രജിത്ത് പറഞ്ഞു, എനിക്ക് അനുജ്ഞ നൽകുകയാണെങ്കിൽ ഞാൻ രാമലക്ഷ്മണന്മാരെയും സുഗ്രീവനെയും വധിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ രാവണ സഹോദരൻ വിഭീഷണൻ അവിടെ വന്ന് രാവണനെ പ്രണമിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു, ഹേ രാജൻ, കുംഭകർണനോ ഇന്ദ്രജിത്തോ മഹാപാർശ്വനോ മഹോദരനോ നികുംഭകുംഭന്മാരോ അധികായനോ ആരും തന്നെ ശ്രീരാമനോട് യുദ്ധം ചെയ്യുവാൻ ശക്തരല്ല. സീതാദേവിയെ തന്നെ ധാരാളം ധനത്തോടുകൂടി ശ്രീരാമചന്ദ്രന് സമർപ്പിച്ച് സുഖിയായിരിക്കുക. വിഭീഷണവാക്യങ്ങൾ കേട്ട് ക്രുദ്ധനായ രാവണൻ പറഞ്ഞു, എന്നാൽ ദത്തമായ ഭോഗങ്ങൾ അനുഭവിച്ച് പോഷിപ്പിക്കപ്പെട്ട നീ എന്റെ സമീപത്തിരുന്നു കൊണ്ട് എന്റെ ഹിതകാരികളായി ഇവരോട് എതിർനിൽക്കുകയാണല്ലോ. മിത്രഭാവം നടിച്ചുകൊണ്ടിരിക്കുന്ന നീ എന്റെ ശത്രു തന്നെ. നിന്റെ കൂട്ടുകെട്ട് എനിക്ക് യോജിച്ചതല്ല. മറ്റൊരു രാക്ഷസനാണ് ഇപ്രകാരം പറഞ്ഞതെങ്കിൽ ഞാൻ അവനെ അപ്പോൾ തന്നെ വധിച്ചു കളയുമായിരുന്നു. രാവണന്റെ പരുഷവചനങ്ങളാൽ ധിക്കരിക്കപ്പെട്ട വിഭീഷണൻ സഭാമധ്യത്തിൽ നിന്ന് പെട്ടെന്നെഴുന്നേറ്റ് നാല് മന്ത്രിമാരോടുകൂടി ആകാശത്തിലേക്ക് ഉയർന്ന് രാവണനോട് പറഞ്ഞു, ഭവാൻ നാശം പ്രാപിക്കാതിരിക്കട്ടെ. പ്രിയം പറയുന്ന എന്നെ ഭവാൻ ധിക്കരിച്ചുവെങ്കിലും അങ്ങ് എന്റെ ജ്യേഷ്ഠനും പിതാവിന് തുല്യനുമാണ്. ദശരഥന്റെ രാജധാനിയിൽ അങ്ങയുടെ കാലൻ ശ്രീരാമനായി ജനിച്ചിരിക്കുന്നു. ഹേ രാവണ, മുഴുവൻ രാക്ഷസകുലവും ഭവാനും വധിക്കപ്പെടുന്നത് കാണാൻ എനിക്ക് കരുത്തില്ല. അതിനാൽ ഞാൻ രാഘവ സമീപത്തേക്ക് ഗമിക്കുകയാണ്. ഞാൻ പോയിക്കഴിഞ്ഞാൽ വളരെക്കാലം സുഭവനത്തിൽ രമിച്ചുകൊണ്ടിരുന്നാലും

0: ലയം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
3: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
4: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ, 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
3: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
4: അരോമ, ദ ബെസ്റ്റ് place to celebrate.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ, ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
2: ഹരിത സമൃദ്ധി.
3: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ടാഫ്കോസിന്റെ നേതൃത്വത്തിൽ മുയ്യം വയലിൽ സംഘടിപ്പിച്ച കർഷക സദസ്സിൽ കർഷകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ശബ്ദലേഖനത്തിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: നമ്മളെ വഴിയോര വിപണിയുമായി ബന്ധപ്പെട്ട് നമ്മളെ ഈ മുയ്യത്തെ കാർഷിക രീതികളെ കുറിച്ചൊന്ന് അറിയാനും അതിന് അറിവ് കൊടുക്കുവാനും വേണ്ടിയില്ല നമ്മളെ ആ ഒരു സ്ഥലത്തിലാണ് ഈ ഒരു ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ കാർഷിക രീതി എന്ന് പറയുന്ന മുയ്യം ഇപ്പൊ നല്ല സൂചിപ്പിച്ചതുപോലെ ഏകദേശം 100 ഏക്കറുകളാണ്. 100 ഏക്കറയിലും മേലെ നമ്മൾ നെൽകൃഷി ചെയ്ത ഒരു അവസരം 40 ഏക്കറോളം നമ്മൾ പാടശേഖരത്തിൽ നെൽകൃഷിയും പച്ചക്കറി കൃഷിയായി ചേർന്നതാണ് ചെയ്തതാണ്. ഇപ്പൊ അത് ചുരുങ്ങി തരിശിലേക്ക് കുറെ ഭാഗം തരിശിലേക്ക് മാറാൻ വേണ്ടി നമുക്ക് സഹായിച്ചിട്ടുണ്ട്. പാടശേഖരത്തിന്റെ നേതൃത്വത്തിൽ തന്നെ നമ്മളത് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി തരിച്ചില്ലാത്ത പാടശേഖരമാക്കണമെന്നുള്ള ആ ഒരു ഉദ്ദേശങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ച് കഴിഞ്ഞ വർഷമല്ല അതിനപ്പുറത്തെ വർഷം കുറച്ച് തരിച്ചില്ലാതെ രൂപത്തിലാക്കി 1 വളക്കും നമ്മൾ തരിച്ചില്ലാതെ ആക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി കാലാവസ്ഥ നമ്മളെ വളരെയധികം ദ്രോഹിച്ചു. ഒരുപാട് നെൽകൃഷിയിൽ നഷ്ടം നമുക്ക് നേടേണ്ടി വന്നു. ഞാനും കെ പി മുഹമ്മദ് കുഞ്ഞും കൂടി അതുപോലെ രാജീവൻ എല്ലാവരും കൂടി ഒരു 4 ഷെയർ ആക്കി ഞാൻ കുറച്ച് കൃഷി ഏറ്റെടുത്ത് നടത്തി. അതിൽ നമുക്ക് ഭീമമായ നഷ്ടം സംഭവിച്ചു. 6 പ്രാവശ്യം കറ്റം വെള്ളം കയറി. അപ്പൊ അത് നമ്മൾ ഒരു കണക്കിലെടുത്തില്ല. നമ്മൾ ഈ പച്ചക്കറിയിലെ കുടി അത് നമ്മൾ മേക്കപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമം. അങ്ങനെയാണ് നമ്മളെ ഈ പാടശേഖരത്തിന്റെ നമുക്ക് നെല്ലിൽ നഷ്ടം വന്നു കഴിഞ്ഞാലും നമുക്ക് പച്ചക്കറിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നില്ല ആ ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് നമുക്കുള്ളത്. എപ്പോഴും നമ്മൾ കൃഷി തുടങ്ങുന്നത് വെച്ചാൽ ഇപ്പൊ നമ്മൾ പച്ചക്കറി കൃഷി നവംബർ മാസം നമ്മളെ ഒരു ഇതിന് ഏകദേശം ഒരു തുടക്കം കുറിക്കരുത്. പക്ഷെ ഈ പ്രാവശ്യം നമുക്ക് വയല് ഒരു ഇടമഴ പെയ്തത് കൊണ്ട് വയല് ഉഴുതു കൊടുക്കാനും സമയാസമയം അതിൽ കൃഷി ചെയ്യാനും സാധിക്കാത്തൊരവസ്ഥയുണ്ട്. എന്നിരുന്നാലും ട്രാക്ടർ ഉപയോഗിച്ച് പരമാവധി നേരത്തെ ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഉഴുതു കൊടുത്ത് അതാണ് ഇപ്പൊ ഓരോരുത്തരും പങ്കുവെച്ചിട്ടുള്ളത്. കീരക്കൃഷി ചെയ്ത 100 രൂപയ്ക്ക് വിറ്റു എന്നുള്ള തരം പറയുന്നത് അതാണ്. ആദ്യമായിട്ട് നമ്മൾ കീരക്കൃഷിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. കീരയാണ് ഏറ്റവും കൂടുതൽ 1 മാസം കൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന രീതി കീരക്കൃഷിയാണ്. വെള്ളരിയാണ് കൂടുതലും നമ്മൾ ഉൽപ്പാദിപ്പം. അതുപോലെ കക്കിരി ഇപ്പം പുതുമ ആയതുകൊണ്ട് കക്കിരി പഴയ കാലങ്ങളിൽ നമ്മൾ കക്കിരി കൃഷി ചെയ്യാറില്ല. കാരണം ഇപ്പൊ അന്ന് ഹൈബ്രിഡ് വിത്ത് ഇറങ്ങിയതിനു ശേഷം അതൊക്കെ നമ്മൾ കൊണ്ടുവന്നതും നമ്മളെ ഗ്രൂപ്പ് തന്നെയായിരുന്നു. ഹൈബ്രിഡ് വിത്ത് ആദ്യമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് നമ്മളെ ഗ്രൂപ്പാണ്. നമ്മൾ 9 വർഷം പിന്നിട്ട് നമ്മളെ

0: ഈ പച്ചക്കറി ബില്ലിൽ നമ്മളെ ഒരു ഗ്രൂപ്പ് സംരംഭം. അതിനു മുമ്പേ എന്നെ സംബന്ധിച്ച് 2 രൂപയ്ക്ക് മത്തൻ കളിപ്പറമ്പ് കൂടുതൽ കൊടുത്ത കാലഘട്ടം മുതൽ നമ്മൾ ഇന്നിപ്പം 40 രൂപ 50 രൂപ 60 രൂപയ്ക്ക് ഇവിടെ വിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി. അന്ന് ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും സംസാരിച്ചത് പോലെ അവിടെ കൊണ്ട് തള്ളിയിട്ട് നമ്മൾ വരും. അവരെ അവരുടെ സമയം വരുമ്പോ തൂക്കും. ഒരു ചാക്കിൽ 60 കിലോ അല്ലെങ്കിൽ 2 കിലോ കട്ടിങ് പിന്നെ കേടുള്ളത് തിരിഞ്ഞു വെച്ചാൽ അത് തൂക്കം കുറയും. അപ്പൊ ഏറ്റവും വില കുറഞ്ഞ് എന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾക്ക് പരമാവധി കർഷക സഹായിക്കാൻ വേണ്ടിയും നല്ല പ്രോത്സാഹനങ്ങൾ കൊടുക്കാൻ വേണ്ടിയും നമുക്ക് സാധിക്കാറുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതുവരെ ഇപ്പം നമ്മളെ മമ്മിനിയൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ നിലയിൽ എത്തിച്ചേരാനും സാധിച്ചിട്ടുള്ളത്. നമ്മളെ ഗ്രൂപ്പിന്റെ ഇത് എന്ന് പറഞ്ഞാൽ ഈ 9 വർഷം മുമ്പേ തന്നെ നമ്മൾ കൃഷി നെൽകൃഷിയായിട്ടെടുത്ത് നടത്തി. പച്ചക്കറി ഏകദേശം ഒരു 2.5 ഏക്കറോളം പച്ചക്കറി കൃഷി ചെയ്തു വരുന്നുണ്ട്. നമുക്ക് ഇപ്പം കർഷകർക്ക് ആർക്കും ഒരു നഷ്ടം വന്ന രീതിയിലേക്ക് പറയാൻ സാധിക്കില്ല. സർക്കാരിന്റെ ഇൻസെന്റീവായിട്ട് ഒരു 2 ന് 80 രൂപ നെല്ലിനും അതുപോലെ തന്നെ പച്ചക്കറിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുമ്മായം അത് പിന്നെ വിത്തുകൾ ഇതെല്ലാം സബ്സിഡി ആയിട്ട് കിട്ടുന്നുണ്ട്. അതെല്ലാം കൊണ്ട് തന്നെ നമ്മൾ ആരും നമ്മളെ ഈ മേഖലയിൽ ഈ കാർഷിക മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു ആനുകൂല്യം കിട്ടാത്ത ഒരു കർഷകനും നമ്മളെ ഈ വാർഡിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എല്ലാവർക്കും നമുക്ക് പച്ചക്കറി ആയാലും നെല്ലിൻ്റെ ആയാലും ആനുകൂല്യത്തിനുള്ള അപേക്ഷകൾ അതാത് സമയം നമ്മളെ കൃഷിഭവനിൽ എത്തിച്ച് അവർക്ക് ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കാറുമുണ്ട്. പിന്നെ നമ്മളെ ഈ കൃഷിക്ക് കൂടുതലും ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ വരുന്ന നമ്മൾ ജലസേചനമാണ്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് 10-50 വർഷത്തോളം ആയോ ഒരു സംശയമുണ്ട്. 50 മേലെയായി ഒരു ഇറിഗേഷന്റെ ഒരു പ്രൊജക്ട് ഉണ്ട്. വെള്ളം സുലഭമായി നമുക്ക് ആവശ്യാർത്ഥം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന തടയണിയിട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ്. ആ ഒരു സംവിധാനങ്ങളെല്ലാം ഈ മുയത്തെ കൃഷിന്റെ ആ ഒരു വികസനത്തിനല്ല ഒരു കാരണമായിട്ട് തീർന്നിട്ടുള്ളത്. നിലവിലിപ്പം ആരുടെയും കർഷകരുടെ സഹകരണം ഇല്ലാന്നും പറയാൻ പറ്റില്ല. കുറച്ചു ഭാഗം സഹകരിക്കൂല. എന്നിരുന്നാലും ആരെയും നമ്മൾ വേർതിരിച്ചുകൊണ്ടോ ഒന്നും നമ്മൾ ചെയ്യാറില്ല. എല്ലാം ഭംഗിയായി ഇതുവരെയും പാടശേഖരത്തിന്റെ അതുപോലെ തന്നെ പച്ചക്കറി ക്ലസ്റ്ററിന്റെയും പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ഉൽപാദനം, നമ്മൾ ഉൽപാദനം ഈ ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിൽ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വില നിലവാരം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യ ചീര ഉൽപ്പാദിപ്പിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ അതിനോടൊപ്പം പല പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കും. അത് കൊണ്ടുപോയി വിൽക്കും. ആ വിൽക്കുന്നത് കുറച്ച് അധിക വിലക്ക് വിൽക്കും. ഇതെല്ലാം ഇപ്പം ചില ആളുടെ കാഴ്ചപ്പാട്. പക്ഷെ അത് 1-2 ആൾക്കാർ ഇത് ചെയ്യുമ്പോൾ അതിന് നമ്മളൊരു കമ്മിറ്റി രൂപീകരിച്ചത് ചെയ്തില്ല. അടുത്ത് നമ്മൾ കമ്മിറ്റി രൂപീകരിച്ചിട്ട് വില നിലവാരം നിശ്ചയിച്ചിട്ട് ചെയ്യും. എന്നിരുന്നാലും ചില കർഷകർ അതിനോടൊപ്പം സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഒരു ഏകീകരണ സ്വഭാവം ആരുടെയിടയിലും ചില സമയത്ത് ഉണ്ടാകുന്നില്ല. എന്നാലും പരാതികളൊന്നുമില്ല. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അതിൽ ചില ആൾക്കാർ കുറച്ച് കൂടുതൽ പൈസ വാങ്ങുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഒരു സംശയമുണ്ട്. ചില ആൾക്കാർ പുറത്തുനിന്ന് സ്ഥാനം കൊണ്ടുവന്ന് വിപണനം നടത്തുന്നുണ്ട്. അതിനൊക്കെ തടയണ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില സംവിധാനങ്ങളും ഇവിടെ രൂപപ്പെടുത്തിയിരുന്നു. 2-3 വർഷം മുമ്പേ ഒരു ഏപ്രിൽ നമ്മളെ ഒരു കർഷകരിലെ ഒരു അംഗീകാരം എന്ന നിലയിൽ ഒരു ഏപ്രിൽ ഇട്ടുകൊണ്ടാണ് ആ വിപണനം നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ അതിൽ നിന്ന് നമ്മൾ മാറി. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ടാഗ് ഒരു, കാരണം അതിൽ ചില പരാതികൾ ഈ ഗുണഭോക്താക്കൾ അതിനെ വാങ്ങിച്ചു പോകുന്നവര് ചില പരാതികൾ ഉന്നയിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അത്തരത്തിലെ ആ ഒരു ഇതിലേക്ക് മാറിയത്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുറത്തുനിന്ന് സാധനം കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ള ആ ഒരു രീതി, പുറത്തുനിന്ന് സാധനം കൊണ്ടുവരുന്നോ എന്നുള്ള ആ രീതിയിൽ ചെയ്യുന്നതിനാണ് നമ്മൾ ഫോട്ടോ വെച്ച ഒരു ID കാർഡ് ഓരോ കർഷകന്റെയും കഴുത്തിലിട്ടുകൊണ്ട് ആ പച്ചക്കറികൾ വിപണനം നടത്തണമെന്നുള്ളത് തീരുമാനിച്ചിട്ടുള്ളത്. അത് ഈ പ്രാവശ്യം മുഴുവൻ കുറച്ച് കർഷകർ കൂടുതൽ അറ്റാഗ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമെന്നുള്ളത് പറയുന്നു. പുരുഷന് വരുമാനം ഏകദേശം പുരുഷന് എത്ര വരുമാനം കിട്ടും? ഞാൻ സാറോട് പറയും, ഞാൻ 15 വർഷത്തോട് 2.5 ലക്ഷം രൂപ പച്ചക്കറി കിട്ടും എന്ന് ഞാൻ പറയും. അപ്പോ ആനുകൂല്യങ്ങളും എല്ലാം കൂടി കർഷകർക്ക് നല്ല വരുമാനമുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഇത്ര തന്നെ കൃഷി ചെയ്താൽ ഇത്ര വരുമാനമുണ്ട് എന്നുള്ളത് ഒറ്റവാക്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കാം. അപ്പൊ നമ്മൾക്ക് ഒരു 5 സെന്റ് കീറിയിട്ട് കഴിഞ്ഞാൽ ആ 5 സെന്റിൽ നിന്ന് എത്ര കിട്ടും ചീര പറിക്കാം എന്നിട്ട് കണക്ക് നമ്മൾ പറയും. ആ 5 സെന്റിൽ നിന്ന് എത്ര കിട്ടും ചീരന്റെ വില കിട്ടും എന്നില്ലെന്ന് നമുക്ക് പറയും. ഇത്രയും വർഷം 9 വർഷമായി നമ്മൾ 30 റുപ്യ കൂടി കെട്ടും ചീര കൊടുക്കും. 30 കെട്ടും 9 ഇത് 9ാമത്തെ വർഷം ഏകദേശം 650-700 ഗ്രാം ചീര ഉണ്ടാവും. അപ്പൊ ചീരയിലും അതുപോലെ തന്നെ ഗുണനിലവാരത്തിലും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളായിരിക്കും വാങ്ങുന്നവർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ചീരകൾ കുറച്ച് മെച്ചപ്പെട്ട കളറും അതിന്റെ ആ ഒരു രുചിയും ഇതെല്ലാം അതുകൊണ്ട് നമ്മള് ചീര വാങ്ങാനുണ്ടാവും. ഞാൻ ഇന്നലെ സാറ് പറഞ്ഞ പോലെ അന്ന് സാറ് ചീര കേൾപ്പിച്ചപ്പോ ഞാൻ ചായ കുടിച്ച് ഞാൻ മുമ്പിൽ നമ്മളെ ചീര വരപ്പിച്ച് കിട്ടും. അപ്പൊ ഇന്നലെ 40 കെട്ട് ചീര നമ്മൾ കൊണ്ടുവന്ന് അരമണിക്കൂർ എടുത്തിട്ടില്ല 40 കെട്ട് ചീര അരമണിക്കൂർ കൊണ്ട് നമ്മളെ ചീര തേടി വന്നിട്ട് വാങ്ങിട്ട് പോന്ന രീതിയിലേക്ക്. അപ്പൊ നമ്മളൊരു മാർക്കറ്റിംഗിൽ ഒരു ഐഡിയ കാർഡും വെച്ച് ആ മാർക്കറ്റ് രീതിയും അതുപോലെ തന്നെ നമ്മൾ ഗുണനിലവാരമില്ല ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവരെ തന്നെയാണ് കൂടുതലും സാധനം പോവാന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അതിനെ സംബന്ധിച്ച് പറയാം. എന്നാ നമ്മൾ ഉപയോഗിക്കുന്ന വിത്ത് ഹൈബ്രിഡ് വിത്തുകളാണ്. നമ്മൾ മുഴുവനും ഉപയോഗിക്കുന്ന ഹൈബ്രിഡ് വിത്തുകളാണ്. ഹൈബ്രിഡ് വിത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. അതല്ലെങ്കിൽ എല്ലാ കർഷകർക്കും ചിലപ്പോൾ അറിയില്ല. ചെറിയ വിലക്കുള്ള വിത്തുണ്ട്. 200 രൂപ മുതൽ 900 രൂപ വരെ 25 ഗ്രാമിന്റെ വിത്തുകളുണ്ട്. നമ്മൾ 900 രൂപയുടെ വിത്തുകളാണ് വാങ്ങിച്ചത്. നമ്മുടെ നാട്ടിൽ നല്ല ക്വാളിറ്റിയുടെ വിത്തുകളാണ് നമ്മൾ വാങ്ങിക്കുന്നത്. വേറെ കൂടുതൽ ചീരക്കൃഷിന്റെ പിന്നെ ഒരു ആരോഗ്യം വെച്ചു ചീരക്കൃഷി നമ്മൾ ചെയ്യുന്നത് എല്ലാവരും കോഴിവളമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ചീരക്കൃഷിക്ക് കോഴിവളമാണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ ചീരക്കൃഷിയിൽ ആദ്യം നമ്മൾ കുറച്ച് കോഴിവളം കുറച്ച് രാസവളം ഇല്ലാതെ കണ്ട് നമുക്കൊരു പച്ചക്കറിയും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. കുറച്ച് രാസവളം കൂടി ഉപയോഗിച്ചാൽ നമുക്കൊരു 28 ദിവസം 30 ദിവസം 35 ദിവസത്തിനുള്ളിൽ നമുക്ക് ചീര പറിക്കാൻ വേണ്ടി കഴിയും. പിന്നെ രണ്ടാമതൊരു രാസവളം കൂടി കൊടുത്തു കഴിഞ്ഞാൽ ചീര വേഗം കാറ്റ് വളരും. പിന്നെ ഇപ്പോഴത്തെ ടെക്നോളജി എല്ലാം വെച്ചിട്ട് ഇപ്പം നാനോ യൂറിയ സ്പ്രേ നാനോ വേറെ അടിവളം ഇല്ലെങ്കിൽ നാനോ യൂറിയ സ്പ്രേ ചെയ്താലും ചീരക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഗോമൂത്രം സ്പ്രേ ചെയ്താലും ചീര കാറ്റ് വളരും. ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ വൃക്ഷായുർവേദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വൃക്ഷായുർവേദം ചീരക്ക് നല്ലതാണ്. ചീര ഉടനെ കഴിച്ചു വളർന്ന് വരും. അപ്പൊ ഇതെല്ലാം ചീരക്കൃഷിന്റെ നമ്മൾ കീടനാശിനി രാസകീടനാശിനി ആരും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആരോടും നമ്മുടെ ഇനം പറയുന്നത് നിങ്ങൾ ഇതിലെ ഈ രാസകീടനാശിനിന്റെ അംശങ്ങൾ കാണിച്ചാൽ നിങ്ങൾ 100,000 ഇല്ല. നമ്മളിപ്പം 100,000 രൂപ നമ്മൾ നിങ്ങൾക്ക് തരുന്നു അങ്ങനെ പറഞ്ഞു വെല്ലുവിളിക്കലാണ് നമ്മൾ. നമ്മളിപ്പോൾ കീടനാശിനി അടിക്കണം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ചെറുതായി വരുമ്പം തന്നെ അത് മേലോട്ട് വരണം എന്നുണ്ടെങ്കിൽ ആ പുഴുവായിരിക്കും ചെറിയ അത് കൃഷിഭവന്റെ നിർദ്ദേശപ്രകാരം ഡോസ് കുറഞ്ഞ് ചില ആളല്ലാട്ട് അത് നമ്മളും അടിക്കാറുണ്ട്. പിന്നെ നമ്മൾ പൂക്കുന്നത് ആകട്ടോ അതുപോലെ തന്നെ കീടനാശിനി അടിക്കില്ല. ഇപ്പൊ നമ്മള് ജൈവിക്കുക എന്ന് കിട്ടുന്ന പിന്നെ ചൂടോ മുണസോ അതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇത് മഗ്നീഷ്യം അടിക്കുന്നത് ഇതെല്ലാം നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഹോം വിഷം അടിക്കുന്ന പറയാം. ഒരു കാരണം വെച്ചാലും അതിനെപ്പറ്റി ചിന്തിക്കുന്ന പറയാനല്ലോ.
1: സ്റ്റാഫ്കോസിന്റെ നേതൃത്വത്തിൽ മുയ്യം വയലിൽ സംഘടിപ്പിച്ച കർഷക സദസ്സിൽ കർഷകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ശബ്ദലേഖനം അടുത്ത ദിവസം ഹരിതസമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.

0: പൊതുവിൽ മണ്ണിരയെ ഉപയോഗിച്ച് പാഴ്വസ്തുക്കളെ കൃഷിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ജൈവവളമാക്കുന്നതിനെയാണ് മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. രാസവളങ്ങളുടെ കടന്നാക്രമണം കാരണം നമ്മുടെ മണ്ണ് ഇന്ന് ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മണ്ണിന്റെ യൗവനം വീണ്ടെടുക്കാൻ അനുയോജ്യമായ ജൈവവളമാണ് മണ്ണിര കമ്പോസ്റ്റ്. 2.5 x 5 മീറ്റർ എന്ന അളവിൽ മണ്ണിൽ കുഴിയെടുത്ത് അടിഭാഗത്ത് തൊണ്ടുകൾ ഒരു പാളിയാക്കി മലർത്തിവെക്കുക. തൊണ്ടുകൾ ചെറുതായി നനയ്ക്കണം. അതിനുമീതെ നിരപ്പിൽ നിന്നും 30 സെന്റിമീറ്റർ ഉയരത്തിൽ ജൈവമാലിന്യവും കാലിവളവും 8:1 എന്ന അനുപാതത്തിൽ നിരത്തണം. നിത്യവും വെള്ളമൊഴിക്കുന്നതുകൊണ്ട് മാലിന്യങ്ങൾ ഭാഗികമായി വിഘടിക്കും. 10 മുതൽ 15 ദിവസത്തെ ഭാഗിക വിഘടനത്തിന് ശേഷം 1.5 മുതൽ 1 കിലോ എന്ന അളവിൽ മണ്ണിരകളെ നിക്ഷേപിക്കണം. ഓലയോ ചണച്ചാക്കോ ഉപയോഗിച്ച് കമ്പോസ്റ്റ് മൂടുക. 45 മുതൽ 50 ദിവസങ്ങൾക്കുള്ളിൽ കമ്പോസ്റ്റ് തയ്യാറാവും. നേരിട്ടുള്ള സൂര്യപ്രകാശവും മഴയും തടയണം. കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നതിനായി കുഴിയിൽ നിന്നും നീക്കം ചെയ്ത സൂര്യപ്രകാശം ലഭിക്കുന്ന രീതിയിൽ 2 മുതൽ 3 മണിക്കൂർ വരെ വെക്കണം. തുടർന്ന് മുകളിൽ നിന്നും നീക്കം ചെയ്ത കമ്പോസ്റ്റിനെ തണലിൽ ഉണക്കി അരിച്ച് ഉപയോഗിക്കാം. മറ്റ് കമ്പോസ്റ്റ് രീതികളെ അപേക്ഷിച്ച് മണ്ണിര കമ്പോസ്റ്റിന്റെ മെച്ചം ഇവ ഏകദേശം 30 മുതൽ 35 ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറാകുമെന്നുള്ളതാണ്. തദ്ദേശീയ ഇനങ്ങളായ മണ്ണിരകൾ ഉപയോഗിച്ചുള്ള മണ്ണിരവളം ഏറെ ഫലപ്രദമാണ്. ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള 2500 ഇനം മണ്ണിരകളിൽ 300-ൽ അധികം മണ്ണിര ഇനങ്ങൾ ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുണ്ട്. മണ്ണിര ഇനങ്ങളുടെ വ്യത്യസ്തത വ്യത്യസ്ത മണ്ണിനെ ആശ്രയിച്ചിരിക്കും. അതിനാൽ പ്രാദേശികമായി ലഭിക്കുന്ന മണ്ണിരകൾ അതത് സ്ഥലത്തുനിന്ന് മണ്ണിര വളർത്താനായി തിരഞ്ഞെടുക്കലാണ് ആദ്യ പണി. മറ്റെങ്ങുനിന്നും മണ്ണിരകൾ ഇറക്കുമതി ചെയ്യേണ്ടതില്ല. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന മണ്ണിരകളാണ് പെരിയോണിക്സ് എക്സ്കവെറ്റസ്, ലെപിറ്റോ മൗറിറ്റി എന്നിവ. ഇവയെ വളർത്തി ലളിതമായ രീതിയിലൂടെ കമ്പോസ്റ്റിങ്ങിന് ഉപയോഗിക്കാം. കോൺക്രീറ്റ് വളയങ്ങളിലും ഏതെങ്കിലും പെട്ടികളിലും വളർത്താവുന്നതാണ്. മണ്ണിരകളെ ശേഖരിക്കുന്നതും ഒരു കലയാണ്. ഇരകളുള്ള മണ്ണ് ആദ്യം കണ്ടെത്തണം. മണ്ണിന് മുകളിൽ അവയുടെ വിസർജ്യങ്ങൾ നോക്കി സാന്നിധ്യം കണ്ടെത്താവുന്നതാണ്. 1 കിലോ ശർക്കര, 1 കിലോ പുതിയ ചാണകം എന്നിവ 2 ലിറ്റർ വെള്ളത്തിൽ കലക്കി ആ മിശ്രിതം പ്രദേശത്ത് മേൽമണ്ണിൽ തളിക്കുക. ഇവയെ വൈക്കോൽ കൂനയാൽ മൂടണം. അതിനു മുകളിൽ പഴയ ചാക്ക് വിരിക്കുക. 20 മുതൽ 30 ദിവസം വരെ വെള്ളം തളിക്കൽ തുടരണം. എപ്പിഗേ, അനസിക് എന്നിങ്ങനെയുള്ള വിരകൾ അവിടെ പിന്നീട് കണ്ടു തുടങ്ങും. ഇവയെ ശേഖരിച്ച് ഉപയോഗിക്കാം. മതിയായ അളവിലുള്ള കുഴി സ്ഥല സൗകര്യമനുസരിച്ച് പിന്നാമ്പുറത്തോ തോട്ടത്തിലോ വയലിലോ ആകാം. ഒറ്റക്കുഴി, ഇരട്ടക്കുഴി അഥവാ കല്ലും സിമെന്റും കൊണ്ട് നിർമ്മിച്ച് ജലനിർഗമന മാർഗങ്ങളുള്ള ടാങ്കുകളും ആകാം. ഏറ്റവും ലളിതവും സൗകര്യമുള്ളതുമായ കുഴി 2 മീറ്റർ x 1 മീറ്റർ x 0.75 മീറ്റർ എന്നിങ്ങനെ അളവിലുള്ളതാണ്. ലഭ്യമാകുന്ന ജൈവവളം കാർഷിക അവശിഷ്ടങ്ങളുടെ തോതനുസരിച്ചുള്ള കുഴികളാണ് നിർമ്മിക്കേണ്ടത്. പുഴുക്കളെ, ഉറുമ്പുകൾ ആക്രമിക്കുന്നത് തടയാൻ കുഴികളുടെ ചുമരുകളുടെ മധ്യത്തിൽ ജലം സംഭരിച്ചു വയ്ക്കാൻ സംവിധാനം വേണം. 4 അറകളുള്ള സംവിധാനത്തിന്റെ മേന്മ, ഒരറയിൽ നിന്ന് കമ്പോസ്റ്റ് വളത്തോടൊപ്പം മണ്ണിരകളെ നേരത്തെ പ്രോസസ്സ് ചെയ്ത അവശിഷ്ടങ്ങളുള്ള അറയിലേക്ക് തുടരെ നീക്കിക്കൊണ്ടിരിക്കാം എന്നുള്ളതാണ്. ഇനി എങ്ങനെ വെർമി ബെഡ് നിർമ്മിക്കാം എന്ന് നോക്കാം. പൊടിച്ച ചുടുകല്ല്, പരുക്കൻ മണ്ണ് എന്നിവ 5 സെന്റിമീറ്റർ കനത്തിൽ പാകി അതിനു മുകളിൽ 15 മുതൽ 20 സെന്റിമീറ്റർ കനത്തിൽ നന്നായി ഈർപ്പമുള്ള പശ്ചിമരാശി മണ്ണ് പൂശുക. ഇതാണ് ശരിക്കുമുള്ള വേർമി ബെഡ് അടുക്ക്. ഇതിലേക്ക് മണ്ണിരകളെ നിക്ഷേപിക്കണം. സത്യത്തിൽ അവയുടെ വീടായി ഇതിനെ കാണാം. 2 മീറ്റർ x 1 മീറ്റർ x 0.75 മീറ്റർ ആകൃതിയിലുള്ള കമ്പോസ്റ്റ് കുഴിയിൽ 15 മുതൽ 20 സെന്റിമീറ്റർ കനത്തിലുള്ള വേർമി ബെഡ് ഉണ്ടെങ്കിൽ അവിടെ 150 മണ്ണിരകളെ നിക്ഷേപിക്കാം. വേർമി ബെഡിനു മുകളിൽ പുതിയ ചാണകം കൈ നിറയെ വിതരണം. അതിനു മുകളിൽ 5 സെന്റിമീറ്റർ കനത്തിൽ ഉണക്കിയ ഇലകൾ, അതിലും മികച്ചത് അരിഞ്ഞ ജൈവാവശിഷ്ടങ്ങൾ, വൈക്കോൽ, ഉണക്കപ്പുല്ല് എന്നിവയാണ്. അടുത്ത 30 ദിവസം ആവശ്യമുള്ളപ്പോഴെല്ലാം വെള്ളം നനച്ചു കൊടുക്കണം. ഈ തട്ട് ഉണങ്ങിയതോ നനഞ്ഞു ചീഞ്ഞതോ ആകരുത്. തുടർന്ന് കുഴി തെങ്ങോലയോ പനയോലയോ അഥവാ പഴയ ചാക്കുകൊണ്ടോ മൂടി പക്ഷികളിൽ നിന്നും സംരക്ഷിക്കണം. കുഴികളിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ മൂടരുത്. അവ സൂര്യപ്രകാശം നന്നേ തടയും. ആദ്യ 30 ദിവസത്തിന് ശേഷം നനഞ്ഞ ജൈവാവശിഷ്ടങ്ങൾ മൃഗങ്ങളുടെയോ അഥവാ അടുക്കളാവശിഷ്ടങ്ങളോ ഹോട്ടൽ, വയൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളോ ഉപയോഗിച്ച് 5 സെന്റിമീറ്റർ കനത്തിൽ അടുക്കി വെക്കണം. ഇത് ആഴ്ചയിൽ 2 തവണ ആവർത്തിക്കാം. ഈ അവശിഷ്ടങ്ങൾ നിശ്ചിത ഇടവേളകളിൽ പിക്കാക്സ് അഥവാ മൺകോരി ഉപയോഗിച്ച് ഇളക്കിയിടാം. കുഴികളിൽ ശരിക്കും ഈർപ്പം നിലനിർത്താനായി കൃത്യമായി നനച്ചു കൊടുക്കണം. വരണ്ട കാലാവസ്ഥയാണെങ്കിൽ നന്നായി നനയ്ക്കണം. കമ്പോസ്റ്റ് കടുത്ത ബ്രൗൺ നിറമായി ശരാശരി ഇളകി നുറുങ്ങി കാണപ്പെടുമ്പോൾ വളം തയ്യാറായി എന്ന് പറയാം. കറുത്ത് തരികൾ പോലെ ഭാരം കുറഞ്ഞ ജൈവാംശം നിറഞ്ഞതാണിത്. ഏകദേശം 60 മുതൽ 90 ദിവസത്തിൽ കമ്പോസ്റ്റ് തയ്യാറായി എന്ന് മണ്ണിരയുടെ വിസർജ്യം തട്ടിന് മുകളിൽ കാണപ്പെടുന്നതിലൂടെ മനസ്സിലാക്കാം. കുഴിയിൽ നിന്ന് കമ്പോസ്റ്റ് വളം ഉപയോഗത്തിനെടുക്കാവുന്നതാണ്. കമ്പോസ്റ്റിൽ നിന്ന് ഇരകളെ വേർതിരിക്കുന്നതിന് തട്ടുകൾ ഒഴിക്കുന്നതിന് 3 ദിവസം മുൻപ് വെള്ളമൊഴിക്കുന്നത് നിർത്തണം. ഇതിനാൽ 80% വരെ ഇരകൾ തട്ടിനടിയിലേക്ക് പോകും. അരിപ്പകളിലൂടെയും ഇരകളെ വേർതിരിക്കാവുന്നതാണ്. മണ്ണിരകളും ദ്രവിക്കാതെ കട്ടിയുള്ള വസ്തുക്കളും അരിപ്പയിൽ അവശേഷിക്കും. ഇവയെ തട്ടിലേക്ക് തിരികെ ഇട്ട ശേഷം അരിക്കൽ തുടരാം. കമ്പോസ്റ്റിന് മണ്ണിന്റെ മണമായിരിക്കും. മറ്റേതെങ്കിലും ദുർഗന്ധമുണ്ടായാൽ അതിനർത്ഥം അഴുകൽ അതിന്റെ പൂർണ്ണതയിൽ എത്തിയില്ല എന്നാണ്. ബാക്ടീരിയയുടെ പ്രവർത്തനം അപ്പോഴും തുടരുന്നുണ്ട്. പുഴുങ്ങിയ മണമുണ്ടെങ്കിൽ പൂപ്പിന്റെ സാന്നിധ്യം അഥവാ അധികം ചൂടായതാണ് കാരണം. ഇത് നൈട്രജന്റെ നഷ്ടം വരുത്തും. ഇങ്ങനെയുണ്ടായാൽ അവശേഷിക്കുന്നവയെ നന്നായി വായു കൊള്ളിക്കുക, അല്ലെങ്കിൽ കൂടുതൽ നാരുകളുള്ള വസ്തുക്കൾ ചേർത്ത് വീണ്ടും പ്രക്രിയ തുടരുക. അതിനുശേഷം കമ്പോസ്റ്റ് അരിച്ച് പാക്ക് ചെയ്യാം. നിർമ്മിച്ചെടുത്ത വസ്തു വെയിലത്ത് കോനിയായി വെക്കണം. അതിനുള്ളിലെ പുഴുക്കൾ താഴേക്ക് വലിഞ്ഞു മാറിക്കൊള്ളും. 2-4 കുഴികളുള്ള സംവിധാനത്തിലാണെങ്കിൽ ആദ്യ അറയിൽ വെള്ളമൊഴിക്കുന്നത് നിർത്തണം. പുഴുക്കൾ അവിടെ നിന്ന് മറ്റൊരറയിലേക്ക് മാറും. ഇതിലൂടെ ഒരു പ്രത്യേക ക്രമത്തിൽ പുഴുക്കൾക്കാവശ്യമായ അന്തരീക്ഷാവസ്ഥ നിലനിർത്താം. അതുപോലെ വിളവെടുക്കുന്നതും ചാക്രികമായി തുടരാം. മണ്ണിരകളെ സംബന്ധിച്ച് ജൈവാവശിഷ്ടങ്ങളെ വളരെ വേഗം വിഘടിപ്പിക്കാനുള്ള കഴിവുണ്ട്. നല്ല ഘടനയുള്ള വിഷാംശമില്ലാത്ത വളം ഇതിലൂടെ ലഭിക്കും. ഉയർന്ന സാമ്പത്തിക മൂല്യം തരുന്നതുകൂടാതെ ചെടികളുടെ വളർച്ചയ്ക്ക് നല്ല കണ്ടീഷണറായും ഇവ പ്രവർത്തിക്കുന്നു. കൂടാതെ നല്ല ധാതു സന്തുലനം നൽകുന്നു, പോഷകലഭ്യത മെച്ചപ്പെടുത്തുന്നു. നല്ലൊരു കോംപ്ലക്സ് ഫെർട്ടിലൈസർ വളവും കൂടിയാണ്. രോഗനിദാന സൂക്ഷ്മാണുജീവികളെ ഇല്ലായ്മ ചെയ്യാനും വളം സഹായിക്കും. ഇക്കാര്യത്തിൽ കമ്പോസ്റ്റിംഗിൽ നിന്നും വലിയ വ്യത്യാസമില്ല. അവശിഷ്ടങ്ങൾ നിർമാർജനം ചെയ്യുക എന്ന വലിയ പാരിസ്ഥിതിക പ്രശ്നത്തിന് പരിഹാരം കൂടിയാണ് കമ്പോസ്റ്റ് വളനിർമ്മാണം. പ്രക്രിയ പൂർത്തിയാക്കേണ്ട ആവശ്യം കൂടി വരുന്നില്ല. നിർധനർക്കും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കും കുടിൽ വ്യവസായമായി ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ടാക്സേഷൻ ഭേദഗതി ബില്ലിനും ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബില്ലിനും പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്നദ്ധനാണെന്ന് പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു. പെട്രോളിലെ എഥനോൾ മിശ്രണത്തിന്റെ അളവ് 20% കൂടുതലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി. കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് സംസ്ഥാനത്ത് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ യുവശക്തിക്ക് പ്രാധാന്യം നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയം. FIH പുരുഷ വനിതാ ഹോക്കി ലോകകപ്പിന് ഈ വർഷം മുതൽ പുതുക്കിയ മത്സരഘടന. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഒഴിവാക്കും. വാർത്തകൾ വിശദമായി. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ മുൻപ് തന്നെ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. നിലവിലെ ബാങ്കിംഗ് സംവിധാനത്തിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി നിയമ ചട്ടക്കൂട് നവീകരിക്കുക എന്നതാണ് ബിൽ ലക്ഷ്യമിടുന്നത്.
2: Bill, among various other things that it wants to do, provides for a technology-neutral legal framework for bankers' books. It recognizes electronic and digital banking records. It standardizes the certification, facilitates the admissibility of electronic banking records. It permits authentication through manual, digital and electronic signatures. It also, therefore, strengthens the statutory protection.
1: നികുതി നിയമ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇതിനകം തന്നെ പാസാക്കിയ ബിൽ രാജ്യസഭ ചർച്ച ചെയ്ത ശേഷം തിരിച്ചയക്കുകയായിരുന്നു. 2026 ആദായ നികുതി ഭേദഗതി ഓർഡിനൻസിന് പകരമാണ് ബിൽ കൊണ്ടുവരുന്നത്. ട്രൈബ്യൂണൽസ് റിഫോംസ് ബിൽ 2026 ലോക്സഭയുടെ അംഗീകാരം. കേന്ദ്ര നിയമസഹമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് പ്രതിപക്ഷ ബഹളത്തിനിടെ ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ട്രൈബ്യൂണലുകളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്താനുള്ള വിവിധ വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന ബിൽ ദേശീയ ട്രൈബ്യൂണൽ കമ്മീഷൻ സ്ഥാപിക്കാനുള്ള നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്നദ്ധനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ അച്ചടക്കം പാലിക്കണമെന്നും നടപടികൾ തടസ്സപ്പെടുത്തുന്നതിൽ നിന്ന് പിന്മാറണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു.
3: छात्र से संबंधित अभी जो भी आंदोलन चल रहे हैं उसका चर्चा हो सकते हैं. मेरा अनुरोध है कांग्रेस पार्टी और विपक्ष के साथियों को कि जब छात्र आंदोलन को लेकर के सरकार चर्चा के लिए तैयार है तो आप बिल्कुल चर्चा के दौरान हंगामा नहीं करेंगे और गृह मंत्री जी का सरकार का जवाब पूर्ण रूप से पूरी तरह से सुनेंगे शांति से, ये भी आप विश्वास दिलाना पड़ेगा.
1: സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് കക്ഷി നേതാക്കളോട് അഭ്യർത്ഥിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുന്നതിൽ അദ്ദേഹം പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്ന കാര്യോപദേശക സമിതി യോഗത്തിൽ ഖേദം പങ്കുവച്ചു. പെട്രോളിലെ എഥനോൾ മിശ്രണത്തിന്റെ അളവ് 20% കൂടുതലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. എഥനോൾ മിശ്രണത്തിന്റെ തോത് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ഭാവിയിലെ ഏതൊരു തീരുമാനവും വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ എടുക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. E20 പെട്രോൾ സുരക്ഷിതമാണെന്ന് പഠനങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ശ്രീ സുരേഷ് ഗോപി അറിയിച്ചു. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വികസിത ഭാരതത്തിനുമായുള്ള യുവജന സംഭാവനകൾക്കും പ്രാധാന്യം നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയം. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150th വാർഷികത്തിന്റെ സ്മരണ ഉണർത്തുന്ന വിധത്തിലായിരിക്കും ഇക്കുറി സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളെന്നും പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് അറിയിച്ചു. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കും. ഹർ ഘർ തിരംഗ പരിപാടിയിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിനായി സംഭാവന ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി പ്രതിജ്ഞ ചെയ്യാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജ്യം 80th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാനിരിക്കെ ഹർ ഘർ തിരംഗ പരിപാടിക്ക് മികച്ച സ്വീകരണമാണ് ലഭിക്കുന്നത്. തിരംഗ യാത്രകളും ദേശസ്നേഹമുണർത്തുന്ന പരിപാടികളും വിവിധ സംസ്ഥാനങ്ങളിൽ തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കടലിൽ കാണാതായ കൊല്ലം സ്വദേശി ഗൌതം കൃഷ്ണയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വനംവകുപ്പ് മന്ത്രി ഷിബു ബേബിജോൺ ഒപ്പമുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ 11th ദിവസവും തുടരുന്നതിനിടെ മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും VE അബ്ദുൾ ഗഫൂറും കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. വിഴിഞ്ഞം പുല്ലുവിള സ്വദേശി ജോൺ, അഞ്ചുതങ് സ്വദേശി ഷിജിൻ എന്നിവരുടെ വീടുകളിലാണ് മന്ത്രിമാർ എത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോഴിക്കോട്.
4: വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും അബ്ദുൾ ഗഫൂറും കാണാതായവരെ കണ്ടെത്തുമെന്നും പ്രതീക്ഷ കൈവിടേണ്ടതില്ലെന്നും സർക്കാർ സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് തിരച്ചിൽ തുടരുമെന്നും അറിയിച്ചു. മുതലപ്പുഴയിലെ സ്ഥിരം അപകടം നടക്കുന്ന സ്ഥലവും മന്ത്രിമാർ സന്ദർശിച്ചു. അടിയന്തര രക്ഷാപ്രവർത്തന സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം അപകടങ്ങളുടെ അടിസ്ഥാന കാരണങ്ങൾ പരിഹരിക്കുന്ന ദീർഘകാല നടപടികൾക്കും പ്രാധാന്യം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളെ കാണാതാകുന്ന സാഹചര്യത്തിൽ തിരച്ചിലും രക്ഷാപ്രവർത്തനവും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി പ്രത്യേക മാർഗരേഖ ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രി അബ്ദുൾ ഗഫൂർ പറഞ്ഞു. അതേസമയം കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ 11-ാം ദിവസവും തുടരുകയാണ്.
1: തദ്ദേശീയമായി വികസിപ്പിച്ച AI അധിഷ്ഠിത സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിംഗ് സാങ്കേതിക വിദ്യയുടെ വാണിജ്യവൽക്കരണത്തിനായി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ടെക്നോളജി ഡെവലപ്മെന്റ് ബോർഡ് വിശാഖപട്ടണത്തെ ഒരു സ്വകാര്യ മെഡിക്കൽ ഉപകരണ കമ്പനിയുമായി കരാറിൽ ഒപ്പുവച്ചു. സെർവിക്കൽ ക്യാൻസർ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള പോർട്ടബിൾ ഡിജിറ്റൽ കോൾപോസ്കോപ്പായ ഗ്രിവ വിഷന്റെ നിർമ്മാണ കേന്ദ്രം കേരളത്തിലെ കൊല്ലത്താണ് സ്ഥാപിക്കുന്നത്. സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിംഗിന്റെ ചെലവ് കുറയ്ക്കാൻ ഇത് സഹായിക്കും. FIH പുരുഷ വനിതാ ഹോക്കി ലോകകപ്പിന് ഈ വർഷം മുതൽ പുതുക്കിയ മത്സരഘടന. ക്വാർട്ടർ ഫൈനൽ ഘട്ടം ഒഴിവാക്കി രണ്ട് ക്രോസ് ഓവർ പൂളുകളിൽ നിന്നും മികച്ച രണ്ട് ടീമുകൾ വീതം നേരിട്ട് സെമിഫൈനലിലേക്ക് യോഗ്യത നേടും വിധമാണ് മത്സരക്രമം. ഈ മാസം 15 മുതൽ 30 വരെ നടക്കുന്ന ടൂർണമെന്റിന് ബെൽജിയവും നെതർലാൻഡ്സും സംയുക്തമായി ആതിഥേയത്വം വഹിക്കും. കോമൺവെൽത്ത് ഗെയിംസിനിടെ ഗ്ലാസ്ഗോയിലെ ഒരു റെസ്റ്റോറന്റിൽ ഇന്ത്യയുടെ തെറ്റായ ഭൂപടം പ്രദർശിപ്പിച്ചിരിക്കുന്നത് കണ്ട് എതിർപ്പ് പ്രകടിപ്പിച്ച ബോക്സർ ലെവലീന ബോർഗോഹാനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. മെഡൽ ജേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 75 കിലോഗ്രാം ബോക്സിംഗ് ഇനത്തിൽ വെള്ളി മെഡൽ ജേതാവാണ് ലെവലീന ബോർഗോഹാൻ. ഇറാനെതിരായ അമേരിക്കയുടെ നാവിക ഉപരോധം നിലനിൽക്കുന്നതുവരെ ഹോർമുസ് കടലെടുക്ക് തുറക്കില്ലെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് എസ്മായിൽ ബഖായി. ഇറാനെതിരെ US ഇസ്രായേലിന്റെയും സൈനിക ആക്രമണം കാരണമാണ് ഹോർമുസ് കടലെടുക്ക് അടച്ചതെന്നും ടെഹ്റാനിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബഖായി പറഞ്ഞു. അമേരിക്കയുമായി നിലവിൽ ഒരു ചർച്ചയും നടക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യദ് അബ്ബാസ് അരക്ചി വ്യക്തമാക്കി. ചൈനയിൽ ഡോൾഫിൻ ചുഴലിക്കാറ്റ് തീരം തൊട്ടതിനെ തുടർന്ന് ഷാങ്ഹായ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് 10 ലക്ഷത്തിലധികം പേരെ ഒഴിപ്പിച്ചു. മേഖലയിലുടനീളം കനത്ത മഴ തുടരുകയാണ്. ഷാങ്ഹായിൽ നിന്നുള്ള 1000 വിമാന സർവീസുകൾ റദ്ദാക്കി. ഡോൾഫിന്റെ തീവ്രത കുറഞ്ഞതായി അധികൃതർ അറിയിച്ചു. ഈ വർഷം ചൈനയിൽ വീശിയടിച്ച ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റാണ് ഡോൾഫിൻ. ഇന്ത്യ US നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ തുടക്കമായി. സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ മേഖലയിൽ ഇരു രാജ്യങ്ങളുടെയും നാവികസേനകൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് അഭ്യാസത്തിന്റെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. ടാക്സേഷൻ ഭേദഗതി ബില്ലിനും ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബില്ലിനും പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്നദ്ധനാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പെട്രോളിലെ എഥനോൾ മിശ്രണത്തിന്റെ അളവ് 20% കൂടുതലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി. കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് സംസ്ഥാനത്ത് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്ക് പ്രാധാന്യം നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയം. FIH പുരുഷ വനിതാ ഹോക്കി ലോകകപ്പിന് ഈ വർഷം മുതൽ പുതുക്കിയ മത്സരഘടന. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഒഴിവാക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ.

കർക്കിടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കിടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073 9447448305.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.

0: ഓ, എന്റെ കരുണ, എനക്ക് എന്തെല്ലോ ഒരു അങ്ങോട്ടേക്ക് വരാനൊരു ഇത്. പക്ഷെ പിള്ളമാർ വിടുന്നില്ലേ? ഭഗതി വീണ്ടിടങ്ങ് ആരും നോക്കുന്നില്ല എന്നോട് പറയുന്നു.
1: അത് പിന്നെ നേരല്ലേ, പിള്ളേർക്ക് ബുദ്ധിയില്ലേ? എന്റെ അമിത മുങ്ങിച്ചാനി പത്രൊന്നും വെള്ളം വേണ്ട.
0: നീ നമ്മളെ കണ്ടും കണ്ടിനാ ഊന്നേ?
1: ആ
0: അതെന്നാ മോനെ കണ്ടോ?
1: എന്തെന്നാ ഇങ്ങനെ വെള്ളം കയറിട്ടുണ്ടല്ലേ?
0: പിന്നെ എനക്കൊന്ന് രാജുവിന്റെ എല്ലാ ഒലിച്ചുപോയി തോന്നട്ടാ.
1: ഓനെന്തല്ലോ നടാൻ വേണ്ടിട്ട് കൊല്ലം കൊത്തി എല്ലാം റെഡിയാക്കി വെച്ചേനു. എല്ലാം ചളി എന്നാ പറയണ്ടേ, വെള്ളം നിറഞ്ഞാകെ നാശായിന്.
0: എന്നാ ചെയ്യണ്ട, ഓരോ ആള് ഈ സമയത്തല്ലേ ഓരോന്ന്. നീ പൊരക്ക നീ നോക്കറ, കുരുമുളക് നോക്കറ, നീ എല്ലാം തായല്ലേ വീണിട്ട്.
1: പറഞ്ഞ പോലെ എല്ലാം അടിഞ്ഞു അല്ലേ?
0: എല്ലാം അടിഞ്ഞു. ഞാനതല്ലേ മോനെ ഓരോ ഇങ്ങനെ എല്ലാം ആക്കി വെച്ചിട്ട് വിറ്റിട്ടെല്ലാം പൈസ ഉണ്ടാക്കുന്ന. ഇപ്പൊ ഒന്നും ഉണ്ടാവൂല ഈ മഴ കാരണം.
1: അല്ല അപ്പൊ കോയ ഇതൊന്നും നോക്കലില്ലേ?
0: കോയ ഇപ്പൊ ഇതും നോക്കിയിരിക്കുന്നു. ഇതെല്ലാം എന്റെ പണി ഇത്തരന്നല്ലാണ്ട്.
1: ആമിൻ്റെ ഈ വെള്ളം കേറുന്നൊന്നല്ല കോയപ്പോ.
0: പിന്നെ
1: അത് ഇറങ്ങുന്ന കോയപ്പോ.
0: എല്ല കരണ, പിന്നെ വെള്ളം ഇറങ്ങണ്ടേ? അല്ലെങ്കിൽ മുങ്ങിച്ച തൂലല്ലാരും.
1: എന്റെ ആമിൻത, ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞിട്ടാകുമ്പോ എന്തെന്നായിരിക്കും നമ്മൾ ആത്തല്ല അവസ്ഥ? മൊത്തം നോക്കിയാട്ട് ആകെ ചളി കൊളാവൂലേ? പോരാത്തേനോ എന്തെങ്കിലും ഇഴജന്തുക്കളെല്ലാം കേറി കൂടില്ലേ അതിന്റെ ഉള്ളില്?
0: അത് നീ പറഞ്ഞ നേരാ. പക്ഷെങ്കിൽ ഈ വെള്ളം ഇറങ്ങാണ്ടി ഇവിടെ എത്രാന്ന് വെച്ചിട്ട് ഇവരെല്ലാം ക്യാമ്പിൽ നിക്കുക? ഇവർക്ക് പുരക്ക് നിക്കണ്ടേ?
1: അത് നേരാന്ന്.
0: വൃത്തിയാക്കാൻ ആൾക്കാർ പോകുന്നല്ലേ പറയുന്നത് നിൽക്കുന്നു.
1: ആ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വീടെല്ലാം വൃത്തിയാക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കാണുന്നുണ്ട്.
0: രണ്ടാം നിലയിൽ ഇവരെ വെള്ളം കയറിയിട്ട് കാണുവന്നെ വരണോ? കരണോ ഞാൻ ടി വിയിൽ കാണുമ്പോ എനക്ക് സങ്കടായി. പുതുപൂത്തൻ വീട്.
1: എന്റെ ആമിൻത, ഇത് കൊല്ലത്തിൽ നടക്കുന്നില്ലേ? നീനെ വേണ്ട പോകും വഴിയല്ലേ ഇവർ ആക്കി വെക്കണ്ടേ ആദ്യമേ?
0: ഇതെന്റെ ബലമായ സംശയം എന്നാ കരണാന്നറിയാ. ഞാൻ പറഞ്ഞത് നീ ആരോട് പറയാനൊന്നും
1: നിക്കണ്ട. സ്വകാര്യമായിട്ട് പറഞ്ഞാ.
0: ഈ കടയില് പൂയി വാരുന്നൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ.
1: ആ
0: പൂയി വാരൽ ഇപ്പോഴുണ്ടോ?
1: ഇല്ല.
0: ഈ പൂയി വാരുമ്പോ ഒരുപാട് കുയിഞ്ഞങ്ങ് പോവും. അന്നേരം എന്ത് ചെയ്യൂ, ഈ പുഴയിലങ്ങനെ വെള്ളങ്ങ് പോവും. ഇപ്പൊ പൂയി വാരാത്തോണ്ട് പുഴക്കിങ്ങോട്ട് പോവാനും ആകുന്നില്ല, സമാസമായിട്ട് വരുന്നുണ്ട്. ഇതെന്റെ ബുദ്ധിയില് തെളിഞ്ഞൊരു കാര്യാന്നട്ടാ.
1: അല്ല നിങ്ങൾ പറഞ്ഞ നേരന്നെയാന്ന്, സത്യാന്നത്. കാരണം അങ്ങനെ മഴ പെയ്യുന്നുണ്ട്, ഉള്ള ചളിയും വെള്ളമെല്ലാം വന്ന് ഈ പുഴയിൽ നിറയല്ലേ എന്ന്. ഈ പൂഴി ആരെങ്കിലും വാരി കളഞ്ഞാലല്ലേ അതിന്റെ അകത്ത് വെള്ളം മര്യാദക്ക് പോവും.
0: ഒരു കുയി പോലെ അങ്ങനെ പോവും. ഇപ്പൊ നായി, ഇപ്പൊ മണൽ എന്നാന്ന് വേറെ എന്തോ സാധനല്ലേ ഇറക്കുന്നത്?
1: ആ സെന്റ്.
0: സെന്റാ?
1: അതിനങ്ങനല്ലേ പറയാ,
0: എന്തോ ആ സാധനം ആയിക്കോട്ടെ, ആ സാധനാണ് ഇപ്പൊ ഇറക്കുന്നത്. പക്ഷെ ഈ പൂഴി വാരിയിട്ടുണ്ടെങ്കിൽ എന്തേലും അവസ്ഥ നിറയുന്ന, ഇങ്ങനെയൊന്നും വെള്ളം കയറൂലേനു. ഓരോ ആളെ കണ്ടുപിടുത്തം പൂയു, കടലിലാന്ന്, കരയിലാന്ന്, പുഴയിലാണെന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ കുറച്ചൊരു സമാധാനം ഉണ്ട് കേട്ടാരണ, കടല വറുക്കാൻ വേണ്ടിട്ട് കുറച്ച് പൂയി എടുക്കുന്നുണ്ടല്ലോ, അതന്നെ ഒരു
1: സമാധാനം. അതും കൂടി ഇല്ലെങ്കിൽ നമ്മളെ അവസ്ഥ എന്തെന്നായിരിക്കും? കണക്കെന്നെ
0: കരണ, മടുത്തു കേട്ടാ. ഈ മഴ ഉരിയാനെ തീർന്നാ മതിയെന്നു, അനക്കും എടുത്ത്.
1: എന്റെ ആമിൻത, ആദ്യം എന്ത് നേനും, ഇത്ര നാളും വെള്ളമില്ല വെള്ളമില്ല, നാട് കുടിക്കാൻ വെള്ളമില്ല, നാട്ടിലാണെങ്കിൽ എന്താ പറയണ്ടേ, കൈ കഴുകാൻ വെള്ളമില്ല. ഇപ്പൊ നോക്കിയാ വെള്ളം വെള്ളം സർവത്ര,
0: തുള്ളി കുടിക്കാനില്ല.
1: മഴ അങ്ങനെ പെയ്യട്ടെ എന്റെ ആമിനത്ത, തിമിർത്തങ്ങനെ പെയ്യട്ട്, അതിന് മടുക്കോളം പെയ്യട്ട്.
0: പക്ഷെ കരണ, നീ ഓരോന്ന് ടി വിയിൽ കാണുന്നുണ്ടാ, ഇഷ്ടം പോലെ വെള്ളമുണ്ട്, പക്ഷെ ചായ വെക്കാൻ പോലും വെള്ളമില്ല, കലക്കം വെള്ളാവൂലു.
1: അതേ,
0: ഒരാളെ കിണർ നീ കണ്ടിരാ, ഇടിഞ്ഞങ്ങ് പോവല്ലേ ഇതിന്. വീട് ഏതാ കിണറായതാന്ന് തിരിയാത്ത അവസ്ഥയല്ലേ? അനക്കിപ്പം കിണറ്റിന്റെ ആൾ പോകാൻ തന്നെ വീടിയാ.
1: പണ്ടല്ലേ ഇങ്ങനല്ല ഉണ്ടേനെ നമ്മളെ നാട്ടില്. എന്റെ ആമിൻത, ഇതെല്ലാം കലികാലം എന്നല്ലാണ്ട് എന്താ പറയണ്ടേ?
0: മോനെ കരണ, പണ്ടില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഈനാക്കട്ടം വലിയ മഴ പെയ്തിന് പണ്ട് അറവയിലും 90s.
1: അതൊക്കെയുണ്ട്.
0: പക്ഷേങ്കിൽ ഇങ്ങനെ ഫോട്ടോ എടുത്ത് കാണിക്കാനുള്ള സംവിധാനം ഒന്നും അന്ന് ഉണ്ടായിട്ടില്ല. ടി വി ഉണ്ടായിട്ടില്ല, പേപ്പർ ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് ഓരോ സ്ഥലത്ത് നടക്കുന്ന കാര്യം അപ്പപ്പം നമ്മൾ അറിയുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് നമുക്ക് വലിയ കാര്യം പോലെ. അന്നേരത്തെ കാലത്ത് ഒന്നും അറിയുന്നുണ്ടായിട്ടില്ല.
1: മല പൊട്ടുന്നെന്ന് പറഞ്ഞിട്ട് മല പൊട്ടുന്ന മുമ്പിൽ തന്നെ ടി വി കാണിക്കുന്ന ആൾക്കാരായി.
0: പണ്ട് ഇതേപോലെ 60s, 90s, 40s ഈ സംവിധാനം ഉണ്ടായിട്ടില്ല.
1: പിന്നെന്ന്
0: വെച്ച കരണ, ഇപ്പോഴത്തെ നാട്ടുകാർക്കില്ലേ ഈ ദുരന്തങ്ങള് കാണാനാണ് ഏറ്റവും ഇഷ്ടം. നീ മിഞ്ഞാന്ന് ഏതോ ഒരു ക്യാമറമേ ഇങ്ങനെ മണ്ണ് ഒലിച്ചു വരുമ്പോ ഇങ്ങനെ പിടിക്കടാ ഓടടാന്ന് പറയുമ്പോ പോരക്കുന്ന വിള മറിച്ചിരിക്കൂലേ ഇതിനി.
1: പിന്നെ
0: ഈ ഓന്റെ മേക്ക് വീടേന്ന്
1: മറ്റേ ക്യാമറയും ചളിയും പേരങ്ങി ആകെന്നും പറയണ്ടല്ലേ.
0: ഇതെല്ലാം കാണുമ്പോ ഒരു രസാന്ന് ഇപ്പോഴത്തെ പിള്ളമാർക്ക്. നമ്മക്ക് അങ്ങ് നെഞ്ചത്തുനിന്ന് ഇടിപ്പല്ലേ ഉണ്ടാവുക.
1: പിന്നെ എന്റെ ആമിൻത, ഈ കലക്ക് വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിയും താണിട്ട് ഇങ്ങനെ ഒലിച്ചങ്ങനെ പോകുമ്പോ കരക്ക് നാരങ്ങ് പിടിക്കാനല്ലേ നിക്കണ്ടേ? ഈ ഇതെല്ലാം കരക്ക് നിന്നൊരു ഫോട്ടോ എടുത്ത് ചിരിക്കാൻ നിക്കാന്ന്.
0: ഇപ്പഴത്തെ കാലാന്ന് നീ പറഞ്ഞ പോലെ കലികാലം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണൽ വാരിയിട്ടുണ്ടെങ്കിൽ സംഭവം ഒന്നും ഉണ്ടാവൂലേനു.
1: അതുകൊണ്ടാ ഈ മഴ വേണ്ട മഴ വേണ്ട എന്ന് പറയുന്നത്?
0: അതുകൊണ്ടൊന്നല്ല കരണ, ഞാൻ ആന്നും ചിന്തിച്ചിട്ട് പറഞ്ഞല്ല.
1: പിന്നെന്താ,
0: മഴ പെയ്താൽ വേറെ ചില പ്രശ്നങ്ങളും കൂടി ഉണ്ട്.
1: അതെന്താണപ്പ?
0: നമ്മളെ കലക്ടർ പറ്റിക്കുന്ന ഒരു പറ്റിക്കലാന്ന് നിനക്ക് കേക്കണ. പൊരക്ക ചെക്കൻ, വലിയ വലിയ ചെക്കനില്ലേ, കോയാന്റെ മൂത്തെ, ഡിഗ്രിക്ക് പഠിക്കുന്നേ. ഓ നിന്നല്ല കരച്ചിലേ കരച്ചിലേ. എന്തിട്ടാന്നറിയാ നീ ഈ കലക്ടർ പറ്റിച്ചിട്ട്? അതും വലിയ മോനാന്ന് പറഞ്ഞിട്ട് വേണ്ട, അവർക്കും ഉണ്ടാവുന്നൊരു ആഗ്രഹവും ഇതല്ലോ.
1: ഉണ്ടാവും.
0: ഈ മഴയത്ത് കടന്നുറങ്ങണം എന്നാലും ആഗ്രഹം.

0: ഉണ്ടാവൂലേ?
1: ഉണ്ടാവണല്ലോ.
0: ഈ ചെറിയ പിള്ളമാർക്കെല്ലാം അവധി കൊടുത്ത് വലിയ ഇവനോ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധിയില്ല പോലും.
1: അങ്ങനെ സംഭവിച്ച
0: ആടാ, ചെറിയ പിള്ളമാർക്കെല്ലാം സ്കൂളൊന്നും ഇല്ല, അവധി
1: പ്രഖ്യാപിച്ചു.
0: ഇന്നലെ മിഞ്ഞാന്ന് ചില താലൂക്കുകൾക്കല്ലേ അവധി കൊടുത്തിട്ടുള്ളൂ. അത് പോട്ടെ, ഇന്നെന്നാ സ്കൂളുകാർക്കേ കൊടുത്തിട്ടുള്ളൂ. പിന്നെന്താ
1: എല്ലപ്പാ, ഈ വെള്ളത്തിന് ഇങ്ങനെ പ്രൊഫഷണലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്കുണ്ടാ?
0: നീന്തൽ അറിയാത്ത പിള്ളമാർ എന്ത്
1: ചെയ്യും?
0: ഈ കുഞ്ഞു പിള്ളമാർക്ക് നീന്തൽ അറിയോ പോട്ടെ എന്ന് വിചാരിക്കാം. ഈ വലിയ പിള്ളമാർക്ക് നീന്തൽ അറിയാത്ത പിള്ളമാരുണ്ടാവുമല്ലോ.
1: അല്ലപ്പാ, ഇനിയിപ്പോ ഇവരെല്ലാം നീന്തം പഠിപ്പിച്ചിട്ട് ഇനിയിപ്പോ സ്കൂളിൽ വിടാൻ പറ്റൂ?
0: എനിക്ക് തങ്ങനെ ഞാൻ തോന്നുന്നു, കാരണം ഏതെങ്കിലും കുളത്തുപൊരു നീന്തൽ പഠിപ്പിക്കേണ്ടി വരും കേട്ടോ.
1: എങ്ങനെയാണെങ്കിൽ
0: ഒരു പോളി ടെക്നിക്ക് അങ്ങനെ പറഞ്ഞ സ്ഥലമല്ലേ?
1: അങ്ങനെയുള്ള ടെക്നിക് ഉണ്ടോ?
0: ആടെയാന്ന് ഓൻ പഠിക്കുന്നു.
1: ഓ എന്റെ അമിന്താ, ഞാൻ ഇത്ര നാളെന്നാ വിചാരിച്ചെന്നറിയാ, ഈ നീന്തം പഠിപ്പിക്കുന്ന കോളേജാണ് പ്രൊഫഷണൽ കോളേജ്. അതുകൊണ്ടായിരിക്കൂലേ അവർക്ക് അവധി കൊടുക്കാത്തത്?
0: അതൊന്നും അല്ല കരുണ, ഈ കോളേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡിഗ്രിക്കെല്ലാം പഠിക്കുന്ന പിള്ളമാരുണ്ടാവൂലേ, അവരെയാണ് ഈ പ്രൊഫഷണൽ കോളേജ് എന്ന്
1: അറിയാ.
0: നീന്തൽ പഠിപ്പിക്കുന്നവരിന്നല്ല.
1: എന്നാ പിന്നെ അവർക്ക് ലീവ് കൊടുക്കണ്ടേ?
0: അതല്ലേ ചെക്കൻ പറയുന്നത്, എനക്ക് നീന്തൽ അറിയില്ലല്ലോ, എന്ത് പരിപാടി ഇവര് കാണിച്ചേന്ന്.
1: എന്റെ അമിൻത, അതെല്ലാം പോട്ടെ, അവധി കൊടുത്തോട്ട്, ഒന്നോ രണ്ടോ സ്ഥലം കൊടുക്ക. ഇതിപ്പോ എത്രയായി, എന്തെന്നാണ് വീട്ടില് സോയിരുവില്ലാന്ന്?
0: എന്നാ
1: പിള്ളറക്കുണ്ട് കളിയല്ലേന്ന്?
0: ഓ എനിക്ക് അങ്ങനെയും പോയി.
1: ഇതാ മിനിറ്റിന് മിനിറ്റിന് തിന്നാനും കൊടുക്കണം, ഭയങ്കര വിശപ്പാ പോലെ പിള്ളേർക്കല്ലോ.
0: അത് ഈ മഴയായോണ്ട കാരണ.
1: കുറച്ചൊന്ന് മഴ പെയ്യുമ്പോ നമ്മക്കുള്ളിലെല്ലാം ഒരു ആന്തലാണ്. ഈ പിള്ളേരുണ്ടാവും ചിരിച്ചും കളിച്ച് കൊറേ നോക്കും, ഫോണില് നോക്കുന്നുണ്ട്, കുറച്ച് ടിവിയിൽ നോക്കുന്നു, പിന്നെ തുള്ളിക്കളിക്കുന്നു, എന്തെന്നാന്ന് അവസ്ഥ.
0: അവരവധിയുണ്ടോ അവധിയുണ്ടോ നോക്കിയിരിക്കുന്നേരിക്കും കരണ.
1: ഇമാതിരി പെയ്ത്തല്ലേ പെയ്തോണ്ടിരിക്കുന്നത്, രണ്ട് സൈറ്റ് നമ്മളെ കുട്ടിരാമാട്ടനെ കാണുന്നില്ലല്ലോ.
0: കരണ, കുട്ടിരാമാട്ടൻ എന്തായാലും ഒലിച്ചു പോകുന്നില്ല, കാരണം അവരെ വീട് കുന്നുമ്മലല്ലേ. കുന്നുമ്മൽ എന്തായാലും വെള്ളമൊന്നും കയറൂല.
1: അത് നിങ്ങൾ പറഞ്ഞ നേരെ, എന്നാലും പറഞ്ഞ നാക്ക് വായിലേക്ക് കിട്ടിട്ടില്ല. നോക്കിയാട്ടാ ആരാ ഇറങ്ങി വരുന്നെന്ന്.
0: കുട്ടിരാമാട്ടനല്ലേ എന്തെങ്കിലും വിശേഷം
1: കിട്ടിയിട്ടുണ്ടാവും.
0: ഈ തണുപ്പത്ത് എങ്ങനെ ഇറങ്ങാനാന്ന്, വയസ്സായില്ലേ കരണ.
1: കാലിന് വാതയിലുണ്ടോന്ന് തോന്നുന്നു.
2: എന്താണ് രണ്ടുപേരും കൂടി ഒരു രാവിലെ മഴയത്ത് വന്നിരിക്കുന്നത്?
1: ഒന്നുമില്ല കുട്ടിരാമാട്ട, ഭയങ്കര മഴയല്ലേ. നമ്മൾ ആമിൻ തന്നെ രണ്ട് സൈറ്റ് അങ്ങോട്ട് കാണുന്നേയില്ല. ആമിൻ തന്നെ വീട്ടിൽ ചില പ്രശ്നങ്ങളിലുണ്ട്.
2: അയ്യോ അതെന്താണ്?
1: കുട്ടിരാമാട്ട കുറച്ച് ഗുരുതരാണ്.
2: എന്ത് പ്രശ്നം?
0: എന്ത് പ്രശ്നപ്പാ? എന്റെ പേർക്ക് ഞാൻ അറിയാത്ത പ്രശ്നം എന്നാ? എല്ലാ കാരണ
1: കുട്ടിരാമാട്ട, ഇതൊരു പ്രൊഫഷണൽ പ്രശ്നമാണ്.
2: പ്രൊഫഷണൽ പ്രശ്നം? ഒന്ന് തെളിച്ചു പറ നമുക്ക് നല്ല മനസ്സിലാവുള്ളൂ.
1: അല്ല കുട്ടിരാമാട്ട, മരണ പെയ്ത്താന്ന് നമ്മളെ നാട്ടിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്.
2: അതെ,
1: വെള്ളം കൊണ്ട് എല്ലാടിയും മുങ്ങിറ്റു ആളു. കുട്ടിയക്കാങ്ക അവധീന്റെ എന്താ പറയാ ആഘോഷാണ്. ഈ കുഞ്ഞുമ്മക്കൊക്കെ അവധി കൊടുക്കുമ്പോ ഈ വലിയ കുട്ടികൾ എന്താ ചെയ്യാന്ന്, അവർക്ക് ക്ലാസ് വെച്ച് അവരെങ്ങനെയാ പോവാ?
0: ഓ അതാ നീ പറഞ്ഞു വരുന്നത്.
1: പിന്നെ
0: പറഞ്ഞ നേരാ കുട്ടിരാമാട്ട, എന്റെ കോയാന്റെ ചെക്കൻ എന്താ പ്രകടനം, പ്രതിഷേധം, പിന്നെ കരച്ചല് പിഴിച്ചലായി. ഓന് പോവാൻ കഴിയില്ല, ബാക്കി എല്ലാരും കൂടി ഉണ്ടല്ലോ. അപ്പൊ ഇവൻ ഒറ്റക്ക് പോകുമ്പോ എന്തോ ഒരു മടി പിടിച്ചു നീ.
1: എല്ലാം എന്താ ഓൻ എന്നിട്ട് നിരാഹാരം കിടക്കുന്നുണ്ടാ?
0: നിരാഹാരാ ഓനാ? ഓൻ നിരന്തര ആഹാരാന്ന്.
2: പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ഈ വാർത്തയാണ് അമിനത്തയുടെ വീട്ടിലുണ്ടായ കുഴപ്പം.
1: അല്ല കുട്ടിരാമാട്ട, എനിക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സംശയമുണ്ട്.
2: ചോദിക്കാം.
1: അല്ല ഈ പ്രൊഫഷണൽ കോളേജ് എന്നെല്ലാം പറയുമ്പോ ഞാൻ ഇത്ര നാളും വിചാരിച്ചേ ഈ നീന്തെല്ലാം പഠിപ്പിക്കുന്ന കോളേജാന്നാണ്.
2: നീന്തം പഠിപ്പിക്കുന്ന കോളേജ്?
1: അല്ല അതുകൊണ്ടായിരിക്കൂലേ അവർക്ക് ലീവ് കൊടുക്കാത്തത്. ഈ പെരുമായത്ത് പോലും അവർക്ക് ക്ലാസ് വെക്കുന്നില്ലേ? അപ്പൊ ഈ നീന്തം പഠിപ്പിക്കാനായിരിക്കൂലേ?
2: തീർച്ചയായിട്ടും അത് തെറ്റായ ഒരു ധാരണയാണ് കാരണം. പ്രൊഫഷണൽ കോളേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ഉദ്യോഗങ്ങളുണ്ടല്ലോ. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഉദ്യോഗം, ജോലിയാണ്. തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ, പ്രൊഫഷണൽ കോളേജ് എന്ന് പറയാ.
0: ഞാൻ ഓനോട് ഇതെല്ലാം പറഞ്ഞാന്ന് കുട്ടിരാമാട്ടാ.
1: അമിന്താ നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് കുറച്ച് തിരിഞ്ഞേ.
0: പിന്നെ ഇപ്പൊ ഒരു കുട്ടിരാമാട്ടനോടൊരു ചോദ്യോ?
1: എന്തുണ്ടെങ്കിലും നമുക്കൊന്ന് ഉറപ്പിക്കുന്നതല്ലേ അതല്ലേ, അതുകൊണ്ടൊന്നും കൂടി ചോദിച്ചാണ്.
0: എന്നാ ഇതും കൂടി ചോദിക്ക്, ഇത് ശരിയാണോ കുട്ടിരാമാട്ട മഴയത്ത് ഇങ്ങനെ ഒരു ലീവ് പ്രഖ്യാപിക്കുന്ന? ഒരാൾക്ക് ഒരു നിയമം, ഒരാൾക്ക് വേറൊരു നിയമ.
2: നമ്മള് എന്തിനാണ് ഈ അവധി പ്രഖ്യാപിക്കുന്നത് ഗവൺമെന്റ്? നമ്മുടെ കുട്ടികൾക്ക് അപകടം സംഭവിക്കാതിരിക്കാനല്ലേ.
1: ഇപ്പൊ
2: മുതിർന്നവരെ പോലെ അല്ലല്ലോ, മുതിർന്നവർ തന്നെ ഇപ്പം വെള്ളക്കെട്ട് കാണുമ്പോ അതിലേക്ക് നടന്ന് പോവാണ്.
1: പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ അബുഹാൻ പോകുന്ന പാലത്തുമ്മിലോട്ടല്ലേ ഈറ്റളെല്ലാം നടക്കുന്നത്?
0: അത് അവർക്കൊരു ഹരായ ഉണ്ടല്ലേ.
1: എന്തിന് ഹരോ?
2: ഇപ്പൊ വെള്ളക്കെട്ടുകള് ധാരാളം നമ്മുടെ ചുറ്റുണ്ടാകുമ്പോൾ മാത്രമല്ല ഈ മതിലിടിയ, മരങ്ങൾ കടപുഴക്ക് വീഴുക, റോഡ് അപകടങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ അയക്കുന്നത് അപകടത്തിന് സാധ്യത ഉണ്ടാകും എന്ന് കരുതിയിട്ടാണ് ഗവൺമെന്റും കലക്ടറും ഒക്കെ അവധി പ്രഖ്യാപിക്കുന്നത് ചെറിയ ക്ലാസ് മുകളിൽ മുകളിലോട്ട്. ഇപ്പോൾ പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്നത് ചെറിയ കുട്ടികളല്ലല്ലോ, കുറച്ചും കൂടി മുതിർന്ന കുട്ടികളാണ്. അവർ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ജോലിയിലൊക്കെ പ്രവേശിക്കേണ്ടവരാണ്. അപ്പം അങ്ങനെ ആരെയും നമുക്ക് പുറത്തിറങ്ങുന്നത് നിരോധിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇവരും മുതിർന്ന കുട്ടികളാണ്, എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടെങ്കിൽ അവർക്ക് സ്വയം രക്ഷ നോക്കാനുള്ള കഴിവ് അവർക്കുണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് അവധി പ്രഖ്യാപിക്കുന്നത്.
0: ഞാനില്ല കുട്ടരാമാട്ട, ഓരോ ദിവസം അവധി പ്രഖ്യാപിക്കല്ലേ പ്രഖ്യാപിക്കല്ലേ എന്ന് വെച്ച് പ്രാർത്ഥിക്കലാണ്. പുരക്കീറ്റുള്ള കൂത്താട്ടലേ നടക്കുന്നു. എന്തെന്നാ പറയണ്ടേ? ഒച്ചപ്പാടും ബഹളും. ഞാൻ സ്വസ്ഥതയില് സമാധാനം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കാന്ന് വെച്ചാല് എന്റെ മോനെ ഊയ്യാരപ്പാടല്ലേ വീട്ടില്, അടിയും പീടിയും അങ്ങോട്ട് തമ്മിൽ ഇങ്ങോട്ട് ഒന്നും രണ്ടും അങ്ങ് പോട്ടെ നിൽക്കുന്ന നാലഞ്ചെണ്ണം ഇല്ലേ പുരക്ക്.
1: പിന്നെ ഒന്നിനും പൊടൂലാന്ന്.
0: ആ
1: സ്കൂൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാഷന്മാർ സഹിച്ചോളൂലേ?
0: പറഞ്ഞാ മതി, ഇവരെ വൈകുന്നേരം നമ്മൾ സഹിക്കണ്ടു.
2: നമ്മുടെ സ്വന്തം കുട്ടികളല്ലേ, നമ്മുടെ കുടുംബക്കാരല്ലേ. അപ്പൊ അവരെ ആരോഗ്യം അവരെ ജീവന് വളരെ വില കൽപ്പിക്കണം നമ്മള്. അതുകൊണ്ട് നമ്മളിപ്പോ സാധാരണഗതിയിൽ ഓറഞ്ച് അലേർട്ട്, റെഡ് അലേർട്ട്, ഏറ്റവും തീവ്രമായ മഴ പെയ്യുന്ന രണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഓറഞ്ചും റെഡും. ഈ സമയങ്ങളിലാണ് കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ്, ഗവേഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകും. കാലാവസ്ഥ മുന്നറിയിപ്പ് ഉണ്ടാവും.
1: അത് നമ്മൾ എപ്പം കേൾക്കുന്നില്ലേ, അതായിരിക്കാ പറഞ്ഞുകൂടാത്ത. ഇപ്പം പെയ്യൂല്ലേ നാളെ പെയ്യൂന്ന്.
0: മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് അവർ പറഞ്ഞുകൊടുക്കുന്നുണ്ടല്ലോ.
2: അത് ശാസ്ത്രീയം തന്നെയാണ്. കാലാവസ്ഥ വകുപ്പ് വളരെ സയന്റിഫിക് ആയിട്ടാണ് അതൊക്കെ പറയുക. അതിന് ഉപഗ്രഹങ്ങളുടെ സഹായം, നമ്മുടെ കടലുകളിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദങ്ങളൊക്കെ അവർ നിരീക്ഷിക്കും. അപ്പം അത് ഏതാണ്ട് ശരിയായിരിക്കും. നമ്മളിപ്പോൾ മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീടിനടുത്ത് മഴ പെയ്തിട്ടില്ലെങ്കിൽ കാലാവസ്ഥ സൂചന നൽകിയ ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. നമ്മുടെ ജില്ലയിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ മഴ പെയ്തിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ കാലാവസ്ഥ വലിയൊരു മഴയുടെ സാധ്യതയുടെ മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ അപകടം ഒഴിവാക്കാനാണ് അവധി പ്രഖ്യാപിക്കുന്നത്. അത് ആഘോഷിക്കാനേ അല്ല, നമ്മളിപ്പോൾ അവധികൾ ആഘോഷമാക്കി മാറ്റുകയാണ്. അവധി ഉണ്ടെന്ന് നോക്കിയിട്ട് വീട്ടിൽ വലിയ സദ്യ ഉണ്ടാക്കും, മറ്റു പല ആഘോഷങ്ങളും യാത്രയ്ക്ക് പോവുകയൊക്കെ ചെയ്യും. പക്ഷേ അവധി പ്രഖ്യാപിക്കുന്നത് കൊണ്ട് അധികാരികൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അപകടകരമായ കാര്യങ്ങളിലേക്ക്, അപകടകരമായ മേഖലകളിലേക്ക് നമ്മുടെ കുട്ടികൾ പോവാതിരിക്കുക, വീട്ടിൽ രക്ഷിതാക്കളുടെ കൂടെ സുരക്ഷിതമായിട്ടിരിക്കണം എന്ന സദുദ്ദേശമാണ്. പക്ഷേ നമുക്ക് ഇതാണ് നമ്മുടെ ആമനത്തയുടെ വീട്ടിലെ പോലെ അവസ്ഥ അല്ലേ?
0: ആടെ അപകടം അല്ല, അത്യാപത്ത നടക്കുന്നു.
2: അതുകൊണ്ട് നമ്മള് മഴ പെയ്യാതിരിക്കണം എന്ന് ആഗ്രഹിക്കാൻ പാടില്ല, മഴ പെയ്യണം അല്ലേ.
1: നിങ്ങൾ കേൾക്കണം കുട്ടിരാമട്ട, ആമിൻ തന്റെ വലിയൊരു കണ്ടുപിടുത്തുണ്ടെന്ന്.
2: ആണോ?
1: ആ
0: പറയാനൊന്നും പറ്റൂല.
1: കുട്ടിരാമട്ടനല്ലേ ഓറോട് പറയാന്ന്.
0: പിന്നെ ഓറ് പോയിട്ട് അത് പഞ്ചായത്തിലെല്ലാം പോയിട്ട് പരിഹരിച്ചിരുന്നത് എന്താവും സ്ഥിതി?
1: അല്ല അത് പരിഹരിക്കില്ലേ വേണ്ടേ, എന്നാലല്ലേ വെള്ളപ്പൊക്കമില്ലാണ്ടാവും.
0: പക്ഷെ ഒരു കാര്യണ്ട് കുട്ടിരാമട്ട, ഞാൻ പറഞ്ഞാ തന്നെ
2: പറയുമ്പോട്ടെ.
1: പറയട്ടെ എന്റെ ആമിൻതാ, നിങ്ങൾ കേൾക്കണം കുട്ടിരാമട്ട. ഈ ആമിന്ത പറയാ, വെള്ളപ്പൊക്കത്തിനെല്ലാം കാരണം പുഴയെല്ലാം കരകവിഞ്ഞ് ഒഴുകുന്നതിന് കാരണോ ഈ പൂഴിയെടുക്കാത്തോണ്ടാവൂലോ.
0: പണ്ട് നമ്മള് പൂഴിയിലല്ലേ വീടും ചുമരലും വെക്കലേക്ക് കുട്ടിരാമട്ട. അന്നേരം ഈ പുഴയെ പോയിട്ട് നമ്മള് പൂഴി വാരലുണ്ട്, പൂഴി വാരിയ കുഴി ഉണ്ടാവും. ആ കുഴിയിൽ എന്ത് വരും? മഴവെള്ളം വന്ന് പോവല്ലോ. അപ്പൊ പുറത്തേക്ക് ഒഴുകാനും സംഭവം ഉണ്ടാവൂലല്ലോ. മഴ
2: ദീർഘവീക്ഷണമുള്ള ഒരു കണ്ടെത്തലാണല്ലേ, പക്ഷെ അതത്ര പ്രായോഗിക അല്ല ആമനത്ത. കാരണം ഈ അനധികൃതമായ മണൽ വാരലും അമിതമായ മണൽ വാരലും കൊണ്ടാണ് ഇന്ന് നമ്മുടെ പുഴയുടെ ഒക്കെ ഗതിയും അതിന്റെ ഷേപ്പൊക്കെ മാറുന്നത്.
1: അപ്പൊ
2: പഴയതുപോലല്ല കരയിടിച്ചിൽ കാണുന്നില്ലേ, അത് പ്രധാനപ്പെട്ട കാരണം അകത്ത് പുഴ ഇല്ലാത്തതുകൊണ്ടാണ് കരയിടിയുന്നത്. കരയിടിയുമ്പം വെള്ളം കരയിലേക്ക് കയറാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ തടയുന്ന തരത്തിലുള്ള അണക്കെട്ടുകൾ കെട്ടുക, ഒഴുക്കിനെ തടഞ്ഞുകൊണ്ടാണ് നമ്മൾ കെട്ടുക. പിന്നെ നിർമ്മാണ പ്രവൃത്തികൾ, പാലങ്ങൾ പോലെ, ഒരു പുഴയ്ക്ക് ഇപ്പൊ എത്രയാ കുറുകെ പാലങ്ങൾ, അടുത്തടുത്തന്നെ പാലങ്ങൾ വരുന്നില്ലേ, അതൊക്കെ പുഴയുടെ സ്വച്ഛന്ദമായ ഒഴുക്കിനെ തടയുന്ന ഘടകങ്ങളാണ്. അതുപോലെ നമ്മൾ മണലൂറ്റിലും മണൽവാരലും. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ പ്രളയവും വെള്ളപ്പൊക്കവും ഉണ്ടാകാതിരിക്കാനല്ല സഹായിക്കുക, കൂടുതൽ ആപത്തോടുകൂടി ഉണ്ടാകാനാണ് ഇതൊക്കെ സഹായിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ ഈ ജിയോളജി മറ്റൊക്കെ ഇത്തരം ഖനനങ്ങൾക്ക്, മണൽ ഖനനത്തിനൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. അത് നമുക്ക് വീട് നിർമ്മാണത്തിനൊക്കെ ആവശ്യമാണെങ്കിൽ കൂടി അത് പുഴ അതേപോലെ നിലനിൽക്കാൻ പുഴി അവിടെ തന്നെയാണ് വേണ്ടത്. അത് നമ്മൾ കോരിയെടുത്തു കഴിഞ്ഞാൽ അവിടെ കുഴിയുണ്ടാവും, ശരിയാണ്. ആ കുഴിയിൽ ആദ്യം വെള്ളത്തിനേക്കാൾ മുമ്പിൽ തൊട്ടടുത്ത മണ്ണാണ് വന്ന്
0: നിറയുക.
2: അങ്ങനെ വളരെ പെട്ടെന്നൊന്നും പുഴി നിറയില്ല, ഒരുപാട് വർഷങ്ങൾ കൊണ്ടാണ് മണല് ഉണ്ടാകുന്നത്. മണ്ണ് ഒഴുകി ഒഴുകി വന്ന് പാറക്കല്ലുകൾ പൊടിഞ്ഞു പൊടിഞ്ഞ് വർഷങ്ങളെടുത്തിട്ടാണ് വരുന്നത്. ഒരു നിശ്ചിത അളവിനേക്കാൾ കൂടുതൽ മണലെടുത്താൽ, മണലെടുക്കാം നമുക്ക്, പക്ഷെ അത് അളവിനേക്കാൾ കൂടുതൽ അമിതമായിട്ട് എടുക്കുമ്പോഴാണത്, അതിനെ ചൂഷണം ചെയ്യുമ്പോഴാണത് പുഴയുടെ ആയുസ്സിന് ബാധിക്കും, അതിൻ്റെ സുഗമമായ ഒഴുക്കിനെ ബാധിക്കും. നമുക്കിപ്പോൾ 2018 ഉണ്ടായ പ്രളയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പുഴകൾ നമ്മുടെ വീടുകളിലേക്ക് കയറി വരികയാണ്. പുഴകൾക്കൊഴുകാനൊരു വഴിയുണ്ടായിരുന്നു, ആ വഴി വിട്ട് തോന്നുമ്പോലെ ഒഴുകലാണ്. ആ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും പരിഷ്കാരങ്ങളും വികസന പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി പുഴയെ നോക്കാതെ, പ്രകൃതിയെ നോക്കാതെ മലകൾ ഇടിച്ചു നിരത്തുന്നു അല്ലെ, അതുപോലെ താഴ്ന്ന പ്രദേശങ്ങൾ മണ്ണിട്ട് മൂടുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഈ ചെറിയ മഴയിലും വലിയ വെള്ളപ്പൊക്കവും പ്രളയമൊക്കെ ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? പ്രകൃതിയെ പരമാവധി അതേപോലെ നമ്മൾ നിലനിർത്തണം. പ്രകൃതി ഉപയോഗപ്പെടുത്താതിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് വീടുകൾ വേണം, മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും പാലങ്ങളും റോഡുകളൊക്കെ വേണം. പക്ഷേ അപ്പോഴും വലിയ തോതിൽ അതിന് ആഘാതമേൽപ്പിക്കാതെ, നമ്മൾ ഒരുപാട് മലകളൊക്കെ നമുക്കുണ്ട് അല്ലേ, പാടങ്ങളുണ്ട്, പാടങ്ങളൊക്കെ നികന്നാൽ അവിടെ പാടങ്ങൾ വലിയ ജലസംഭരണിയായിരുന്നു. ഇപ്പോൾ വയലുകളിൽ വെള്ളം നിൽക്കുന്നില്ല, വയലുകളേ ഇല്ലല്ലോ, ആ വെള്ളം തൊടികളിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവും. അപ്പോൾ പഴയ തോതിലെങ്കിലും ചെറിയ തോതിൽ എല്ലാ പാടങ്ങളും നമുക്ക് നിലനിർത്താനൊന്നും പറ്റില്ല. കാരണം ഭൂമി കൂടിക്കൊണ്ടിരിക്കുന്നില്ല, പക്ഷെ ഭൂമിയുടെ ആവശ്യം
1: കൂടിക്കൊണ്ടേയിരിക്കുന്നു
2: ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ. അപ്പോൾ പ്രകൃതിയെ നമ്മൾ ഉപദ്രവിച്ചാൽ, ചൂഷണം ചെയ്താൽ, ശല്യപ്പെടുത്തിയാൽ പ്രകൃതി നമുക്ക് തിരിച്ചെടുത്തരും. അത്തരം തിരിച്ചടികളാണ് ഈ ചെറിയ മഴക്ക് വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അതിനനുബന്ധമായ ചില ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്നത്.
1: അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ എന്ത് വേണം?
0: പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ പാടില്ല.
1: അത് തന്നെ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: വായനശാല.
2: ഏവർക്കും വായനശാലയിലേക്ക് സ്വാഗതം. ഇന്ന് വായനശാലയിൽ DC ബുക്സ് പ്രസിദ്ധീകരിച്ച മാധവിക്കുട്ടിയുടെ കഥകൾ എന്ന കഥാസമാഹാരത്തിലെ ചെറുകഥ പട്ടങ്ങൾ അവതരിപ്പിക്കുന്നത് ചന്ദ്രലേഖ മല്ലിശ്ശേരി.
3: അവർ യാതൊരു പ്രത്യേക ലക്ഷ്യവുമില്ലാതെ ആ ഉച്ചയിൽ കാറോടിച്ചു പോവുകയായിരുന്നു. അവൾ ധനികനായ ഒരാളുടെ വിവാഹിതയായ മകളല്ലായിരുന്നുവെങ്കിൽ, താൻ ഓഫീസിൽ വെച്ചോ മറ്റോ പരിചയപ്പെട്ട ഒരു സ്ത്രീ മാത്രമായിരുന്നുവെങ്കിൽ അയാൾ അവളെ പല ഇടത്തരം ഹോട്ടലുകളിലേക്കും കൊണ്ടുപോകുമായിരുന്നു, അല്ലെങ്കിൽ ഇരുട്ടാക്കിക്കഴിഞ്ഞ ഒരു സിനിമാ തിയേറ്ററിലേക്ക്. പിന്നീട് എങ്ങനെ പെരുമാറണമെന്ന് അയാൾക്ക് അറിയായികയല്ല. അയാൾ പലതരം സ്ത്രീകളുമായി പരിചയപ്പെട്ടു കഴിഞ്ഞിരുന്നു, പക്ഷേ അവൾ ആരെപ്പോലെയൊന്നും ആയിരുന്നില്ല. ശൃംഗാരാഭിനയങ്ങളോ എണ്ണ പോലെ ഒലിക്കുന്ന നോട്ടങ്ങളോ ചാടുവാക്കുകളോ ഒന്നും തന്നെ അവൾ ഉപയോഗിച്ചില്ല. അവളുടെ കൈവിരലുകൾ തൊടുമ്പോഴും അവളോട് നേരമ്പോക്കുകൾ പറയുവാൻ ശ്രമിക്കുമ്പോഴും അയാൾ പരിഭ്രമം കൊണ്ട് വിയർത്തു. അവളെ താൻ സ്നേഹിക്കുന്നു എന്ന് അയാൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. പക്ഷേ അത് അവളോട് പറയുവാൻ 30 കൊല്ലങ്ങൾക്കധികം പഴക്കമുള്ള ഒരു അഭിമാനബോധം അയാളെ അനുവദിച്ചില്ല. തന്റെ ഭൂതകാലത്തിൽ അവൾ ഉണ്ടായിരുന്നു, പക്ഷേ ധനികയായ ആ പെൺകുട്ടി ആ കാലങ്ങളെ കൂടുതൽ ഇരുണ്ടവയാക്കുകയാണുണ്ടായത്. അവളുടെ വീട്ടിലെ പട്ടുവിരിപ്പുകളും വെള്ളിപ്പാത്രങ്ങളും മറ്റും കണ്ടില്ലായിരുന്നുവെങ്കിൽ തനിക്ക് തന്റെ വീടിന്റെ ചുമരുകളും അതിനുള്ളിലുള്ള ജീവിതവും അത്ര വിരൂപമായി തോന്നുമായിരുന്നുവോ? അതുകൊണ്ട് അവളാണ് എല്ലാറ്റിനും കുറ്റക്കാരി. മുട്ടുകൾ മുഴച്ചു നിൽക്കുന്ന കാലുകളും മെലിഞ്ഞ കവിളുകളുമായി അവൾ ഒരിക്കൽ തന്റെ വീട്ടിൽ

കൊണ്ട് ഉപരിപഠനത്തിനായി അന്യരാജ്യങ്ങളിൽ ദിവസങ്ങൾ കഴിച്ചിരുന്നപ്പോഴും മടങ്ങിവന്ന് ഭേദപ്പെട്ട നിലയിൽ കഴിയുമ്പോഴും താൻ അവളെ കാണുവാൻ ആഗ്രഹിച്ചു. അവളെ വിവാഹം ചെയ്യുവാനല്ല, വെറുതെ കാണുവാൻ. ഇന്ന് വല്ലാത്ത ചൂടുണ്ടല്ലേ? അവൾ അയാളുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. അവളുടെ മടഞ്ഞിട്ട തലമുടിയിൽ ഒരു വെള്ളപ്പട്ടുനാടയുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് പൗഡറോ കണ്ണെഴുതുന്ന മഷിയോ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവളുടെ വെളുത്ത സാരിയും പണ്ടമില്ലാത്ത കഴുത്തും മറ്റും നോക്കിക്കൊണ്ട് അയാൾ അവളെ വെറുക്കുവാൻ തീർച്ചപ്പെടുത്തി. ഈ നിരാഡംബര സ്വഭാവവും അവളുടെ ഗർഭിൻ്റെ ഒരു ലക്ഷണമല്ലേ? എന്തുകൊണ്ട് മറ്റു സ്ത്രീകളെപ്പോലെ അവൾക്ക് ആഭരണങ്ങളെ ഇഷ്ടപ്പെട്ടുകൂടാ? എന്തുകൊണ്ട് മറ്റുള്ളവരെപ്പോലെ അവൾ പീടികകളിൽ തുണി വാങ്ങാനും മറ്റുമായി കയറി ഇറങ്ങുന്നില്ല? വെളിച്ചമകറ്റുന്ന തിരശീലകൾ കെട്ടിയ ജനൽവാതിലുകൾക്ക് പിന്നിൽ ഇരുണ്ട മുറികളിലൂടെ ഒരു മാൻകുട്ടിയെപ്പോലെ അങ്ങുമിങ്ങും നടന്നുകൊണ്ട് അവൾ ദിവസങ്ങൾ കഴിക്കുന്നത് എന്തിനാണ്? അവളൊരു പളുങ്ക് പാവയാണോ? വില പിടിച്ച ഒരു മുത്തോ മറ്റോ ആണോ? എന്താണ് അവളുടെ ഭർത്താവിൻ്റെ വിചാരം? തൻ്റെ ഭാര്യ വെയിലത്ത് തളർന്നു വീണ് മരിക്കുമെന്നോ? ഒരു പക്ഷേ എനിക്ക് മടങ്ങാൻ തോന്നുന്നില്ല. അവളുടെ വാക്കുകൾ അയാളുടെ ആലോചനകളെ ഇളക്കി. അവളുടെ നെറ്റിയും മേൽച്ചുണ്ടും വിയർക്കുന്നുണ്ടായിരുന്നു. അവളെ ഈ ജീവിതകാലം മുഴുവനും ശുശ്രൂഷിക്കുവാനും ലാളിക്കുവാനും അയാൾക്ക് തോന്നി. പക്ഷേ അയാൾ സംസാരിച്ചപ്പോൾ ആ വാക്കുകൾ പരുഷങ്ങളായിരുന്നു. ഇനി മടങ്ങാതെ വയ്യ, എനിക്ക് 4 മണിക്ക് ഓഫീസിലെത്തണം. എത്ര നേരമാണ് ഇങ്ങനെ ചുറ്റിത്തിരിയുക? അവളൊന്നും പറഞ്ഞില്ല. അയാൾ കാറ് തിരിച്ച് ഒരു വശത്ത് കടൽ തീരങ്ങളും മറുവശത്ത് കെട്ടിടങ്ങളുമുള്ള ഒരു തെരുവിലെത്തി. കറുത്ത പാറക്കല്ലുകളിന്മേൽ വളർന്നു നിൽക്കുന്ന മൂർച്ചയുള്ള പുറ്റുകളും മതിലിൻ്റെ മുകളിൽ ആരോ മറന്നുവെച്ച ഒരു ജോഡി ചെരുപ്പുകളും ക്രൂരതയോടെ ജ്വലിക്കുന്ന സൂര്യനെയും അവർ കണ്ടു. ആ നിമിഷം അവസാനിക്കാത്ത ഒരു തെരുവ് പോലെ അങ്ങനെ നീണ്ടു നീണ്ടു പോവണമെന്ന് അവർ ആഗ്രഹിച്ചു. വാസു, ആ മതിലിൽ ചെന്ന് കാറു മറിക്കൂ. എന്നാലിനി നമുക്ക് മടങ്ങിപ്പോവേണ്ടി വരില്ലല്ലോ. അയാൾ അത് കേട്ടുവെന്ന് തന്നെ നടിച്ചില്ല. അവൾ തൻ്റെ കണ്ണുകളിലേക്ക് നോക്കുകയാണെന്നും തൻ്റെ കണ്ണുകൾ നനയാൻ തുടങ്ങുന്നുണ്ടെന്നും അയാൾക്ക് തോന്നി. വാസു, ഒന്നുമില്ല. അയാൾ കാറു നിർത്തി വലതുഭാഗത്തുള്ള വാതിൽ തുറന്ന് ഒരു കാല് പുറത്തിട്ടുകൊണ്ട് നിശ്ചലനായി ഇരുന്നു. അവരുടെ വലതുഭാഗത്ത് ഒരു പട്ടാള ക്യാമ്പുണ്ടായിരുന്നു. അതിൻ്റെ പടിവാതിലിനരികെ തൂക്കും പിടിച്ചുകൊണ്ട് ഒരു കാവൽക്കാരൻ ഉറക്കം തൂങ്ങിക്കൊണ്ടിരുന്നിരുന്നു. വാസു, അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല. അവൾ തന്നെ വെറുതെ വേദനിപ്പിക്കുന്നു എന്ന് അയാൾക്ക് തോന്നി. അവൾ തൻ്റെ വിളർത്ത ചുണ്ടുകൾ കൊണ്ടും നിസ്സഹായത കൊണ്ടും അവളുടെ അച്ഛനെയോ ഭർത്താവിനെയോ കീഴടക്കിക്കൊള്ളട്ടെ, പക്ഷേ തന്നെ വിഷമിപ്പിക്കുവാൻ അവൾക്ക് എന്താണൊരധികാരം? ഞാൻ നാഗ്പൂരിലേക്ക് മാറ്റമായി പോവുകയാണ്. അവളുടെ മുഖം നിരാശ കൊണ്ട് കൂടുതൽ വിളർക്കുന്നത് അയാൾക്ക് കാണണമെന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അയാൾ ഉറക്കം തൂങ്ങുന്ന ആ കാവൽക്കാരനെ മാത്രം നോക്കിക്കൊണ്ടിരുന്നു. കുറച്ചുകൂടി ശമ്പളമുണ്ടാവും, പിന്നെ ഇവിടെയുള്ള അത്ര ചിലവുണ്ടാവില്ല. എന്നാണ് പോകുന്നത്? വെള്ളിയാഴ്ച. അവൾ സീറ്റിൽ ചാരിക്കിടന്നു. അയാൾ കാൽ അകത്തേക്ക് വെച്ച് കാറിൻ്റെ വാതിലടച്ചു. ഇനിയും കുറച്ചുകൂടി ഡ്രൈവ് ചെയ്യണോ, അതോ വീട്ടിലേക്ക് എത്താൻ വൈകിയോ? 4 മണി കഴിഞ്ഞില്ലേ ഓഫീസിൽ. അതൊന്നും സാരമില്ല, ഞങ്ങളുടെ മേലുദ്യോഗസ്ഥൻ മദ്രാശിക്ക് പോയിരിക്കുകയാണ്. അയാൾ മടങ്ങിയെത്തുന്നതുവരെ എനിക്ക് അല്പം സ്വാതന്ത്ര്യമൊക്കെയുണ്ട്. അയാൾ ചിരിച്ചു. അവൾ അയാളുടെ ചിരിക്കുന്ന ചുണ്ടുകളെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അയാൾ പോക്കറ്റിൽ നിന്ന് തൻ്റെ സിഗരറ്റ് പെട്ടിയെടുത്ത് ഒരു സിഗരറ്റ് വായിൽ വെച്ചു. തീപ്പെട്ടി ഉരയ്ക്കുമ്പോൾ തൻ്റെ കൈകൾ കാരണമില്ലാതെ വിറയ്ക്കുന്നുവെന്ന് അയാൾക്ക് തോന്നി. സാധാരണയായി ഒരാൾ ഒരു പെണ്ണിനെ പുറത്തു കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുക? അവളെ ഉമ്മ വെക്കുമോ? അവളെ ഉവ്വ് പലതും ചെയ്യും. എന്നെ എന്താണ് തൊടാത്തത്? എന്നെ വെറുത്തിട്ടോ? വെറുത്തിട്ടില്ല, പക്ഷേ എന്ത്? അയാൾ കാറ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. കടലിൻ്റെ വക്കത്ത് മതിലിനോടടുപ്പിച്ച് ഉറപ്പിച്ചിരുന്ന ഒരു ഇരുമ്പ് ബെഞ്ചിന്മേൽ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. വാസു, എന്നെ വല്ല ഹോട്ടലിലേക്കും കൊണ്ടുപോകൂ, എവിടേക്കെങ്കിലും. ചി, അങ്ങനെയൊന്നും നീ പറയരുത്. നീ അങ്ങനെയുള്ളവളല്ല. പിന്നെ ഞാൻ എങ്ങനെയുള്ളവളാണ്? എനിക്കറിഞ്ഞുകൂടാ, നീ പറഞ്ഞു തരൂ. കഴിഞ്ഞ 15 കൊല്ലങ്ങളെപ്പറ്റി എന്നോട് പറയൂ. നീ എന്നാണ് വിവാഹം ചെയ്യാൻ തീർച്ചപ്പെടുത്തിയത്? നിന്നെ അയാൾ സ്നേഹിക്കുന്നില്ലേ? നീ എന്തിനാണ് എന്നെ വിഷമിപ്പിക്കുന്നത്? എല്ലാം പറയൂ. എനിക്കെന്താണ് പറയാനുള്ളത്? എനിക്ക് സുഖമില്ല എന്നു. എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നു. എന്നിട്ടും ഒരു വെറും തെവിടിശിപ്പെണ്ണിനെ പോലെ ഞാൻ. അരുത്, നീ അങ്ങനെ പറയുമ്പോൾ എനിക്കാണ് അതിൻ്റെ അപമാനം. നീ തേവിടിശികളെപ്പോലെ എൻ്റെ അടുക്കലെത്തുകയല്ല ഉണ്ടായത്. പിന്നെ നീ തേവിടിശിയെപ്പോലെ നിന്റെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ് ഉണ്ടായത്. നീ എൻ്റേതായിരുന്നു, പക്ഷേ പണത്തിനും പദവിക്കും വേണ്ടി നീ. അതൊക്കെ നുണയാണ്. ഞാൻ നിങ്ങളുടേതായിരുന്നുവോ? കുട്ടിക്കാലം മുതൽക്ക് പരിചയമുണ്ടെന്ന് വെച്ച് ഞാൻ നിങ്ങളുടേതാവണമെന്നുണ്ടോ? മതി, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോയാക്കാം. എനിക്കിങ്ങനെ തർക്കിച്ച് സമയം കളയാൻ കഴിയില്ല.
അയാൾ നീരസത്തോടെ കാറിൻ്റെ വേഗത കൂട്ടി.

0: അവൾ തന്നെ അപമാനിച്ചുവെന്ന് അയാൾക്ക് തോന്നി. താൻ അവളെ വീണ്ടും കാണേണ്ടിയിരുന്നില്ല. ഭൂമിയുടെ കണ്ണെത്താത്ത ഒരു മൂലയിൽ അവൾക്ക് തൻ്റെ ഭർത്താവിൻ്റെയും അച്ഛനമ്മമാരുടെയും ഒപ്പം ജീവിക്കാമായിരുന്നില്ലേ? അവൾ എന്തിനെ ബോംബെയിലെത്തി? അവൾ എന്തിന് താൻ പുതുതായി പരിചയപ്പെട്ട ഒരു സ്നേഹിതൻ്റെ ഭാര്യയായി സൽക്കാരമുറിയിൽ പ്രത്യക്ഷപ്പെട്ടു? അവളെ കണ്ട ആ സന്ധ്യ അയാൾ വീണ്ടും ഓർത്തു. നൂറിലധികം തവണ ആ രംഗത്തെപ്പറ്റി അയാൾ ഓർത്തു കഴിഞ്ഞിരുന്നു. എന്നിട്ടും അയാൾ കൗതുകത്തോടെ അതോർത്തുകൊണ്ടേയിരുന്നു. നിങ്ങൾ കവിതകൾ എഴുതുമെന്നല്ലേ പറഞ്ഞത്? അവളോട് ഭർത്താവ് ചോദിച്ചു. എന്നാൽ നിങ്ങൾ എൻ്റെ ഭാര്യയുമായി പരിചയപ്പെടണം. അവൾക്ക് ആ വക കമ്പങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ട് ചായക്കപ്പ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് ആ മനുഷ്യൻ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. അവൾ ആ മുറിയിലേക്ക് എത്തിയപ്പോൾ അയാൾ തനിക്ക് ചുറ്റും നോക്കി കാണുകയായിരുന്നു. തവിട്ട് നിറത്തിലുള്ള തിരശീലകൾ, സ്വർണ്ണ നിറത്തിലുള്ള സോഫ തുണികൾ, വെള്ള പൂക്കൾ നിറച്ച പിച്ചളപാത്രങ്ങൾ. അയാളുടെ കണ്ണുകൾ ചുമരിന്മേൽ തൂക്കിയ എണ്ണച്ചായ പടത്തിന്മേൽ വീണപ്പോൾ അവൾ പറഞ്ഞു, നമസ്തേ. അയാൾ ആദ്യമായി കണ്ടത് അവളുടെ കാൽവിരലുകളായിരുന്നു. മെലിഞ്ഞ് തമ്മിൽ തമ്മിൽ കൂട്ടിയുരസുന്ന നീണ്ടുമിനുത്ത കാൽവിരലുകൾ, സ്വർണ്ണച്ചങ്ങല തുന്നിപ്പിടിപ്പിച്ച തോൽപ്പട്ടുകളുള്ള അവളുടെ ചെരിപ്പുകളും വെണ്ണ നിറത്തിലുള്ള പട്ടുസാരിയുടെ വക്കുകളും നോക്കിക്കൊണ്ട് അയാൾ സോഫമേൽ നിന്ന് എഴുന്നേറ്റു. എൻ്റെ ഭാര്യ, അവളുടെ ഭർത്താവ് അഭിമാനത്തോടെ പറഞ്ഞു. കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അവൾ ചിരിച്ചു. ആ ചിരി അയാളെ ഞെട്ടിപ്പിച്ചു. ഞാൻ പണ്ടു തന്നെ അറിയും, ഞങ്ങളൊരു നാട്ടിലാണ് വളർന്നത്. പിന്നീട് നടന്നതൊന്നും തന്നെ അയാൾ ഓർത്തില്ല. അവളുടെ ഭർത്താവ് പട്ടണത്തിൽ നടക്കുന്ന ഒരു കേസു വിചാരണയെപ്പറ്റിയും ICSകാരുടെ കൊളരുതായ്മകളെപ്പറ്റിയും വളരെ സംസാരിച്ചു എന്ന് മാത്രം അയാൾ ഓർത്തു. അവൾ തന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു, ലജ്ജയില്ലാതെ, അന്തസ്സില്ലാതെ. അവളുടെ കണ്ണുകൾ അതിനുശേഷം തനിക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നു മാത്രം അയാൾ ഓർത്തു. പിന്നീട് എങ്ങനെയാണ് താനും അവളുമായി അടുത്തത്? ഒരു ഞായറാഴ്ച അവളുടെ വീട്ടിൽ ഊണിന് ചെന്നപ്പോൾ അവൾ കവിതാപുസ്തകങ്ങളുമായി അടുത്തെത്തിയപ്പോഴോ? അതോ പടിവാതിലിനടുത്ത് വെച്ച് തന്നോട് എനിക്കു നാളെയും കാണണമെന്ന് അവൾ പറഞ്ഞപ്പോഴോ? എന്തോ അറിയില്ല. എന്തായാലും അവളെ കാണുക, അവളെ തൻ്റെ കാറിൽ കയറ്റി അരമണിക്കൂറോ മറ്റോ യാതൊരു ലക്ഷ്യവുമില്ലാതെ കാർ ഓടിച്ചു പോവുക, വീണ്ടും അവളെ വീട്ടിലാക്കി മടങ്ങി തൻ്റെ ജോലിസ്ഥലത്തേക്ക് പോവുക, ഇതെല്ലാം തൻ്റെ ദിനചര്യയിൽ പെട്ടു. ഇതിൽ നിന്നെല്ലാം തനിക്ക് എന്താണ് കിട്ടിയത്? ഒരു വിവാഹിതയായ സ്ത്രീയുടെ സ്നേഹം താൻ കവർന്നെടുത്തുവോ? ഒരിക്കലുമില്ല. അവൾ വെറും നേരം പോക്കിന് വേണ്ടി തന്നെ ഒരു കളിപ്പാട്ടമായി ഉപയോഗിക്കുകയായിരുന്നു. താൻ അവളെ വിട്ടുപിരിഞ്ഞു വേറെയൊരു പട്ടണത്തിലേക്ക് പോയാൽ അവൾ കുറച്ച് ദിവസങ്ങൾ സ്വയം സമാധാനിപ്പിച്ചുകൊണ്ട് ചിലവഴിക്കും. ഇനി ഒരുത്തനുണ്ടാവില്ലല്ലോ അവളെ ഉച്ചനേരത്ത് പുറത്തേക്ക് കൊണ്ടുപോവാൻ. ശവകുടീരം എന്ന പോലെ ഇരുണ്ടു തണുത്ത ആ വലിയ വീട്ടിൽ തനിച്ചിരുന്നു കൊണ്ട് അവൾക്ക് കവിതകൾ എഴുതേണ്ടി വരും. മരണത്തെപ്പറ്റിയും പട്ടത്തിൻ്റെ പിന്നിൽ കെട്ടിയ നൂലുപോലെ അവളുടെ ഒപ്പം പൊങ്ങുവാൻ കഴിയാതെ വരുന്ന സ്മരണകളെപ്പറ്റിയും അവൾ ഇരുന്ന് എഴുതട്ടെ. താൻ ഇനിയും അവളുമായി ഇടപെടാൻ ഒരുങ്ങുകയില്ല. എന്താണ് ആലോചിക്കുന്നത്? നീ എന്തിനാണ് മരിക്കാൻ പോകുന്നതിനെ പറ്റിയുമെല്ലാം കവിത എഴുതുന്നത്? അങ്ങനെ എഴുതാൻ തോന്നി. കാരണമൊന്നുമില്ല. അവനവൻ അനുഭവപ്പെടാത്ത വികാരങ്ങളൊന്നും തന്നെ കവിതയിൽ എഴുതരുത്. എന്നാൽ ഒരു കൃത്രിമത്വം കവിതയിൽ കടന്നുകൂടും. നിനക്കറിവുള്ളതിനെപ്പറ്റി മാത്രം എഴുതിയാൽ പോരെ? 25 വയസ്സിൽ ആർക്കെങ്കിലും മരണത്തെപ്പറ്റി ഓർത്ത് പേടിക്കാനും മറ്റും തോന്നുമോ? മാറാത്ത രോഗമുള്ളവർക്ക് മരണഭയം ഉണ്ടാവില്ലേ? രോഗികൾക്കുണ്ടാവും, പക്ഷേ നിനക്കെന്തിനാണ് ഭയം? നീ ധനികയാണ്, കാണാൻ ഭംഗിയുള്ളവളാണ്, ആരോഗ്യവതിയാണ്. അവൾ ചിരിച്ചു. അവളുടെ ചിരി കണ്ണാടിയിൽ പ്രതിഫലിച്ചു. അവളുടെ ചുണ്ടുകൾ വിളർത്തവയാണെന്ന് അയാൾ വീണ്ടും മനസ്സിലാക്കി. അവളുടെ ഓരോ ഭാഗങ്ങളും ഓരോ ചലനങ്ങളും അയാൾ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു. 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ അവ മാത്രമായിരിക്കും തൻ്റെ നേട്ടങ്ങളെന്ന് അയാൾക്ക് തോന്നി. അവ എന്നും അയാളുടെ സ്മരണയിൽ വാടാത്ത പൂക്കൾ പോലെ നിലനിൽക്കണം. വളരെ കാലത്തിനു ശേഷം താൻ മരിക്കുമ്പോഴും അവ ഓരോന്നും തൻ്റെ ഒന്നിച്ച് നിറമങ്ങാതെ നിൽക്കുന്നുണ്ടാവണം. വാസു, ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത്ര നല്ലവളൊന്നുമല്ല. ഞാൻ നിങ്ങളുടെ പിന്നാലെ കൂടുന്നത് എന്തിനാണെന്നറിയുമോ?
1: നീ അങ്ങനെ സംസാരിക്കരുത്.
0: പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? രാത്രി നിങ്ങളെ ആലോചിച്ച് ഉറക്കം വരാതെ കിടക്കയിൽ കിടന്ന് ഉരുളുകയോ?
1: എനിക്കിത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല.
0: നിങ്ങൾക്ക് സത്യത്തെ വിശ്വസിക്കുവാൻ തോന്നില്ല. ഞാനൊരു ദേവതയെപ്പോലെ സൗശീല്യമുള്ളവളാണെന്ന് മാത്രം നിങ്ങൾ വിശ്വസിക്കും.
1: ശരിയാണ്, ഞാൻ തന്നെയാണ് വിട്ടി. ചുവന്ന ജനശീലകളുള്ള ആ ഹോട്ടൽ മുറിയിൽ സമയം കഴിച്ചപ്പോഴും അയാൾ തന്നെത്താൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഇതൊന്നും സത്യമല്ല, ഇതൊന്നും തന്നെ സത്യമല്ല. അവളൊരു വേശ്യയെപ്പോലെ നടിക്കുകയാണ്. അവൾ ഈ വക പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വിചാരിക്കുമ്പോൾ അയാൾക്ക് കാരണമുണ്ടായിരുന്നു. അവൾ അയാളുടെ കണ്ണിൽ ഒരു മാതൃകാ സ്ത്രീയായിരുന്നു. കുലീന, സുന്ദരി, സുശീല, ബുദ്ധിമതി, അങ്ങനെയെല്ലാം തികഞ്ഞൊരു സ്നേഹഭാചനം വെറുമൊരു വേശ്യയെപ്പോലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അയാളുടെ ഹൃദയം തകർന്നു. ഇനി എന്തു തന്നെ സംഭവിച്ചാലെന്ത്? ഇനി ഇവളെ പിരിഞ്ഞാൽ തന്നെ എന്താണ് വരാനുള്ളത്? ജനലിന്റെ തിരശീലകൾ കാറ്റിൽ വീർക്കുകയും വീണ്ടും തളർന്നു വീഴുകയും ചെയ്തുകൊണ്ടിരുന്നു. അവൾ പെട്ടെന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നിലത്ത് കമിഴ്ന്ന് കിടന്നു. എന്ത് വിഡിത്തമാണ് നീ കാട്ടുന്നത്? വെറും നിലത്ത് കിടക്കുകയോ? എനിക്ക് ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. അയാൾ അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അവളുടെ കൈകാലുകൾ തണുത്തും നനഞ്ഞുമിരുന്നു. ചുണ്ടുകൾ കൂടുതൽ വിളർത്തുകൊണ്ടിരുന്നു. എന്താണ് നിനക്ക്? അവളൊന്നും പറഞ്ഞില്ല. അവളെ വേഷമണിയിച്ച് കാറിൽ കയറ്റിയപ്പോൾ അയാൾ പറഞ്ഞു, നിനക്ക് സുഖമില്ല? അവൾ സീറ്റിൽ ചാരിക്കിടന്ന് കണ്ണുകളടച്ചു. ഞാൻ ഈ ദിവസം തുലച്ചുയില്ലേ? എന്താണ് കുട്ടി, നിനക്ക് തല തിരിയുന്നുണ്ടോ? അവൾ പതുക്കെ ചിരിച്ചു. അയാൾ കാർ ഓടിച്ചു തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു, ഞാനൊരു കൊള്ളരുതാത്ത പെണ്ണാണ്. അതിനുത്തരം പറയേണ്ടതായി അയാൾക്ക് തോന്നിയില്ല. അയാൾക്ക് അതേവരെ അനുഭവപ്പെടാത്തൊരു വാത്സല്യം അവളോട് തോന്നി തുടങ്ങിയിരുന്നു. കഴിഞ്ഞ അരമണിക്കൂറിനെ പറ്റി താൻ ഒരിക്കലും ഒരാളോട് പറയുകയില്ല എന്ന് അയാൾ തീർച്ചപ്പെടുത്തി. താനൊരു സ്ത്രീയെ കീഴടക്കി. അവൾ തനിക്കു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് പോലെ. തൻ്റെ സ്നേഹിതന്മാരോട് ഞാനൊരു സ്ത്രീയെ ഒരു ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോയി, അവൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പലതവണ പറഞ്ഞു. അവൾ ക്ഷീണിച്ചപ്പോൾ അവളുടെ ചുണ്ടുകൾ കൂടുതൽ വിളർത്തു. ആ വീഴ്ചയിൽ അവളാണ് ജയിച്ചത്, താനല്ല. കീഴടങ്ങിയത് ശക്തനും ഗർഭിഷ്ഠനുമായ താൻ തന്നെയായിരുന്നു.
2: വാസു,
1: എന്നെ വിട്ടു പോവില്ല. ഓവോ ഇല്ല.
2: സത്യം?
1: സത്യം. കടൽ തീരത്ത് ആളുകൾ എത്തിക്കഴിഞ്ഞിരുന്നു. കുട്ടികളെ വണ്ടികളിലാക്കി ഉന്തുന്ന വേലക്കാരികൾ, പിസ്തയും അണ്ടിപ്പരിപ്പും പൊടിച്ചു ചേർത്ത് കുൽഫി എന്ന ഐസ്ക്രീം വിൽക്കുന്ന തോട്ടക്കാർ, നായ്ക്കളുമായി ലാത്താനിറങ്ങിയ ഭൃത്യന്മാർ, ബലൂൺ വിൽക്കുന്നവർ, കടലവണ്ടിക്കാർ, അവരെല്ലാവരും മെല്ലെ മെല്ലെ മറഞ്ഞുപോയി. ആകാശം തുടുത്തു വരികയായിരുന്നു. തൻ്റെ അടുത്തിരുന്നിരുന്ന സ്ത്രീയെ കൂടാതെയുള്ള ഒരു ജീവിതം വളരെ ശൂന്യമായിരിക്കുമെന്ന് അയാൾക്ക് പെട്ടെന്ന് തോന്നി. അവൾ കാമുകി മാത്രമായിരുന്നില്ല, അനുജത്തെയും മകളും എല്ലാമായിരുന്നു.
2: വാസു, എനിക്ക് ദാഹിക്കുന്നു.
1: എനിക്കും. വീട്ടിലേക്ക് മടങ്ങുകയായോ?
2: മടങ്ങണ്ടേ.
1: അവൾ തല അയാളുടെ ചുമലിന്മേൽ ചായച്ച് കണ്ണുകളടച്ചു.
2: എനിക്ക് വയ്യ.
1: എനിക്കെപ്പോഴും ഇങ്ങനെയാണ്. ക്ഷീണിച്ചുകൂടാ, വേൽ തട്ടിക്കൂടാ, കൂണിപ്പടി കയറാൻ വയ്യ, പ്രസവിക്കാൻ കൂടി വയ്യ.
2: എന്നു മുതല്?
1: കുട്ടിക്കാലത്ത് നിനക്കൊരു സുഖക്കേടും ഉണ്ടായിരുന്നില്ലല്ലോ.
2: അങ്ങനെയൊരു കാലം എനിക്ക് ഓർമ്മയില്ല.
1: ഞാൻ ഓർക്കുമ്പോഴൊക്കെ ഞാനൊരു ഹൃദ്രോഗിയായിരുന്നു. അയാൾ അവളുടെ തലമുടി ഇടത്തെ കൈകൊണ്ട് തടവി. നീ പേടിക്കരുത്, ഇതൊന്നും സാരമില്ല.
2: എനിക്ക് പേടിയില്ല.
1: അവളുടെ വീടിൻ്റെ അടുത്തെത്തി തുടങ്ങിയപ്പോഴേക്കും അവൾ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. സാധാരണയായി അയാൾ നാല് വീടുകൾക്കപ്പുറം തൻ്റെ കാറു നിർത്തി അവളോട് യാത്ര പറയുകയാണ്. പക്ഷേ ഇനി ആ വക കള്ളത്തരങ്ങൾ ആവശ്യമില്ല എന്ന് അയാൾക്ക് തോന്നി. വേണ്ടി വന്നാൽ അവളുടെ ഭർത്താവിനോടും വാസ്തവം തുറന്നു പറഞ്ഞ് അവളെ ആവശ്യപ്പെടുവാനും അയാൾ തയ്യാറായിരുന്നു. പടിവാതിലിനടുത്ത് വെച്ച് കാറു നിർത്തിയപ്പോൾ അവൾ ഉണർന്ന് അയാളെ നോക്കി ചിരിച്ചു. തോട്ടത്തിൽ ഒരു ചൂരൽ കസാലമേൽ അവളുടെ ഭർത്താവ് കിടന്നിരുന്നു. അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി.
2: നാളെ?
1: നാലു മണി.
2: സത്യം?
1: സത്യം. അവൾ നടന്നകലുന്നതും അവളുടെ ഭർത്താവിൻ്റെ കൈകളിലേക്ക് ഓടിയണയുന്നതും അയാൾ കാറിലിരുന്നു കൊണ്ട് കണ്ടു. മെലിഞ്ഞ കാലുകളുള്ള ഒരു പെൺകുട്ടി തൻ്റെ അടുക്കൽ വന്ന്,
2: വാസു എടുത്തോളൂ
1: ഈ പാവ എന്ന് പറയുന്നതായി അയാൾക്ക് തോന്നി. അവളുടെ സ്നേഹവും മൂക്കുമാത്രം ചതഞ്ഞ ആ പാവയെപ്പോലെ ആയിരുന്നുവോ അവൾക്ക് തന്നോടിപ്പോഴും തോന്നുന്നത്? അനുകമ്പ മാത്രമാണോ? സംശയങ്ങളോടെ അയാൾ വിഷണ്ണനായി തൻ്റെ മുറിയിൽ മടങ്ങിയെത്തി. കിടക്കയുടെ മുകളിൽ അവളുടെ കവിത പുസ്തകം കിടന്നിരുന്നു. അയാൾ ഷൂസുകൾ മാത്രം ഊരി കട്ടിലിന്മേൽ കിടന്ന് സന്ധ്യയുടെ മങ്ങിയ വെളിച്ചത്തിൽ ആ പുസ്തകം വായിക്കാൻ തുടങ്ങി.
2: നേർത്തില്ലാതാവുന്ന ഒരു പാട്ടുപോലെ ഒരു ഉച്ചയിൽ ഞാൻ പെട്ടെന്ന് അവസാനിച്ചേക്കാം. അത് സാധാരണമാണ്, മരണമെന്ന ഈ വസ്തു. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടില്ല, പക്ഷേ എനിക്കോ പട്ടത്തിൻ്റെ പിന്നിൽ ഉയരുന്ന നൂൽ പോലെ സ്മരണകൾ എന്നോടൊന്നിച്ച് ഉയരുകയില്ല. ഇവയെല്ലാം തന്നെ എൻ്റെ നഷ്ടങ്ങളാവും. ആകാശത്തിൻ്റെ വാക്കുകൾ കത്തിക്കുന്ന ആ ഗുൽമോഹർ മരം, മരിച്ചവരുടെ ആത്മാക്കൾ എന്ന പോലെ മൂകരായി നീങ്ങുന്ന സന്ധ്യാതോണികൾ, സ്നേഹത്തെ അന്വേഷിക്കുന്ന മനുഷ്യൻ്റെ ഒടുങ്ങാത്ത കാൽവെപ്പുകൾ, എല്ലാം എല്ലാം. അയാൾ വളരെ നേരം ആ പുസ്തകവുമായി മലർന്നു കിടന്നു. ആ കിടപ്പുമുറി ഒടുവിലൊരു ശവകുടീരം പോലെ ഇരുണ്ട് തണുത്തപ്പോൾ അയാൾ എഴുന്നേറ്റ് തൻ്റെ കണ്ണുനീർ തുടച്ചു. മുഖം കഴുകുവാനായി കുളിമുറിയിലേക്ക് പോയി. അന്നു മുതൽ അയാളും ഒരു കാമുകനായി.
3: DC ബുക്സ് പ്രസിദ്ധീകരിച്ച മാധവിക്കുട്ടിയുടെ കഥകൾ എന്ന കഥാസമാഹാരത്തിലെ പട്ടങ്ങൾ എന്ന ചെറുകഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ചന്ദ്രലേഖ മല്ലേശ്വരി. ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു.
4: വായനശാല.

സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345. മറ്റൊരു നമ്പർ 9495 5325.

കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. പ്രിയ ശ്രോതാക്കളെ, സംഗീതത്തിന്റെ ലോകത്ത് ചില ശബ്ദങ്ങൾ അങ്ങനെയാണ്. കാലം എത്ര കഴിഞ്ഞാലും അവയുടെ മാധുര്യത്തിന് ഒരു കുറവും വരില്ല. മലയാള സിനിമാ രംഗത്ത് അത്തരമൊരു ശബ്ദമായിരുന്നു കെ പി ബ്രഹ്മാനന്ദൻ. മധുരം നിറഞ്ഞ ആലാപനം, വരികളിലെ ഭാവം അതേപടി ഹൃദയത്തിലേക്ക് പകരുന്ന ശബ്ദം, പ്രണയവും വിരഹവും ഭക്തിയും ജീവിതത്തിന്റെ നൊമ്പരങ്ങളും ഒരുപോലെ പാടിയ ഗായകൻ ബ്രഹ്മാനന്ദന്റെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ വീണ്ടും ആ പഴയ കാലത്തിലേക്ക് നമുക്കൊരു യാത്ര പോകാം. മാനത്തെ കായലിൽ ഒരു കാലഘട്ടത്തിന്റെ സംഗീത സ്മരണയായി മാറിയ ഗാനമാണ്. 1969 കള്ളിച്ചെലമയിലൂടെ സിനിമാ ഗാന രംഗത്തേക്കെത്തിയ ബ്രഹ്മാനന്ദന്റെ ശബ്ദത്തിൽ ആദ്യകാലം മുതൽ തന്നെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. വലിയ അലങ്കാരങ്ങളില്ലാതെ വരികളുടെ ഭാവത്തെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ആലാപനം, അതുതന്നെയാണ് ബ്രഹ്മാനന്ദനെ വ്യത്യസ്തനാക്കിയത്. മാനത്തെ കായലിൽ കള്ളിച്ചെലമ എന്ന ചിത്രത്തിലെ പി ഭാസ്കരൻ രചിച്ച് കെ രാഘവനാണ് ഗാനത്തിന് ഈണമൊരുക്കിയത്.

ഇനി കേൾക്കാം അദ്ദേഹത്തിന്റെ മറ്റൊരു അനശ്വരഗാനം. സി ഐ ഡി നസീർ എന്ന ചിത്രത്തിലെ നീല നിഷീദിനി, രാത്രിയുടെ നിശബ്ദതയും കാത്തിരിപ്പിന്റെ വേദനയും പ്രണയത്തിന്റെ നനവും. നീല നിഷീദിനി, ബ്രഹ്മാനന്ദന്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ ഈ ഗാനം ഒരു പാട്ട് മാത്രമല്ല, ഒരു പ്രണയ കവിതയായി മാറുന്നു. എം കെ അർജുനന്റെ സംഗീതവും ശ്രീകുമാരൻ തമ്പിയുടെ വരികളും ബ്രഹ്മാനന്ദന്റെ ശബ്ദവും ചേർന്നപ്പോൾ പിറന്ന മനോഹര സൃഷ്ടി.

ഇനി പ്രണയത്തിന്റെ മറ്റൊരു ഭാവത്തിലേക്ക്, താമരപ്പൂ നാണിച്ചു. 1972 പുറത്തിറങ്ങിയ ടാക്സിക്കാർ എന്ന ചിത്രത്തിലെ ഗാനം ബ്രഹ്മാനന്ദൻ്റെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന ഗാനങ്ങളിലൊന്ന്. ആർ കെ ശേഖരൻ്റെ സംഗീതവും ശ്രീകുമാരൻ തമ്പിയുടെ വരികളും ചേർന്ന ഈ ഗാനം ഇന്നും പഴയ ഗാനപ്രേമികളുടെ മനസ്സിൽ പുതുമയോടെ നിലനിൽക്കുന്നു. ഒരു ഗായകന്റെ ശബ്ദം എങ്ങനെയൊരു ഗാനത്തിന്റെ സ്വഭാവം തന്നെ നിർണയിക്കുന്നു എന്നതിന് നല്ലൊരു ഉദാഹരണം കൂടിയാണ് ഈ ഗാനം.

അടുത്ത ഗാനം പുതിയ സൂര്യൻ നമ്മെ ഉറക്കുന്നു, 1972 പുറത്തിറങ്ങിയ നൃത്തശാല എന്ന ചിത്രത്തിൽ നിന്ന്. പുതിയ സൂര്യനെക്കുറിച്ച് പാടുന്ന വരികൾ, പക്ഷേ ബ്രഹ്മാനന്ദന്റെ ശബ്ദത്തിൽ അതിനും ഒരു പ്രത്യേക വിഷാദഭാവമുണ്ട്. പി ഭാസ്കരന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ബ്രഹ്മാനന്ദന്റെ ശബ്ദം വീണ്ടും നമ്മെ പഴയ മലയാള സിനിമയുടെ സംഗീത ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു.

മറ്റൊരു മനോഹര ഗാനം. ചന്ദ്രിക ചർച്ചിതമാം എന്നാരംഭിക്കുന്ന പുത്രകാമേഷ്ടി എന്ന ചിത്രത്തിലേതാണ് ഗാനം. ചന്ദ്രിക, നിലാവ്, രാത്രി മലയാള സിനിമാ ഗാനങ്ങളിൽ ഇന്നും പ്രണയത്തിന്റെ മനോഹര പ്രതീകങ്ങളായിരുന്നു. വയലാറിന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ബ്രഹ്മാനന്ദന്റെ ശബ്ദത്തിലെ മൃദുത്വം ഈ ഗാനത്തിന് നൽകുന്ന ഭംഗി പ്രത്യേകം പറയേണ്ടതാണ്.

ഇനി കേൾക്കാം കെ രാഘവൻ മാസ്റ്ററുടെ സംഗീതത്തിൽ ബ്രഹ്മാനന്ദൻ പാടിയ മറ്റൊരു ഗാനം, മാരിവിൽ ഗോപുരവാതിൽ. കെ രാഘവൻ മാസ്റ്റർ ബ്രഹ്മാനന്ദന്റെ ശബ്ദത്തെ മനോഹരമായി ഉപയോഗിച്ച സംഗീത സംവിധായകരിൽ ഒരാളായിരുന്നു. മാരിവിൽ ഗോപുരവാതിൽ, ആ ഗാനത്തിന്റെ ഭാവവും ബ്രഹ്മാനന്ദന്റെ ശബ്ദത്തിന്റെ മാധുര്യവും ഇന്നും ഓർമ്മയിൽ നിൽക്കുന്നു.

ഇനി ഒരു പ്രണയഗാനം കൂടി. തെക്കൻകാറ്റ് എന്ന ചിത്രത്തിലേതാണ് പ്രിയമുള്ളവളെ. ഒരു വിളി പോലെ തുടങ്ങുന്ന ഗാനം, പ്രണയത്തിന്റെ സ്നേഹവും സൗമ്യതയും നിറഞ്ഞ ഈ ഗാനം ബ്രഹ്മാനന്ദന്റെ ശബ്ദത്തിലെ മറ്റൊരു ഭാവം നമുക്ക് സമ്മാനിക്കുന്നു. ഒരു ഗായകന്റെ കഴിവ് അറിയാൻ അദ്ദേഹത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള ഗാനങ്ങൾ കേൾക്കണം. പി ഭാസ്കരന്റെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം.

പ്രണയഗാനങ്ങളിൽ നിന്ന് ഇനി ഭക്തിയുടെ ഭാവത്തിലേക്ക് നമുക്കൊന്ന് പോവാം. നിർമാല്യം എന്ന 1973 പുറത്തിറങ്ങിയ ചിത്രത്തിലെ ഗാനമാണ് ശ്രീ മഹാദേവൻ തൻ്റെ. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഗാനരചന, കെ രാഘവന്റെ സംഗീതം. ഭക്തിഗാനങ്ങളിലും ബ്രഹ്മാനന്ദന്റെ ശബ്ദത്തിന് പ്രത്യേകമായൊരു ഗൗരവമുണ്ടായിരുന്നു. അദ്ദേഹം പാടിയ നിരവധി ഗാനങ്ങളിൽ ഭക്തിയും ആത്മീയതയും നിറഞ്ഞ ഗാനങ്ങൾക്കും പ്രധാന സ്ഥാനമുണ്ട്.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
2: ഇനി വീണ്ടും പ്രണയത്തിന്റെ ഇനത്തിലേക്ക് നമുക്ക് മടങ്ങാം. ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന 1973 പുറത്തിറങ്ങിയ ചിത്രത്തിലെ ഗാനം താരകരൂപിണി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ദക്ഷിണമൂർത്തിയുടെ സംഗീതം, നിലാവും നക്ഷത്രങ്ങളും പ്രണയവും ചേർന്നൊരു മനോഹര ഗാനലോകം. ബ്രഹ്മാനന്ദന്റെ ശബ്ദം ഈ ഗാനത്തെ കൂടുതൽ മൃദുലമാക്കുന്നു.

ഇനി അദ്ദേഹത്തിന്റെ ശബ്ദത്തിലെ മറ്റൊരു രസകരമായ ഭാവം കേൾക്കാം. പത്മവ്യൂഹം എന്ന ചിത്രത്തിലെ ഗാനം ആറ്റും മണം മേലെ. ഒരു ഗായകൻ എത്രത്തോളം വൈവിധ്യമാർന്ന ഗാനങ്ങൾ പാടിയിരുന്നു എന്നതിന് ഉദാഹരണമാണ് ഈ ഗാനം. ബ്രഹ്മാനന്ദന്റെ സംഗീതയാത്രയിൽ പ്രണയം മാത്രമല്ല ഭക്തിയും ജീവിതവും ആഘോഷവും വിരഹവും എല്ലാം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു കാലഘട്ടം തന്നെ നമ്മുടെ മുന്നിൽ തെളിയുന്നു. അദ്ദേഹത്തിനൊപ്പം മാധുരിയും സംഘവും ഗാനം ആലപിക്കുന്നുണ്ട്. ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണ്, എം കെ അർജുനന്റെ സംഗീതം.

ഇനി ആ ശബ്ദത്തിൻ്റെ മറ്റൊരു മനോഹര ഓർമ്മ, ക്ഷേത്രമേതെന്നറിയാത്ത തീർത്ഥയാത്ര, പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. പി ഭാസ്കരൻ്റെ വരികൾ, കെ രാഘവൻ്റെ സംഗീതം.

തെന്നലിന്റെ മൃദുത്വം പോലെ പതുക്കെ മനസ്സിൽ തഴുകിയെത്തുന്ന ഒരു ഗാനമുണ്ട്. യേശുദാസിനൊപ്പം ബ്രഹ്മാനന്ദൻ ആലപിച്ച ഈ ഗാനം അന്നത്തെ സംഗീത ലോകത്തിന്റെ മറ്റൊരു മനോഹര ഓർമ്മയാണ്. ഉപഹാരം എന്ന ചിത്രത്തിലേതാണ് ഗാനം. 1972 ചിത്രം പുറത്തിറങ്ങിയത്. പി ഭാസ്കറിന്റെ വരികൾക്ക് ലക്ഷ്മികാന്ത് പ്യാരേലാലാണ് സംഗീതമൊരുക്കിയത്. കേൾക്കാം.

പ്രണയത്തിന്റെ മറ്റൊരു ഭാവം മന്മഥ മന്ദിരത്തിൽ 1973 പുറത്തിറങ്ങിയ പൊയ്മുഖങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം. പി ഭാസ്കരന്റെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ബ്രഹ്മാനന്ദന്റെ ശബ്ദത്തിലെ ചെറുചിരിയും പ്രണയഭാവവും ഈ ഗാനത്തിൽ അനുഭവിക്കാം.

കാലം മുന്നോട്ടു പോയി. പക്ഷേ ബ്രഹ്മാനന്ദന്റെ ശബ്ദത്തിലെ വേദനയും മാധുര്യവും അതേപടി. സ്വപ്നാടനം എന്ന ചിത്രത്തിലെ വേദന നിന്നു വിതുമ്പുന്ന എന്ന ഗാനത്തിലൂടെ അദ്ദേഹത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള ഗാനയാത്രയിലെ മറ്റൊരു ശ്രദ്ധേയമായ ഗാനം. ഇ ജെ ഈഴക്കടവിന്റെ വരികൾ, ഭാസ്കർ ചന്ദാവർക്കറിന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഒരു മണിക്കൂറായി നമ്മൾ കേട്ടത് വെറും ഗാനങ്ങളായിരുന്നില്ല, ഒരു കാലത്തിൻ്റെ ഓർമ്മകളായിരുന്നു. മലയാള സിനിമയുടെ സുവർണ കാലത്ത് തൻ്റെ ശബ്ദം കൊണ്ട് നിരവധി ഗാനങ്ങൾക്ക് ജീവൻ നൽകിയ കെ പി ബ്രഹ്മാനന്ദൻ എന്ന ഗായകൻ്റെ സംഗീത സ്മരണകളായിരുന്നു. 1946 February 22 ജനിച്ച ബ്രഹ്മാനന്ദൻ 2004 August 10 നമ്മെ വിട്ടുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇന്നും മലയാളികളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. അദ്ദേഹം പാടിയ ഗാനങ്ങൾ വീണ്ടും കേൾക്കുമ്പോൾ അതൊരു പഴയ പാട്ടിൻ്റെ ഓർമ്മ മാത്രമല്ല, നമ്മുടെ സ്വന്തം ഓർമ്മകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്. കെ പി ബ്രഹ്മാനന്ദൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിന് വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി MG ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിത സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ, ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത മോഹനും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കടകം 26, ഹിജ്റാവർഷം 1448, സഫർ 27, ശകവർഷം 1948, ശ്രാവണം 20, 2026 ഓഗസ്റ്റ് 11 ചൊവ്വാഴ്ച. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.